ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 10, കൊല്ലവർഷം 1202, ചിങ്ങം 16, 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച, 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ വെള്ളിമൻ നെൽസൺ.
1: ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജീർണത ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ചയും സ്വന്തം മക്കളെപ്പോലും സ്നേഹിക്കാതിരിക്കലുമാണ്. ആർക്കും ആരോടും സ്നേഹമോ ബന്ധമോ കടപ്പാടോ ഇല്ലെന്നുള്ള അവസ്ഥയാണുള്ളത്. കുടുംബബന്ധങ്ങളുടെ ശിഥിലതയ്ക്കും സാമൂഹിക അധപ്പതനത്തിനും ഇത് കാരണമാകുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചു കൂട്ടാൻ വ്യഗ്രത കാട്ടുന്ന മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, സ്നേഹവും കരുതലും ഇല്ലെങ്കിലും സമ്പാദിച്ചു വച്ചാൽ എല്ലാമായെന്നാണ് അവർ കരുതുന്നത്. മറുഭാഗത്ത് മക്കളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത മാതാപിതാക്കളാണുള്ളത്. മക്കൾക്ക് വേണമെങ്കിൽ പഠിക്കട്ടെ, അവർക്ക് വേണ്ടത് അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന നിസ്സംഗതയിൽ കഴിയുന്നവരാണ് ഈ കൂട്ടർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം സുഖസൗകര്യങ്ങൾ തേടിപ്പോകുന്നവർ. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മക്കളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. തങ്ങളെ ആർക്കും വേണ്ട, തങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല തുടങ്ങിയ ചിന്തകൾ സൃഷ്ടിക്കുന്ന വേദനയിൽ നിന്ന് മുക്തരാകാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീരുന്നു. അവർ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും മാത്രമല്ല സമൂഹത്തെപ്പോലും വെറുക്കുകയും എല്ലാവരെയും ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു. ഇത്തരക്കാരിൽ ശാരീരിക വളർച്ചയ്ക്കൊപ്പം പകയും വിദ്വേഷവും വളർന്നുകൊണ്ടിരിക്കും. ശരിയായ പോഷകാഹാരം ലഭിക്കാതെയും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ കിട്ടാതെയും വിദ്യാഭ്യാസം ലഭിക്കാതെയും മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന അവർ സമൂഹത്തെ മുഴുവൻ ശത്രുക്കളായി കാണുന്നു. തങ്ങളെ വേണ്ടാത്ത ഈ ലോകം മുഴുവൻ നശിച്ചു കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫലമോ, അവർ വീടിനും നാടിനും സമൂഹത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നു. അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരും വിധ്വംസ പ്രവർത്തകരുമായി തീരുന്നു. ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരലവും തോന്നുകയില്ല. മനുഷ്യവർഗം മുഴുവൻ നശിച്ചു കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മക്കളെ സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും കഴിയാത്ത മാതാപിതാക്കളുടെ സ്വാർത്ഥതയിലും സുഖലോലുപതയിലും അധിഷ്ഠിതമായ ജീവിതവും യാന്ത്രികമായി നടക്കുന്ന സാമൂഹിക മാറ്റവും വരുത്തിവെക്കുന്ന കൊടിയ വിപത്താണിത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് സർവനാശമായിരിക്കും ഫലം. മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന കുട്ടികൾ സമൂഹത്തിനാകെ ഭീഷണിയും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തവരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക. ജന്മം കൊടുത്താൽ അവരെ സ്നേഹിക്കാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുമുള്ള ഉത്തരവാദിത്വവും കരുണയും കരുതലും കാണിക്കണം. മക്കൾക്ക് ഊഷ്മളമായ പരിചരണത്തിൻ്റെ തൂവൽ സ്പർശം ആദ്യം ലഭിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. നല്ല അച്ഛനമ്മമാരും ആദർശ അധ്യാപകരും ഉണ്ടെങ്കിലേ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ.
0: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ പാനലാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരൻ വി സി സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. അർജന്റീന താരം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീനയ്ക്ക് ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി. വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത ആലാപനം തുളസി വൈക്കൽ. തുടർന്ന് ഉദയഗീതം, മുഖത്തല ജി ഗോപകുമാർ ആലപിച്ച മഹാലക്ഷ്മി സ്തവം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. തൊഴിൽ ദർശനം, ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അതിഥിയായി പങ്കെടുക്കുന്നു. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ്.

ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര. സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അസിഫ അലി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, SIMET ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 തിരയപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സംയോജിത കൃഷി, സുസ്ഥിരമായ ഒരു കൃഷിരീതി. ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. 6:00 വെങ്കടരാമൻ വീണയിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പിലിനി കാലാവസ്ഥ. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29°C, കുറഞ്ഞ താപനില 25.8°C. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം. ഇന്ന് പുതിയ മാസമാണ്, സെപ്റ്റംബർ 1. ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും ഇപ്പോഴും ഓണാഘോഷം അതിഗംഭീരമായി നടക്കുകയാണല്ലേ. ഈ സന്തോഷവേളയിൽ ഇന്നൊരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമസ്തേ അനന്തപുരി.
1: ഉഷമലരിയിൽ ഇന്ന് തുളസി വൈക്കൽ പാരായണം ചെയ്ത് വള്ളത്തോളിന്റെ കവിത എന്റെ ഭാഷ

0: ശ്രേയർ അപ്രശസ്തർ.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വള്ളത്തോളിന്റെ കവിത എന്റെ ഭാഷ, പാരായണം ചെയ്തത് തുളസി വൈക്കൽ.

ശ്രോതാക്കളുടെ പ്രഭാതങ്ങൾക്ക് കൂടുതൽ ധന്യതയേകാൻ ഇതായെത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ മുഖത്തല ജി ഗോപകുമാർ പാടിയ മഹാലക്ഷ്മി സ്തവം കേൾക്കാം. രചന ആർ പി പൂജപ്പുര.

0: ആർ പി പൂജപുര രചിച്ച് മുഖത്തല ജി ഗോപകുമാർ പാടിയ മഹാലക്ഷ്മി സ്തവമാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ഇനി മാധുരി പാടിയൊരു ഗാനം, ചിത്രം വീട് ഒരു സ്വർഗം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: ആകാശവാണിയുടെ അനന്തപുരി എഫ്എമ്മാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 101.9. ഇപ്പോൾ സമയം 6:30. ഇനി പ്രഭാതഭേരിയിലേക്ക്.

0: പ്രഭാതപേരിയിൽ പതുപോലെ ആദ്യം പത്രവൃത്താന്തം. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. അർജന്റീന ദേശീയ ടീമിലെ 20 വർഷത്തെ കരിയറിനാണ് 39-ാം വയസ്സിൽ വിരാമമിടുന്നത്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. ഹിമാലയത്തിലെ കൂറ്റൻ ഹിമപാളി ഇടിഞ്ഞു വീണതാണ് നേപ്പാളിൽ മിന്നൽ പ്രളയത്തിന് കാരണമെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ വിഭാഗം മേധാവി വിശാൽനാഥ് ഉബ്രോതി. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി. മണിപ്പൂരിലെ കാങ്പോക്കി ജില്ലയിൽ നാഗാകുക്കി സായുധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വെടിവയ്പ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ ലാർക്ക് ദ്വീപിലെ 2 റോക്കറ്റ് ലോഞ്ചറുകളാണ് US ഇന്നലെ പുലർച്ചെ ആക്രമിച്ചു തകർത്തത്. പുരുഷ ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ബെൽജിയത്തിൽ വെച്ച് നടന്ന ഫൈനലിൽ സ്പെയിനെ 1 ഗോളിനാണ് ജർമ്മനി തോൽപ്പിച്ചത്. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: വീടുകളിലേക്ക് തലച്ചുമുടായി മീൻ വിൽക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ സാധാരണ കാഴ്ചയാണ്. തുച്ഛമായ വിലയ്ക്ക് വീടുകളിൽ മീനും മറ്റ് കടൽ വിഭവങ്ങളും എത്തിക്കുന്നതിനായി കടപ്പുറത്തുനിന്ന് വീടുവരെയുള്ള നടുവൊടിക്കുന്ന യാത്ര സാമ്പത്തിക ദുരിതങ്ങളിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലുമാണ് കലാശിക്കുന്നത്. ഓരോ മീൻകുട്ടയ്ക്ക് പിന്നിലും കടം വാങ്ങിയ പണവും ശാരീരിക അധ്വാനവും ഗതാഗത ചെലവുകളും ഈ സ്ത്രീകൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു.
2: 2-3 മണി സമയത്താണ് ഹാർബറിൽ പോയി പച്ച മീനൊക്കെ വാങ്ങുന്നത്.
1: കൊല്ലം നീണ്ടകര സ്വദേശി മേബിൾ.
2: അതുകൊണ്ട് വന്ന് ഐസ ചെയ്ത് തലച്ചുമടിനാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ പോയി വിറ്റ് ഉപജീവന മാർഗം കണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ വൻ പരാജയമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒരു രീതിയിൽ നമ്മുടെ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല മക്കളെ. 10-15 വീടുകൾ കയറുമ്പോഴായിരിക്കും 1-2 വീടുകളിൽ കച്ചവടം നടക്കുന്നത്. വീണ്ടും അത് ചുമന്ന് അടുത്ത സ്ഥലങ്ങളിലോട്ട് നടക്കാൻ വയ്യ. കാൽമുട്ടും കൈമുട്ടുകളും ഒക്കെ അങ്ങ് വേദനയാണ്. നടക്കുന്ന വഴിയിൽ കരഞ്ഞു കരഞ്ഞാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ജീവിതം പോയി കിടന്നേച്ച് എഴുന്നേക്കാൻ തന്നെ നോക്കുമ്പോഴത്തേനും വേദനയ്ക്കാൻ വയ്യ. എന്നാലും ഉപജീവന മാർഗത്തിൽ പിന്നെ എന്ത് ചെയ്യും? നാളത്തെ കഞ്ഞിക്ക് എന്ത് മാർഗമെന്നും പറഞ്ഞ ഈ തൊഴിലിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി നടക്കുന്നു. കാര്യം ആദ്യം മുൻപിൽ തിരിയാൻ നമുക്ക് ജീവിക്കണം. ലേലം ഒരാളും മാത്രമല്ലല്ലോ, പലരും നിന്നും ലേലം ചെയ്യുന്ന മേടിക്കുന്നുണ്ടല്ലോ. അപ്പം മുൻപേ നിൽക്കുന്നതിൽ നമുക്ക് പറയാനൊക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അടുത്ത ആളിനെ പിടിക്കും, അടുത്ത ആളിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അന്നേരം നമുക്കവിടെ വലിയ പരാജയമാണ്. കാര്യം ഞങ്ങൾ ഈ തീരദേശത്തൊന്ന് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്ന പെണ്ണുങ്ങൾ തലച്ചുമടി ജോലി ചെയ്യുന്നതിന്റെ പേര് കുഞ്ഞുങ്ങൾക്ക് അന്നുള്ള ആഹാരം കൊടുക്കാനുള്ള മാർഗമുണ്ട്. ഇത് വിറ്റ് തീരുന്നിടം വരെ പിന്നെ വിശപ്പ് അറിയുന്നില്ല. നമ്മുടെ വിശപ്പും ദാഹവും പ്രയാസങ്ങളെല്ലാം ഈ മീൻ ശരീരത്തിനും തിരിക്കുക. കാല് വഴുതി മറിഞ്ഞൊക്കെ വീണ് വേദനകളുണ്ട്. മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഡോക്ടറിനോട് പറയും. ഡോക്ടറെ നടന്ന വഴി തെന്നി വീണേ നടക്കാൻ പോയപ്പോ കാര്യം തലയിലെ ചുമടിന്റെ കാര്യം നമ്മൾ ആരോട് പറയാനൊക്കെ. അപ്പൊ ഡോക്ടർ പറയും വയ്യാത്തവര് വീട്ടിൽ ഇരിക്കണം, വീട്ടിൽ ഇരുന്ന് നമുക്ക് ആരെങ്കിലും കൊണ്ട് തരുമോ കഴിക്കാനിട്ട്.
1: തിരുവനന്തപുരം കണ്ണാന്തുറ സ്വദേശി സിന്ധു.
3: ഒരാഴ്ചയിൽ തന്നെ 2-3 ദിവസമാണ് നമ്മൾ വീട്ടിൽ വേവിക്കുന്നത് തന്നെ. പിള്ളേരെ പഠിപ്പിക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും നമ്മളെ കട വാങ്ങിച്ചിട്ടല്ലേ പോണം. അവര് പൈസ വയ്ക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. നമ്മളെ മീൻ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളത് വിറ്റിട്ട് എങ്ങനെയെങ്കിലും തരാന്ന് പറയുമ്പോൾ അവര് സമ്മതിക്കത്തില്ല. നമ്മൾ അവരെ വായിന്ന് 2 ചീത്തവിളി കേട്ടാ പോലും ഈ മീൻ തിരിച്ചു കൊണ്ടുവന്ന് ഐസ് ഇട്ട് വെച്ച് പിറ്റന്ന് വിറ്റാ തന്നെ ആയുള്ളൂ.
1: മത്സ്യം, വായ്പ, ഐസ്, ഗതാഗതം, സംഭരണം, വിൽക്കാൻ അനുയോജ്യമായ ഇടങ്ങൾ തുടങ്ങിയവയിൽ അസമത്വവും ചൂഷണവും നേരിടുന്നുവെന്ന് കേരളത്തിലെ മത്സ്യ വിൽപ്പനക്കാരികളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ വരുമാനം, അവർക്ക് എത്രമാത്രം മത്സ്യം വാങ്ങാൻ കഴിയും, ബിസിനസിൽ അവർക്ക് എത്ര പണം നിക്ഷേപിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ദുർബലമായ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലുള്ള ഈ സ്ത്രീകളെ കൂടുതൽ കഷ്ടത്തിലാക്കുന്നു.
4: മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് യാതനകളുണ്ട്.
1: കാസർഗോഡ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജി നാരായണൻ.
4: മത്സ്യ മാർക്കറ്റിൽ മത്സ്യവും വണ്ടിയും വന്നു കഴിഞ്ഞാൽ ലേലത്തിന് വെക്കുമല്ലോ. ആ ലേലം നടക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന മീൻ ഈ ബോക്സുകളിൽ ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് 35 കിലോ ആണ്

0: പിന്നെ ഒരു ബോക്സിൽ മത്സ്യം വേണ്ടതെങ്കിൽ ബാക്കി ഐസ് ആയിക്കോട്ടെ. പക്ഷെ ഇവർ സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 കിലോ 28 കിലോ മത്സ്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാലും ഇവർക്ക് ഈ ദല്ലാൾമാർക്കുള്ള കടങ്ങൾ വീട്ടാൻ ഈ സ്ത്രീകൾക്ക് പറ്റുന്നില്ല.
1: തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശിനി പുഷ്പം ഏറോണി.
2: തുച്ഛമായിട്ടുള്ള മീനിനെ കിട്ടുന്നുള്ളൂ, വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മുടെ കച്ചവടത്തിനനുസരിച്ച് ഒരു 25,000 രൂപയൊക്കെ ലോൺ എടുക്കും. നമ്മൾ ചിലപ്പോ അടയ്ക്കാതെ വരുമ്പോ മറ്റുള്ള ഈ ബ്ലേഡുകാരടുത്തു നിന്ന് ഞങ്ങൾ കടങ്ങൾ വാങ്ങിച്ചാണ് നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: ഒരു ദിവസത്തെ മീൻപിടുത്തം മോശമാകുമ്പോഴോ ലേലത്തിൽ വില ഉയരുമ്പോഴോ ചെറുകിട കച്ചവടക്കാർക്ക് ഇടനിലക്കാരെയോ പലിശക്കാരെയോ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ഇത് അവരുടെ കച്ചവടം മാർക്കറ്റിൽ നിന്ന് പുറപ്പെടും മുന്നേ തന്നെ നഷ്ടത്തിലാക്കുന്നു.
3: കുറഞ്ഞത് ഞങ്ങൾക്ക് 10 രൂപ കിട്ടിയാലും അത് കൊണ്ട് നടന്ന് വിറ്റ്.
1: എറണാകുളം ജില്ലയിലെ വരാപ്പുഴ നിന്നും ശോഭാമണി.
3: തിരുവല്ലം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വന്നിറങ്ങി തരാന്മാർക്ക് കൊടുത്തില്ലെങ്കിൽ വലിയ ഒച്ചപ്പാടും ചീത്തയും തെറികൾക്ക് അവർ പറയും. ഞങ്ങൾ അതൊക്കെ കേട്ടണം അങ്ങേറ്റമ്പരെ അങ്ങോട്ട് പോയിക്കൊണ്ടുപോയി. ഇപ്പൊ ഉള്ള വീടുകൾക്ക് ഈ ഓൾനേമ്പഴികളുടെ ആൾക്കാർ പിടിച്ചെടുത്തേക്കാണ്. ഞരമ്പ് വേദന മുട്ടുവേദന ഒക്കെ ഈ പുറമ്പഴിയൊക്കെ ഇരുന്ന് വേദന ചില നേരത്തൊക്കെ നമുക്ക് കണ്ണിനൊക്കെ നമ്മൊരു ഇരുട്ട് കയറണമാരിയാണ്.
1: തിരുവനന്തപുരത്തെ മത്സ്യക്കച്ചവടക്കാരികളിൽ നടത്തിയ ഒരു പഠനത്തിൽ നീണ്ട ജോലി സമയവും അപര്യാപ്തമായ തൊഴിൽ സാഹചര്യവും മൂലമുണ്ടാകുന്ന മസ്കുലോസ്കെലിറ്റൽ പ്രശ്നങ്ങൾ, ക്ഷീണം, പ്രത്യുൽപാദന ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യമായ ആശങ്കകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ നീണ്ടകര നിന്ന് എലിസബത്ത്.
4: എന്നാലും നമ്മളത് സഹിച്ച നമ്മുടെ വയറ്റിന്റെ വലിപ്പം കൊണ്ട് ജീവിച്ചു പോന്നു. ചിലപ്പോ 100 രൂപയ്ക്ക് വലിക്കുന്നവർ കാണും, ചിലപ്പോ 50 രൂപയ്ക്ക് വലിക്കുന്നവർ കാണും. ഇനി വില കുറഞ്ഞാൽ ചിലപ്പോ പള്ളു പറയും.
1: നീണ്ടകര നിന്നും ലൂർദ്.
5: ജീവിക്കുന്നു, രണ്ടു മൂന്ന് മക്കൾ, എന്റെ ഭർത്താവ് എന്റെ ചെറുപ്രായത്തിലേ പോയി. റോഡിലൊന്നും ഇരുന്ന വലിയ കച്ചവടം ഒന്നുമില്ല. പിന്നെ എല്ലാ 50 രൂപയ്ക്കൊക്കെ ഓരോ വീട്ടുകളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ കൊടുക്കും. നമ്മളങ്ങനെ ഒരുപാട് തലയെ ചുമട് എടുത്തുകൊണ്ട് നമുക്ക് നടക്കാവുന്നില്ല. ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ തന്നെ ശ്വാസം മുട്ടിക്കണ്ട ആസ്പത്രിയില്. മഴ ഉണ്ടെങ്കിലും കൊണ്ടുപോകും ഞങ്ങൾ.
1: സാങ്കേതിക വിദ്യ ഈ മേഖലയിൽ അവസരങ്ങളും അസമത്വങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, ഹോം ഡെലിവറി സേവനങ്ങൾ എന്നിവയിലൂടെ മത്സ്യവിതരണം ചെറുകിട കച്ചവടക്കാരുടെ വിപണി വിപുലീകരിച്ചത് ഈ സ്ത്രീകളുടെ കച്ചവടത്തെ കാര്യമായി ബാധിച്ചതായി അവർ പറയുന്നു.
6: അവിടെ ഓരോ വീടുകളിലും മീൻ വെട്ടി കൊടുക്കണം. വെട്ടി കൊടുത്താലേ അത് വാങ്ങുള്ളൂ. ഇപ്പൊ ഓൺലൈൻ കച്ചവടം തുടങ്ങി, പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയും തുടങ്ങി. അതിപ്പോ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മള് ഈ തരയിൽ വരുന്ന മീൻ വാങ്ങാൻ നിന്നാല് അത് അവിടെ ഞങ്ങളിലും വേറെ കച്ചവടക്കാർ വന്ന് ഞങ്ങളിലും കൂടുതൽ വില പറഞ്ഞ് അവരത് വാങ്ങും. അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോ അത് കിട്ടിയെന്ന് വരില്ല. തട്ടുമലിട്ട് കുറച്ചു പേര് അവിടെ മാർക്കറ്റിൽ തന്നെ വിൽക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾ പിന്നീട് 50 രൂപ 100 രൂപയൊക്കെ കൂടുതൽ കൊടുത്തിട്ട് വേണം ഞങ്ങൾ അത് വാങ്ങണമെങ്കിൽ. കൊറോണ വന്നതിന് ശേഷമാണ് എല്ലാ ജനങ്ങളും ഓൺലൈൻ വഴി കച്ചവടം തുടങ്ങിയതും. അപ്പൊ ഓൺലൈൻ തുടങ്ങുമ്പോ അവര് മീൻ വെട്ടി കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലല്ല. അപ്പൊ അത് അവരങ്ങനെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾക്ക് അവരെ വീട്ടിലെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. മീൻ ഞങ്ങൾ ചൂണ്ടയിച്ച് തന്നാൽ ഞങ്ങളത് അവിടെ ഒരിടത്ത് ഇരുന്ന് വെട്ടുമ്പോഴോ അവരുടെ ആ വേസ്റ്റ് കളയാനോ അങ്ങനെ ഒന്നും അവർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ല എന്ന് ഓർത്ത് അവരും ഓൺലൈൻ വഴിയൊക്കെ വാങ്ങുള്ളൂ.
1: തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ നിന്ന് ബീന തുളസീദാസ്.
7: ഉണക്കച്ചെങ്ങിന്റെ ലഭ്യത വളരെ കുറവാണ്. വലകെട്ട് ഇല്ലാതായി. അതേപോലെ തന്നെ ചെറുമീനുകൾ കിട്ടുന്നതിനും ലഭ്യത കുറവ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇപ്പൊ ബസ്സിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ മണം. 1,000 രൂപയുടെ മീന് വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 200 രൂപ 250 രൂപയാണ് നമ്മൾക്ക് ലാഭം കിട്ടുന്നുള്ളു. പലിശരഹിത വായ്പ ഞങ്ങളെ പോലെയുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും ജീവിതം ഒന്നിനെയും മെച്ചപ്പെടുത്താനും സാധിക്കും. 10-60 വീടൊരു ദിവസം കയറിയിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഉപജീവനം നമ്മൾ നടത്തി വരുന്നത്. ഏതായാലും ഒരു 5 കൊല്ലങ്ങിനൊക്കെ പിടിച്ചു നിൽക്കണമെന്ന് വെച്ചാൽ മോനൊക്കെ ഒരു സ്ഥിര ജോലി ആവണ വരയ്ക്ക് നമ്മുടെ കയ്യിൽ ഒരു 100-200 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരോട് അത് കണക്ക് പറയണ്ടല്ലോ.
1: പ്രശ്നങ്ങൾ സർക്കാർ ധനസഹായം ഒന്നുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല. മത്സ്യം, ഐസ്, ഗതാഗതം, സംഭരണം, വിപണികൾ എന്നിവയുടെ ലഭ്യതയ്ക്കൊപ്പം ധനസഹായം ലഭിച്ചാലേ അത് ഫലപ്രദമാകൂ.
8: തലച്ചുമടായി വീട് വീടാന്തരം മത്സ്യം വിപണനം നടത്തി ഉപജീവനം നടത്തുന്ന കുറേയേറെ തൊഴിലാളികൾ നമ്മുടെ മേഖലയിലുണ്ട്.
1: സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ഫിഷർമെൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സലീം എച്ച്.
8: സ്കൂട്ടർ എന്ന പദ്ധതി, ഒരു സ്കൂട്ടർ വാങ്ങുന്നതിന് 1,00,000 രൂപയുടെ ഗ്രാന്റ് സർക്കാരിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ വിലയുടെ 75% നമ്മൾ ഗ്രാന്റായി നൽകും. നമ്മൾ പൈലറ്റായിട്ടാണ് ഈ വർഷം നടപ്പാക്കുന്നത്. ഷീ സ്കൂട്ടർ അല്ലെങ്കിൽ ഷീ ഓട്ടോ, ഇതാണ് നമ്മുടെ സ്റ്റാഫിന്റെ സങ്കല്പം. ഫീൽഡ് തരത്തിലുള്ള ഫീഡ്ബാക്ക് നോക്കിയിട്ട് അടുത്ത വർഷം പദ്ധതി വിപുലീകരിക്കുന്നതിനും കൂടുതൽ ആൾക്കാർക്ക് ആനുകൂല്യം നൽകുന്നതിനും പദ്ധതി തയ്യാറാക്കും. രണ്ടാമത്, ഒരു കുടുംബം ഒരു സംരംഭം എന്ന പദ്ധതി, പലിശയ്ക്ക് പണം എടുത്ത് വഞ്ചിതരാകുന്ന അല്ലെങ്കിൽ വലിയ ഭീമമായ തുക പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി മത്സ്യ തൊഴിലാളി കുടുംബത്തിന് 1,00,000 രൂപയുടെ ധനസഹായം നമ്മൾ കൊടുക്കും. മറ്റൊന്ന്, മത്സ്യ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് 2 മുതൽ 5 വരെയുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5,00,000 രൂപ

0: ആനുകൂല്യമായി കൊടുക്കും. പിന്നീട് ഇവരുടെ തന്നെ ഒരേ മാതൃകയിലുള്ള തൊഴിൽ നടത്തുന്ന 5 സംരംഭകരെ കണ്ടെത്തി ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതിനും ധനസഹായം കൊടുക്കുന്നു. ഒരു ഗ്രൂപ്പ് അംഗത്തിന് 10,000 രൂപ റിവോൾവിംഗ് ഫണ്ട് ഓരോ വർഷം ഇരട്ടിയാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സാന്ത്വന തീരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരമാവധി 50,000 രൂപയുടെ വരെ ധനസഹായം അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ ഗ്രാമങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ആ മാരക രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും സാന്ത്വന തീരം പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി ധനസഹായം അവർക്ക് നൽകി വരുന്നു. ഹാർബറിൽ നിന്ന് മത്സ്യമെടുത്ത് വിപണന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോകേണ്ട ആ സന്ദർഭങ്ങളിൽ ഉണ്ടാക്കുന്ന ക്ലേശം ഒഴിവാക്കുന്നതിന് വാഹനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ നടപ്പാക്കി വരുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും തുടർന്നു വരികയാണ്. അതായത് ഇത്തരത്തിലുള്ള അനുബന്ധ തൊഴിലാളികൾക്ക് 10,00,000 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നേരിട്ട് നടപ്പാക്കി വരുന്നു. അതിന് അവർക്ക് ആകെ വേണ്ട ക്രൈറ്റീരിയ ഇവര് അനുബന്ധ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട് ക്ഷേമനിധി ബോർഡിലെ അംഗത്വം എടുക്കണം.
1: മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സഹദേവൻ.
2: 2008 മുതൽ മത്സ്യ കച്ചവടം നടത്തുന്നതിനായി മത്സ്യഫെഡ് വനിതകൾക്ക് പലിശരഹിത വായ്പ നൽകി വരുന്നു. ആദ്യ തവണ 10,000 രൂപ വരെയും വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ പിന്നീട് 20,000 രൂപ വരെയുമാണ് വായ്പ അനുവദിക്കുന്നത്. വായ്പാ തിരിച്ചടവിനുള്ള കാലാവധി 1 വർഷമാണ്. വായ്പ പൂർണ്ണമായും പലിശരഹിതമാണ്. എന്നാൽ മത്സ്യവകുപ്പ് നടപ്പാക്കി വരുന്ന ഇത്തരം പദ്ധതികളെ കുറിച്ച് പലപ്പോഴും മത്സ്യത്തൊഴിലാളി വനിതകൾ അവരുടെ ഇടയിൽ വേണ്ടത്ര പ്രചാരം ലഭിക്കുന്നില്ല, അവരറിയുന്നില്ല എന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകളിലേക്ക് ഇത്തരം പദ്ധതികളെ കുറിച്ച് എത്തിക്കുന്നതിനുള്ള നടപടികൾ മത്സ്യഫെഡ് വരും ദിനങ്ങളിൽ സ്വീകരിക്കുന്നതായിരിക്കും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
1: പദ്ധതികൾ ഉണ്ടായിരിക്കുന്നതും പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതും രണ്ടും രണ്ടാണെന്ന് ഈ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. തനിക്ക് ലഭ്യമായ പദ്ധതികൾ മനസ്സിലാക്കുകയും ക്രെഡിറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയും വിപണി വില മനസ്സിലാക്കുകയും സംസ്കരണം വിപണനം എന്നിവയുടെ മികച്ച രീതികൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ക്രമേണ അതിജീവനത്തിന്റെ കര താണ്ടാനാകും. മത്സ്യവിൽപ്പനക്കാരികളെ ധനസഹായം നൽകി നിർത്തുക എന്നതിനേക്കാൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനാവശ്യമായ അറിവും അവസരങ്ങളും പിന്തുണയും നൽകുകയല്ലേ വേണ്ടത്.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
2: Very pleased to say Rajagiri institutions have not only created technocrats, it has created the chief minister, it has created the ministers, and I am sure it will create the new chief minister, future chief ministers also. I see an academic community deeply rooted in values yet fearlessly marching forward technological excellence.
1: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 4,247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4th ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും.

0: സ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൗമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം, വിജ്ഞാന, ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തു നിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിംപിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്കയിലെ കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തറിൽ ലോകകിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു, ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണറയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിലുണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിന് ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,07,517 രൂപയുടെ വിറ്റുവരവാണ്.

0: നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസ് എസ് ജാനകിയും പാടിയത്. ചിത്രം മായാമയൂരം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം രഘുകുമാർ.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 7 മണി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ശ്രദ്ധിച്ചോളൂ, ബ്രിട്ടനിൽ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ബ്രിട്ടനിൽ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാലോ. 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കുള്ള അറിയിപ്പുകളാണ്.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അല്ലെങ്കിൽ VHSC ജയിച്ച 2026 ഏപ്രിൽ 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4,500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റീസ്ഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1,500 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383472 9383472 9386. കെ ആക്ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺ കൃഷി പരിശീലനം വെള്ളാണി കാർഷിക കോളേജിൽ 9-10 നടത്തുന്നു. ശാസ്ത്രീയ കൂൺ കൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി 6 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9995624888. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 8089319109 0476269855 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല.

0: വർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇനി ഇന്നത്തെ ചരിത്ര വിശേഷം നോക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
3: 1947 സെപ്റ്റംബർ 1 ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാജ്യവ്യാപകമായി അംഗീകരിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം രാജ്യത്താകെ ഒരൊറ്റ സമയക്രമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തത്. രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിൽ ചരിത്രപരമായ മാറ്റം കുറിച്ച് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 1 നിലവിൽ വന്നു. അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഓർഡിനൻസിലൂടെ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന 245 സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെയും സൊസൈറ്റികളെയും കൂട്ടിച്ചേർത്താണ് LIC രൂപീകരിച്ചത്. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇൻഷുറൻസ് പരിരക്ഷ എത്തിക്കുക, ജനങ്ങളുടെ സമ്പാദ്യം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകൃതമായത് 1964 സെപ്റ്റംബർ 1. 1959 ജൂൺ 30 സ്ഥാപിതമായ ഇന്ത്യൻ ഓയിൽ കമ്പനി ലിമിറ്റഡ്, 1958 ഓഗസ്റ്റിൽ രൂപീകരിച്ച ഇന്ത്യൻ റിഫൈനറീസ് ലിമിറ്റഡ് എന്നിവ തമ്മിൽ 1964 സെപ്റ്റംബർ 1 ലയിപ്പിച്ചാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. 1939 സെപ്റ്റംബർ 1 അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായ 2ാം ലോകമഹായുദ്ധത്തിന് തുടക്കമായത്. ഈ ആക്രമണത്തെ തുടർന്നാണ് 1939 സെപ്റ്റംബർ 3 ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ലോകപ്രശസ്തമായ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും അമേരിക്കൻ ഫ്രഞ്ച് പര്യവേഷണ സംഘം കണ്ടെത്തിയത് 1985 സെപ്റ്റംബർ 1. അമേരിക്കൻ സമുദ്ര ഗവേഷകനായ ഡോക്ടർ റോബർട്ട് ബല്ലാർഡ്, ഫ്രഞ്ച് പര്യവേഷകനായ ജീൻ ലൂയിസ് മിച്ചൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൌത്യം വിജയകരമാക്കിയത്. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ദീർഘകാലം ഭരണ മാതൃക തീർത്ത സൺ കിങ് എന്നറിയപ്പെടുന്ന ലൂയി 14 രാജാവ് അന്തരിച്ചത് 1715 സെപ്റ്റംബർ 1. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പരമാധികാരിയായ രാജാവാണ് ലൂയി 14. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകയും സ്ത്രീ അവകാശ പോരാളിയുമായ മേരി റോയ് അന്തരിച്ചത് 2022 സെപ്റ്റംബർ 1. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച വ്യക്തിത്വമായിരുന്നു അവരുടേത്. 1969 സെപ്റ്റംബർ 1 കേണൽ മുഅമ്മർ അൽ ഗദ്ദാഫിയുടെ നേതൃത്വത്തിൽ ലിബിയയിൽ സൈനിക അട്ടിമറി നടന്നത്. ഇദ്രീസ് 1 രാജാവിനെ പുറത്താക്കി ലിബിയയെ ഒരു റിപ്പബ്ലിക്കായി ഗദ്ദാഫി പ്രഖ്യാപിച്ചു. 4 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഗദ്ദാഫിയുടെ ഭരണത്തിന് ഈ സംഭവത്തോടെ തുടക്കമായി. 2019 സെപ്റ്റംബർ 1 ഭാരത സർക്കാർ 10 പൊതുമേഖലാ ബാങ്കുകളെ 4 വലിയ ബാങ്കുകളാക്കി സംയോജിപ്പിക്കുന്ന ചരിത്രപരമായ തീരുമാനം പ്രഖ്യാപിച്ചത്. കാനറ ബാങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കിൽ ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിപ്പിച്ചു. ബാങ്കിംഗ് മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ മത്സരശേഷിയുള്ള വലിയ ബാങ്കുകൾ സൃഷ്ടിക്കാനും ഇത് ലക്ഷ്യമിട്ടു.
4: മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ഇനിയും എത്ര ദൂരം? ഈ ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാലും വാണി ജയറാമും പാടിയ ഗാനം, രചനയും സംഗീതവും ഷാജികുമാർ.

0: പിടിച്ചുപോയി ഒളിച്ചുപോയി പിടിച്ചുപോയി കണ്ണാരം പൊത്തിലേ
1: കളിച്ചുപോയി.

0: സ്വീറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിലെന്ന് കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു.
2: ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് കൌമാരപ്രായത്തിലെ അവളുടെ ആരോഗ്യം. കൌമാരകാലം മനുഷ്യവികാസത്തിന്റെ ഏറ്റവും വേഗതയേറിയ ഘട്ടങ്ങളിലൊന്നാണ്. ഈ കാലഘട്ടത്തിലെ നല്ല മാറ്റങ്ങൾ കൌമാരത്തിൽ മാത്രമല്ല തുടർന്നുള്ള അവളുടെ ജീവിതത്തിലും ആരോഗ്യപരമായ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യമായി ഋതുമതിയാകുന്ന പെൺകുട്ടിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നിരവധി ആഹാരവിധികൾ നമ്മുടെ നാട്ടിൽ ശീലിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ഒരു ദ്രവ്യം എള്ളാണ്. എള്ളെണ്ണ മുട്ടയിൽ ചേർത്ത് നൽകുക, വറുത്ത പച്ചരിമാവും എള്ളെണ്ണയും കരിപ്പെട്ടിയും ചേർത്ത് ഉരുളയാക്കി നൽകുക, എള്ള് വേവിച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് നൽകുക എന്നീ ആഹാര രീതികൾ ഋതുമതിയാകുന്ന പെൺകുട്ടിയിൽ ആർത്തവത്തിന്റെ ആദ്യ നാളുകളിൽ നൽകിവരുന്ന ആഹാര ക്രമങ്ങളാണ്. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയുന്നത് എള്ള് ഫൈറ്റോ ഈസ്ട്രജന്റെ ഒരു കലവറയാണെന്നാണ്. ശരീരത്തിനാവശ്യമായ പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ B6 എന്നിവ എള്ളിൽ വളരെ നല്ല തോതിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റ്സ് ധാരാളമായി കാണുന്ന കരിപ്പെട്ടി ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നതും കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാകുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്ത്രീത്വത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടിയുടെ സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിന് എള്ളും കരിപ്പെട്ടിയും ചേർന്ന വിഭവങ്ങൾ സഹായകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആർത്തവക്രമം തെറ്റിവരുന്ന കൌമാരപ്രായക്കാരിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ നിശ്ചയിക്കുന്നതിനോടൊപ്പം തന്നെ എള്ളുണ്ട കഴിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ ചുവന്നുള്ളി അരിഞ്ഞ് വെള്ളത്തിൽ തിളപ്പിച്ച് കൽക്കണ്ടം ചേർത്ത് ചൂടോടുകൂടി ഉപയോഗിക്കുന്നത് ആർത്തവ ക്രമീകരണത്തിന് വളരെ നല്ലതാണ്. പെൺകുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ ശ്വേതപ്രതരം. ചികിത്സയ്ക്കൊപ്പം ചെയ്യാവുന്ന ചില ആഹാരശീലങ്ങൾ അഥവാ കുറുക്കുകൾ രോഗശമനത്തിന് പ്രയോജനകരമായി കാണാറുണ്ട്. മുക്കുറ്റിച്ചെടി സമൂലം അരച്ചെടുത്ത് കൽക്കണ്ടവും അരിപ്പൊടിയും പാലും ചേർത്ത് കുറുക്കി ഒരു ആഹാരമായി കഴിക്കുന്നത് വെള്ളപ്പോക്കിന് നല്ലതാണ്. അതുപോലെ ചുക്ക്, ഏലത്തരി, ഞെരിഞ്ഞിൽ, കൂവനൂറ്, കൽക്കണ്ടം ഇവ സമമെടുത്ത് നന്നായി പൊടിച്ച് കാച്ചി തണുപ്പിച്ച പാലിൽ കഴിക്കുന്നത് ഈ രോഗാവസ്ഥയിൽ ഗുണം നൽകുന്നു. ദിവസേന ഉണക്കമുന്തിരിങ്ങ കഴിക്കുന്നത് മൂത്രനാളിയിലെ PH ക്രമീകരിച്ച് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം മൂത്രനാളിയിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ചൊറിച്ചിലും സ്രവങ്ങളും പലതരം ഫംഗസ് ബാധയുടെയോ പ്രമേഹത്തിന്റെയോ തന്നെ ലക്ഷണമാകാം. ശതാവരി കിഴങ്ങ് വേവിച്ച് തോലും നാരും കളഞ്ഞ് പാലിൽ അരച്ചു ചേർത്ത് കഴിക്കുന്നതും ഉഴുന്നുപൊടി, പാൽമുതക്കിൻ കിഴങ്ങ് പൊടിച്ചതും പാലും കൽക്കണ്ടും ചേർത്ത് കുറുക്കായി കഴിക്കുന്നതും രോഗശമനത്തിന് സഹായകമാകുന്നു. ഏലത്തരി ചേർത്ത കരിക്കിൻ വെള്ളം മൂത്ര ചുടിച്ചിലിനും ഏലത്തരി വെണ്ണയിൽ ചേർത്ത് കഴിക്കുന്നത് യോനി സ്രവങ്ങളിലും പ്രയോജനകരമാണ്. അമിതമായ രക്തസ്രാവത്തിൽ അശോകപ്പൂ ഉണക്കി പൊടിച്ചു ചേർത്ത് അവലോസ് പൊടി കഴിക്കുന്നതും അശോകപ്പട്ട പാലിൽ അരച്ചു കഴിക്കുന്നതും ആയുർവേദ ചികിത്സാ ഗ്രന്ഥങ്ങളിൽ തന്നെ പരാമർശമുള്ള പ്രയോഗങ്ങളാണ്. ആയുർവേദ ചികിത്സാ തത്വപ്രകാരം ഔഷധങ്ങളെക്കാൾ പ്രാധാന്യം ആഹാരത്തിനാണ്. ആഹാരത്തെ ശ്രദ്ധിച്ച് കൊണ്ടുള്ള ചിട്ടയായ ജീവിതരീതി പല രോഗങ്ങളെയും അകറ്റുകയും അതുപോലെ രോഗചികിത്സയിൽ അനുബന്ധമായി ശീലിക്കുന്ന ആഹാരം രോഗശമനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. അതിനാൽ നാം പരമ്പരാഗതമായി ശീലിച്ചു വരുന്ന പല ആഹാര രീതികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. മഞ്ഞൾ, ഇഞ്ചി, ചുക്ക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കായം, കുരുമുളക്, ചെറുനാരങ്ങ, ചെറുപയർ, നെല്ലിക്ക, മാതളം, മുന്തിരിങ്ങ, ഈന്തപ്പഴം തുടങ്ങിയവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതായും അതിനാൽ തന്നെ നിത്യ ഉപയോഗ ദ്രവ്യങ്ങളായും ആയുർവേദം പറയുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഇന്ദു ജി കുമാർ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
5: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
4: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
5: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
4: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, നൌഷാദ് സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
3: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
4: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: തൊഴിൽ ദർശനം.
7: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്

0: ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. നാസിക്കിലെ എയർക്രാഫ്റ്റ് ഡിവിഷനിലാണ് അവസരം. 627 ഒഴിവുണ്ട്. ഇതിൽ 355 ഒഴിവും ITA-ക്കാർക്കുള്ളതാണ്. ബിരുദധാരികൾക്കും ഡിപ്ലോമ ITA-ക്കാർക്കും അപേക്ഷിക്കാം. ITA ട്രേഡുകളും ഒഴിവും ഫിറ്റർ 110, ടൂൾ ആൻഡ് ഡൈ മേക്കർ 8, ടർണർ 25, മെഷീനിസ്റ്റ് 22, മെഷീനിസ്റ്റ് ഗ്രൈൻഡർ 10, ഇലക്ട്രീഷ്യൻ 35, ഇലക്ട്രോണിക് മെക്കാനിക് 8, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 5, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 6, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് 6, പെയിന്റർ ജനറൽ 10, എയ്റോസ്പേസ് സ്ട്രക്ചറൽ ഫിറ്റർ 10, കാർപ്പന്റർ 10, ഷീറ്റ് മെറ്റൽ വർക്കർ 10, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 70, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 10. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI, ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ്. വിഷയങ്ങളും ഒഴിവും എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് 8, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി 8, സിവിൽ എഞ്ചിനീയറിംഗ് 12, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 18, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 18, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 55, കെമിക്കൽ എഞ്ചിനീയറിംഗ് 2, AI ആൻഡ് DS, AI ആൻഡ് ML എഞ്ചിനീയറിംഗ് 8, ഫാർമസിസ്റ്റ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 4 വർഷത്തെ BE, BTech, BFarm ബിരുദം. ഡിപ്ലോമ: വിഷയങ്ങളും ഒഴിവും എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് 2, സിവിൽ 5, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി 4, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 10, ഇലക്ട്രോണിക് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 10, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 25, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ 5. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ത്രിവത്സര ഡിപ്ലോമ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യന് 1 വർഷത്തെ ഡിപ്ലോമ മതിയാകും. നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് അപ്രന്റീസ്, വിഷയങ്ങളും ഒഴിവും ആർട്സ് 40, കൊമേഴ്സ് 20, സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് 15, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 3. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 അല്ലെങ്കിൽ 4 വർഷ ബിരുദം. www.apprenticeshipindia.gov.in അല്ലെങ്കിൽ https://nats.education.gov.in എന്നീ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകളിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനുശേഷം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ ഓൺലൈൻ ഫോമിലൂടെ അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hal-india.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.hal-india.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 4. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പ്രോജക്ട് സ്റ്റാഫിന്റെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ഒഴിവ് 1, പ്രായം 28 വയസ്സ് കവിയരുത്. പ്രോജക്ട് സയന്റിഫിക് ഓഫീസർ ഒഴിവ് 1, പ്രായം 28 വയസ്സ് കവിയരുത്. പ്രോജക്ട് ക്ലാർക്ക് ഒഴിവ് 2, പ്രോജക്ട് വർക്ക് അസിസ്റ്റന്റ് ഒഴിവ് 1, പ്രായം 45 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tifr.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.tifr.res.in.
1: തൊഴിൽ ദർശനം.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അനിച്ചേച്ചി, നമ്മുടെ ഈ വർഷത്തെ ഓണം അങ്ങ് സൂപ്പർ ഹിറ്റായി കേട്ടോ. നാട് മുഴുവൻ ഇപ്പോഴും ഇതിനെക്കുറിച്ചാ സംസാരം.
1: ആ, പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒരുപാട് വന്നതാണ്. പക്ഷേ അനാമികയുടെ അഭിരാമിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്നപ്പോ അതൊക്കെ വന്ന പോലെ പോയി. സ്ത്രീകൾക്ക് സംഘടനാശേഷി പോരെന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ച ആഘോഷം.
2: അത് മാത്രമല്ല ബേബി, പള്ളിമേടിലെ അരിയെടുത്ത് ഓണസദ്യ ഒരുക്കാൻ പറഞ്ഞ ഫാദറിന്റെ മനസ്സുണ്ടല്ലോ. ജാതിയും മതവും ലിംഗഭേദവും ഇല്ലാതെ നാടൊന്നാകെ ഒന്നിച്ചിരുന്നുണ്ടെന്നത് കണ്ടപ്പോഴാ

0: ശരിക്കും ഓണത്തിന്റെ നിറവ് അനുഭവപ്പെട്ടത്.
1: ഞാനൊരു വലിയ കാര്യവും ചെയ്തില്ല ഗംഗാധര. പൂക്കളത്തിലെ പൂക്കൾ വാടിപ്പോയാലും ഈ ആഘോഷത്തിലൂടെ നമ്മൾ ആളുകളുടെ മനസ്സിൽ നട്ട സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിത്തുകൾ എന്നും ഇവിടെ പൂത്തു നിൽക്കും. നിൽക്കണം, അതുമാത്രമാണ് ഈ ഫാദർ ആഗ്രഹിച്ചത്.
2: വിത്തുകളൊക്കെ മുളച്ചാൽ സന്തോഷം തന്നെ ഫാദർ. പക്ഷേ ചില വിത്തുകൾ പുറമേക്ക് എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഉള്ളിൽ വിഷം പേർന്നുണ്ടാകും.
3: നീ ആരെ ഉദ്ദേശിച്ച അനാമിക അങ്ങനെ പറയുന്നേ? ആഘോഷമൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നിന്റെ മനസ്സിലെ ആ ദേഷ്യം ഒന്ന് മാറ്റിക്കൂടെ?
2: ദേഷ്യോ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല അഭിരാമി. പക്ഷേ ഫാദറും ബേബി ചേച്ചിയും പറയും പോലെ എല്ലാം അത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. സംഘടന നന്നായി എന്ന് എല്ലാവരും പുകഴ്ത്തുമ്പോഴും ചിലരെടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണം മാറ്റി നിർത്തപ്പെട്ടവരുടെ വിഷമം ആരും കാണുന്നില്ലല്ലോ.
3: മാറ്റി നിർത്തപ്പെട്ടു എന്നോ? ദൈവത്തെ ഓർത്തന്നെ തെറ്റിദ്ധരിക്കരുത് അനാമിക. ഗ്രൗണ്ടിന്റെ പെർമിഷൻ വൈകിയപ്പോ അവസാന നിമിഷം ആകെ പാനിക്കായതുകൊണ്ടാ ഞാൻ തനിയെ ഇറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. നിന്നോട് പറയാൻ ശ്രമിച്ചതാ, പക്ഷെ നീ ആ കലവറയിലെ തിരക്കിലായിരുന്നു. കൂടുതൽ ടെൻഷൻ തരണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ.
4: കാര്യങ്ങൾ നടക്കുക എന്നതല്ലേ അനാമികെ പ്രധാനം. നീ തന്നെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആ സമയം അഭിരാമി ചെയ്തത് തന്നെയാണ് ശരി.
2: കണ്ടോ, ഇത് തന്നെ അവൾക്കും വേണ്ടിയിരുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും അവൾക്ക് കിട്ടണം മുൻഗണന. നേരിട്ട് വന്ന് പറയാനുള്ള സമയം നിനക്കുണ്ടായിരുന്നു അഭിരാമി. അതിനു മുതിരാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു തീർത്തത് ഇതിന് തന്നെയല്ലേ?
5: അയ്യോ അനുചേച്ചി, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നതുകൊണ്ടല്ലേ നമ്മൾ ഓണം അടിപൊളിയാക്കിയത്.
4: കുട്ടപ്പായി പറഞ്ഞതാണ് ശരി. അനാമിക, നിനക്കെന്തോ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നേരെ ചൊവ്വേ സംസാരിക്കാതെ മനസ്സിൽ ഓരോന്ന് വച്ചുകൊണ്ടിരുന്ന ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിൽ പോലും ഭിന്നത വരും. അഭിരാമി ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ നീ തയ്യാറാകണ്ടേ?
0: അതെ, നമ്മൾ തുറന്ന് സംസാരിക്കാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അനാമികയുടെ മനസ്സിൽ കയറിയ സംശയം മാറ്റിക്കൊടുക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ ഈശ്വര.
2: ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അല്ല, എന്നിട്ടെന്താ കുട്ടപ്പായി ഇവിടെ ഒരു ശോകമൂകത? ഓണം ഗംഭീരമായിരുന്നു എന്നാണല്ലോ കേട്ടത്.
5: അതൊക്കെ ആയിരുന്നേ, പക്ഷെ ദാ ആഘോഷം കഴിഞ്ഞപ്പോ അനുചേച്ചിയും അഭിരാമി ചേച്ചിയും തമ്മിൽ പ്രശ്നമായി. ഇവർ തമ്മിൽ എല്ലാം ശരിയായല്ലോ എന്ന് ആശ്വസിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോഴെങ്ങനെയൊക്കെ.
2: അല്ല, എന്താ ഈ സംഘാടകരുടെ പിണക്കത്തിന് കാരണം? മാർഗരറ്റ് ഇതില് തലയിടണ്ട. ഇത് വെറും ഒരു ഓണാഘോഷത്തിന് മാത്രം കാര്യമല്ല. വർഷങ്ങളായി എന്നെ കൊച്ചാക്കി കാണിക്കുന്നത് അഭിരാമിയുടെ ഒരു സ്വഭാവമാണ്.
3: അനാമിക, ഞാൻ ടൗണിൽ നിന്ന് വരുന്ന വഴിക്ക് കവലയിലെ ചായക്കടയിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അവരെന്താ പറയുന്നതെന്ന് നിനക്കറിയാമോ?
2: എന്തു പറയാൻ?
3: പെർമിഷൻ കിട്ടാതെ പരിപാടി മുടങ്ങുമെന്ന് വന്നപ്പോൾ അഭിരാമി വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വരെ ഓടിച്ചെന്ന് കാര്യം ശരിയാക്കിയതിനെ കുറിച്ചാ ആളുകളൊക്കെ വാതോരാതെ പറയുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ നിനക്കെന്താ തോന്നിയത് അനാമിക? അവൾ നിന്നെ തഴഞ്ഞ് പേരെടുത്തു എന്ന് അല്ലേ?
2: അത് സത്യമല്ലേ മാർഗരറ്റ്? പഞ്ചായത്തിലും വില്ലേജിലും കയറി ഇറങ്ങാൻ അവൾക്ക് മാത്രമാണോ അറിയാവുന്നത്? എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ഞാനായിരുന്നില്ലേ കൺവീനർ? എന്നെ മാറ്റി നിർത്തി അവൾ തനിയെ തീരുമാനമെടുത്തത് എന്തിനാ? എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞതേ വെറും കണ്ണി പൊടിയിലാനാ.
3: അഭിരാമി, അനാമിക പറയുന്നത് സത്യമാണോ? നീ എന്തിനാ അവളോട് ചോദിക്കാതെ ഒറ്റയ്ക്ക് പോയത്?
6: മാർഗരറ്റ്, നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കണം. അവസാന നിമിഷം വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. സദ്യയുടെ കാര്യത്തിൽ ആദ്യമേ നമ്മൾ ടെൻഷനിലായിരുന്നല്ലോ. കലവറയൊരുക്കാൻ അവള് കുട്ടപ്പായും ഫാദറിനുമൊപ്പം ഓടി നടക്കുന്നത് കണ്ടപ്പോ പിന്നെ ഇതും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി.
3: അഭിരാമിയുടെ ഉദ്ദേശം ശരിയായിരുന്നെങ്കിലും അനാമികയുടെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ?
6: ഞാൻ കരുതിയത് പക്ഷേ.
4: ഓ, ഞങ്ങളോടെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു അഭിരാമി. തെറ്റിദ്ധാരണ വരാൻ എളുപ്പമാണ് ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും.
0: അതെ, 10 ആളുണ്ടെങ്കിൽ 10 തരക്കാരാകും. അത് കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി.
6: ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നാണോ? പക്ഷെ ആ സമയം
1: സദുദ്ദേശത്തോടെ ചെയ്യുന്നത് തെറ്റാവുന്നത് എങ്ങനെ അഭിരാമി? പക്ഷെ ഏതൊരു കാര്യത്തിലും തുറന്ന സംസാരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളതെന്നേ

0: മാർഗരറ്റ് പറഞ്ഞുള്ളൂ.
1: അതെ, ഇനി അനാമികയുടെ കാര്യം. നിനക്ക് നിന്റെ ഉള്ളിലെ വലുപ്പം കേടുവരും എന്ന് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടെ പ്രവൃത്തികൾ നിനക്കെതിരെയാണ് എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടാകുന്നത്. തന്നേക്കാൾ മുകളിലേക്ക് മറ്റൊരാൾ പോകരുത് എന്ന ചിന്ത വരുമ്പോഴാ മനുഷ്യൻ അന്ധനാകുന്നത് എന്ന് നീയും മറക്കരുത്.
2: എന്റെ അനുചേച്ചി, താൻ മാത്രമാണ് ശരി എന്നാ നിൽപ്പില്ലേ? അതൊന്ന് മാറ്റിവെച്ച് കാര്യങ്ങൾ വിശദമായി ഒന്ന് ആദ്യമേ ചോദിച്ചിരുന്നെങ്കിൽ ഈ ബഹളമൊക്കെ ഒഴിവാകുമായിരുന്നില്ലേ?
3: അനാമിക, മനസ്സിൽ ചെറിയ സംശയങ്ങളും വമ്പത്തരത്തിന്റെ മതിലുകളും വെച്ചുകൊണ്ട് നമുക്കൊരു സൗഹൃദവും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ നാം അതുകാരണം സമൂഹത്തിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് നമ്മളെല്ലാം അനാമിക എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ?
4: അത്
3: ഒരാളെ തള്ളിക്കളയാൻ എളുപ്പമാണ്, പക്ഷെ അവരെ തിരുത്തി ഒപ്പം കൂട്ടാനാണ് പാട്. ശ്രമങ്ങൾക്കും ഒരതിരുണ്ട്. അത് കഴിഞ്ഞാൽ അനാമിക വിചാരിച്ചാൽ പോലും ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല.
4: ശരി, എന്റെ തെറ്റ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
5: വേണ്ട അനാമിക, ബുദ്ധിമുട്ടി നീ ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണയാൽ തോന്നുന്നതിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. എന്താണ് ശരിയും തെറ്റുമെന്ന് നീ സ്വയം മനസ്സിലാക്കണം. അതിന് നിനക്ക് കഴിയുമെന്ന് നോക്കട്ടെ.
4: ഓഹോ, ഞാൻ തെറ്റ് സമ്മതിച്ചാലും പോരാ എന്നാണല്ലേ? ആയിക്കോട്ടെ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ പോകുന്നു, എനിക്ക് വേറെ പണിയുണ്ട്.
5: ഞാനും.
2: ഇവരുടെ വഴക്കിനി ഒരിക്കലും തീരില്ലേ? നമ്മൾ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയ എണ്ണപ്പലഹാരം കാക്ക കൊത്തിക്കൊണ്ടുപോയ അവസ്ഥയായല്ലോ.
1: താനടിച്ച ആണിയല്ലേ, താൻ തന്നെ ഊരണം കുട്ടപ്പായി. എന്തായാലും നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നോക്കാം.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: അരക്കള്ളൻ മുക്കാൽ കള്ളൻ. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ. ചിത്രം മരുഭൂമിയിലെ ആന.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനുവേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന

0: ചെറുപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം, KG മാർക്കോസും മിൻമിനിയും പാടിയ ഗാനം, ചിത്രം മാന്യന്മാർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9

0: 0744-73-41-484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളാണ് ഗാന്ധിയെ ആകർഷിച്ചത്. മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനായി അതിൽ താൽപര്യമുള്ളവരുടെ ഒരു സംഘം ഗാന്ധി ഏർപ്പെടുത്തി. ഗീതയുടെ മൂലഗ്രന്ഥവും ഇംഗ്ലീഷ് പരിഭാഷയും ചില സുഹൃത്തുക്കളൊന്നിച്ച് ദിവസേന വായിക്കുക പതിവായി തീർന്നു. നിത്യവും ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ മനഃപാഠമാക്കുവാനും ശ്രമിക്കും. അന്നന്ന് പഠിക്കേണ്ട ശ്ലോകം ഒരു കടലാസിലെഴുതി ചുമരിന്മേൽ പതിക്കും. ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സമയത്ത് ചെയ്തു തീർക്കണമെന്ന നിഷ്കർഷ ഗാന്ധിക്കുണ്ടായിരുന്നു. ഗീതാപാരായണം തന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനശക്തി ചെലുത്തുന്നുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നിത്തുടങ്ങി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുഴങ്ങുന്ന സന്ദർഭങ്ങളിൽ മാർഗദർശനത്തിനായി ഗാന്ധി ഗീതയെ ആശ്രയിക്കുകയായിരുന്നു പതിവ്. അപരിഗ്രഹം, സമഭാവം തുടങ്ങിയ പദങ്ങൾ ഗാന്ധിയെ പ്രത്യേകം ആകർഷിച്ചു. മഹത്തായ ആദർശങ്ങളാണ് അവ ഉൾക്കൊള്ളുന്നത്. എങ്കിലും നിത്യജീവിതത്തിൽ അവയെ പ്രായോഗികമാക്കുന്നതെങ്ങനെ? അപരിഗ്രഹം തന്റേതായി യാതൊന്നുമില്ലാത്ത ഭാവം ആദർശമായി സ്വീകരിക്കുന്ന ഒരാൾ സ്വന്ത ചെലവും കുടുംബചെലവും കഴിക്കുന്നതെങ്ങനെ? ഈ വക ആലോചനകൾ ഗാന്ധിയെ ശല്യപ്പെടുത്തിയിരുന്ന അവസരത്തിലാണ് അപരിഗ്രഹം എന്ന പദത്തിന്റെ ആന്തരാർത്ഥം ഒരു പുതിയ വെളിച്ചത്തിൽ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നിയമപുസ്തകത്തിൽ ഉപയോഗിച്ച് കണ്ട ട്രസ്റ്റി എന്ന പദം ഗാന്ധിയുടെ ഓർമ്മയിൽ വന്നു. ആരാണ് ട്രസ്റ്റി? തന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും ഇരിക്കുന്ന സ്വത്ത് തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യത്തിനും ഗുണത്തിനും വേണ്ടി വിനിയോഗിക്കുന്നവനാണ് ട്രസ്റ്റി. താൻ ആ സമ്പത്തിന്റെ രക്ഷാകർത്താവ് മാത്രമാണ്. അതുപോലെ തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചും ഒരു രക്ഷാകർത്താവിന്റെ നിലപാട് സ്വീകരിച്ച് ആ സ്വത്ത് മറ്റുള്ളവരുടെ ആവശ്യത്തിനായി മാത്രം വിനിയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വീക്ഷണഗതിയിലുണ്ടായ ഈ മാറ്റം ഗാന്ധി സഹോദരനെ അറിയിച്ചു. അതുവരെ താൻ സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് ജ്യേഷ്ഠന് നൽകിയിരിക്കുന്നുവെന്നും മേലിൽ താൻ സമ്പാദിക്കാൻ പോകുന്നത് സമുദായത്തിനുള്ളതായിരിക്കുമെന്നും ഗാന്ധി അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ സ്വത്ത് തന്റെ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയണം. ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും മാത്രമല്ല, തന്റെ സഹായം അർഹിക്കുന്ന ഏവരും ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ചിന്താഗതി ലക്ഷ്മിദാസിൽ ഉളവാക്കിയ പ്രതികരണം ഗാന്ധിയെ വേദനപ്പെടുത്തി. താൻ ഇത്രയെല്ലാം പണം ചെലവാക്കി പഠിപ്പിച്ച സഹോദരൻ ഇപ്പോൾ തന്നെയും കുടുംബത്തെയും അവഗണിക്കുകയല്ലേ എന്ന് ലക്ഷ്മിദാസ് കുണ്ഠിതപ്പെട്ടു. ജ്യേഷ്ഠനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒന്നിലധികം പ്രാവശ്യം ഗാന്ധി ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഗാന്ധിയുടെ ചിന്താഗതി ശരിയായി ലക്ഷ്മിദാസ് മനസ്സിലാക്കിയത് പിന്നീടാണ്. സഹോദരനെ കാണുവാനായി തെക്കേ ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത് സാധിക്കുന്നതിനു മുമ്പ് അദ്ദേഹം കാലഗതി അടഞ്ഞു. തന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കുന്നതിന് ജ്യേഷ്ഠന് മരിക്കുന്നതിനു മുമ്പ് കഴിഞ്ഞുവല്ലോ എന്ന ആശ്വാസം ഗാന്ധിക്കുണ്ടായി.
0: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവനശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നേപ്പാൾ ഗഞ്ച്റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ഡിപ്പാർട്ട്മെന്റ് ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. സഹകരണാത്മക ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക തുടങ്ങിയവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങൾ. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബുബക്കർ അന്തരിച്ചു. അരിക്കാട്ടെ ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. നിലമ്പൂർ ചാലിയാർ പെരുമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസിക്ക് പരിക്ക്. പെരുമ്പാടം ആദിവാസി നഗറിലെ ഗിരീഷിനാണ് പരിക്കേറ്റത്. അർജന്റീന താരം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവയടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: അപ്പോൾ നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. ബ്രിട്ടനിൽ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യ AI വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന്റെ ഉത്തരം കനിഷ്ക നാരായണൻ. ബീഹാറിലെ മുസഫർപൂരിൽ ജനിച്ച ഇദ്ദേഹം 12 വയസ്സിലാണ് കുടുംബത്തോടൊപ്പം ബ്രിട്ടനിൽ എത്തുന്നത്. വെയിൽസിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയാണ് മന്ത്രിസഭാംഗമായ ഇദ്ദേഹം.
1: പക്ഷേ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
5: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
0: ഇനി കാലം സാക്ഷി.
6: കർണാടക സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ് അയ്യർ 1896 September 1 പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമത്തിൽ ചെമ്പൈ എന്ന അഗ്രഹാരത്തിൽ ജനിച്ചു. ശക്തവും ശുദ്ധിബദ്ധവുമായ ശബ്ദത്തിനുടമയായ അയ്യർക്ക് ശാസ്ത്രീയ സംഗീതത്തിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ആത്മീയതയിലൂന്നിയ ജീവിതമാണ് നയിച്ചിരുന്നത്. KJ യേശുദാസ്, JVജയന്മാർ, പി ലീല എന്നിവരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെടുന്നു. സംഗീത കലാനിധി പദവി, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, ഗാനഗന്ധർവ പദവി എന്നിവ കൂടാതെ കൊച്ചി, മൈസൂർ, ബറോഡ, വിജയനഗരം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരും പല അംഗീകാരങ്ങളും നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1974 October 16 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അന്തരിച്ചു.
7: അങ്ങയുടെ സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത്? ആരുടെ അടുത്ത് വെച്ചാ പഠിച്ചത്?
8: അച്ഛന്റെ അടുത്തും മുത്തച്ഛന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ആരുടെ അടുത്തും
7: പഠിച്ചിട്ടില്ല. അപ്പോ പാരമ്പര്യമായിട്ട് തന്നെ സംഗീത വിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങയുടേത്?
8: ഓ, എന്റെ അച്ഛന്റെ പേര്

0: അനന്തഭാഗവതർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈദ്യഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ പേര് അനന്തഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് ഘനചക്രദാന സുബ്ബയ്യർ എന്നാണ്.
1: എന്താ ഈ ഘനചക്രദാന സുബ്ബയ്യർ എന്നുള്ളത്? വല്ല ബഹുമതിയോ ടൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആണോ?
0: ഇത് 1200 കൊല്ലം മുമ്പേ നടന്ന വർത്തമാനങ്ങളാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: എന്താ അത്?
0: ദേഹം പാടിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്തേക്കൊക്കെ പോയി അവിടെ അന്നുള്ള മഹാരാജാവിന്റെ അടുത്ത് വീണ വായിച്ചുകൊണ്ട് ഈ താനം അങ്ങോട്ട് പാടുമ്പോ ഈ ചക്രം തിരിയുമ്പോൾ ഒരു ശബ്ദം ഈ നാഭിയിൽ നിന്ന് ഒരു നാദം ഇങ്ങനെ പുറപ്പെട്ടു നിന്നും അത് കേട്ട് അദ്ദേഹം സന്തോഷിച്ച് 1000 രൂപയും 2 കൈക്ക് വീരചങ്ങലിയും സാലുവികളും പിന്നെ ഘനചക്രദാന സുബ്ബയ്യർ എന്നൊരു പേരും എന്നിട്ട് അരിക്കാരന്മാരോട് കൂടി ചെമ്പയിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചു എന്ന് കേട്ടിട്ടുണ്ട്.
1: ഐതിഹ്യണ്ട്. അങ്ങനെയാണ് ആ പേരുണ്ടായത്.
0: അതെ.
1: അപ്പോ വളരെ കാലമായിട്ട് ഒരു പാരമ്പര്യമുള്ള സംഗീതത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്.
0: ഒരു 5-6 പരമ്പരയായിട്ട് പാരമ്പര്യമുള്ളതാണ്.
1: അപ്പോ അങ്ങ് പഠിച്ചായിട്ട് എത്ര വർഷം ഉണ്ടായി പഠിക്കു തന്നെയായിട്ട്?
0: അപ്പൊ നന്ന കുട്ടിക്കാലം തന്നെ ഈ പഠിപ്പല്ലാതെ വേറെ യാതൊരു സ്കൂളിലോ എഴുത്ത് പഠിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പാട്ട് പഠിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ
1: നന്ന ചെറുപ്പത്തിൽ തന്നെ.
0: അതെ.
1: ഈ പഠിക്കുന്ന കാലത്ത് തന്നെ പാടാൻ തുടങ്ങിയിരുന്നു?
0: പഠിക്കുന്ന കാലത്ത് തന്നെ ആരെങ്കിലും വരും മഠത്തിൽ, ആരെങ്കിലും അച്ഛന്റെ അടുക്ക കാണാൻ വരും, ആ കുട്ടി അവിടെ ഇരിക്കടാ പാടാ എന്നൊക്കെ പറയും. അപ്പൊ ഇരുന്ന് പാടും എന്നല്ലാതെ വേറെ.
1: അത് ശരി. അപ്പൊ ആദ്യം ഒരു സ്റ്റേജിൽ, അതായത് ഒരു അരങ്ങത്ത് പാടിയത് എവിടെ വെച്ചിട്ടാ?
0: ആദ്യം പാടിയത് ഉളപ്പുമണ്ണ കാന്തളൂർ ഉത്സവത്തില്, 1078 കൊല്ലം ഉച്ചയ്ക്ക് മാസത്തില് അവിടെയുള്ള ഉത്സവത്തിനാണ് പാടിയത്.
2: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദം. കാലം
3: സാക്ഷി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഗുരുവായൂർ മഹാത്മ്യം. രചന ബി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇനി നമുക്ക് ചുറ്റും. സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. പരുത്തിപ്പാറ നാലാഞ്ചിറ സംസ്ഥാന പാതയിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനാൽ 26 വാർഡുകളിൽ ഇന്നും നാളെയും പൂർണ്ണമായും ജലവിതരണം മുടങ്ങും. കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ശ്രീകാര്യം, ചെറുവയ്ക്കൽ, ചെല്ലമംഗലം, ചെമ്പഴന്തി, പൌടിക്കോണം, ഞാണ്ടൂർക്കോണം, സൈനിക് സ്കൂൾ, ചെങ്കോട്ടുകോണം, കാര്യവട്ടം, പാങ്ങപ്പാറ, പള്ളിത്തുറ, ആറ്റിപ്ര, പൗണ്ട്കടവ്, ആക്കുളം, അലത്തറ, കുഴിവിള, കേശവദാസപുരം, ഇടവക്കോട്, പട്ടം, ഉള്ളൂർ, മുട്ടട, കിണവൂർ, നാലാഞ്ചിറ വാർഡുകളിലാണ് മുടക്കം. ഇതിനു പുറമെ ഈ മാസം 8-ാം തീയതി വരെ ഈ വാർഡുകളിൽ ഭാഗികമായും ജലവിതരണത്തിൽ തടസ്സം നേരിടും. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതിന് നാളെ മുതൽ സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5:30 വരെ സന്ദർശകരെ കാണും. പിജി ഡെന്റൽ കോഴ്സുകളിലേക്ക് 1-ാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ വ്യാഴാഴ്ച രാവിലെ 11 മണി വരെ നൽകാം. വെബ്സൈറ്റ് www.cee.kerala.gov.in. ഫോൺ നമ്പർ 0471-233-2120. കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്ക് മേഖലാതലത്തിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക. http://admissions.kerala.ac.in/fiugp2026.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെ കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടന്നിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാനു തന്നെ.
5: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പർ ആണ്.
6: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
7: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
0: നമുക്കിനി കേൾക്കാം മിന്നാരം എന്ന ചിത്രത്തിനു വേണ്ടി SP വെങ്കടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
5: ഫോൺ ഞാൻ പറയാം.
3: എന്നാ പറയ?
5: 90 72 503 503.
6: ഇനി രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രേണി ഇഗ്നേഷ്യസ്.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
6: മറ്റൊരു ഗാനത്തിലേക്ക്, ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി അലക്സ് പോൾ സംഗീതം നൽകി ദേവാനന്ദും ജോൽസിനെയും സോണിയും പാടിയത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാറ് കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ഇപ്പോൾ സമയം 8:30.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: കൊല്ലമൊന്നു കഴിഞ്ഞു. കൂടെ കൂടെ മരക്കേ

0: ചോദിക്കും, ഖദീജെ, സുലൈമാനിക്കാന്റെ കായൊക്കെ റെഡിക്ക് കിട്ടുന്നില്ലേ? മൂപ്പരുടെ കായ്ക്ക് കളിയില്ല. ആളെങ്ങനെ പഷ്ട് മനസ്സനാ, മൂപ്പരായി മൂപ്പരുടെ പാടായി. താറപാടിയ ഓർത്തോ ഖദീജെ, മുന്തിയെ കുടിയില. നമ്പൂരിയാക്കന്മാരായിരുന്നോ? ഖദീജ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു.
1: വേണ്ടാത്തതൊന്നും ചോദിച്ചണ്ട.
0: മരക്കാർ എഴുന്നേറ്റ് നടന്നു. വെള്ളത്തിൽ നിൽക്കലും മരത്തടി ഉന്തലും ഖദീജയുടെ ഊണും മരച്ചാപ്പയുടെ മുൻപുറത്തെ കിടപ്പുമായി കാലം നീങ്ങി. സുലൈമാന് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും അയാളോട് ഒരു മാന്യനോടെന്ന പോലെ പെരുമാറി. മരച്ചാപ്പയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന നാട്ടുകാരും അയാളെ കണ്ടാൽ പറയും,
2: സലാമുണ്ട് സുലൈമാനിക്ക.
1: സലാം.
2: വിസയിച്ചൊന്നും ഇല്ലല്ലോ.
1: ഇല്ല.
0: ഇതിനിടയ്ക്ക് ഖദീജയുടെ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു ഞെട്ടിത്തെറിക്കലും പേടിച്ച നിലവിളിയും. കൈകാലുകൾ ബലം പിടിക്കുക, പല്ലിറുമുക, നിർത്താതെ നിലവിളിക്കുക. സുലൈമാൻ ഉണ്ണാൻ ചെന്നപ്പോൾ ഈ ബഹളമാണിവിടെ.
1: എന്താ?
0: അയാൾ അടുത്തേക്ക് ചെന്നു.
2: സുലൈമാനിക്ക, എന്റെ മോനെ നോക്കി.
0: ഖദീജ കരഞ്ഞു പറഞ്ഞു. സുലൈമാൻ കുട്ടിയെ ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു,
1: ഇവിടെ അരുതത്തലപ്പ് കിട്ടുമോ?
2: കിട്ടും.
0: അപ്പറഞ്ഞത് അയൽക്കാരി പാത്തയാണ്. ആ 16-കാരി ലോകം ചവിട്ടിക്കുലുക്കിക്കൊണ്ട് പിൻപുറത്തെ വാതിൽക്കലൂടെ ഒരു പാച്ചിൽ.
1: ഇത്തിരി നൂലിങ്ങോട്ടെടുക്ക്.
0: സുലൈമാൻ ഖദീജയോട് ആവശ്യപ്പെട്ടു. നൂല് കൊണ്ടുവന്നു. അയാൾ ഒരു മുക്കിൽ പോയിരുന്ന് ചിലത് ജപിക്കുകയും നൂലിൽ കെട്ടി കുടുക്കുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് അത് കൊണ്ടുവന്ന് കുട്ടിയുടെ ഇടത്തെ കയ്യിൽ കെട്ടി പുറത്തുപോയി എന്തോ ഒരു പച്ചമരുന്നും പറിച്ച് തിരുമ്മിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും ഭൂമി കുലുക്കുന്ന ആ 16-കാരി അരുതയുടെ ഇലയും എത്തിച്ചു. രണ്ടും കൂടി പിഴിഞ്ഞ ചാറ് ഒരു പ്ലാവിലെ കുമ്പിളിലാക്കി കുട്ടിയുടെ മൂക്കിലേക്ക് ഒരു ഊതിക്കയറ്റൽ. കട്ടകട്ടയായി കഫവും നുരയും പുറത്തേക്ക് ചാടി. കുട്ടി തളർന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്തേക്ക് കുട്ടിക്ക് അല്പം ആശ്വാസം കിട്ടി. 3-ാം ദിവസത്തിന് അവൻ ഓടി നടക്കാനും തുടങ്ങി. ഈ സംഭവം സുലൈമാന്റെ പേര് നാട്ടിലൊക്കെ പ്രസിദ്ധമാക്കി. പെണ്ണുങ്ങളുടെ സദസ്സിൽ ചർച്ചയായി, വാദപ്രതിവാദമായി.
2: ചുട്ട കോയിനെ പറപ്പിക്കോലും, കണ്ടാൽ തോന്നൂലട്ടോ. ദ്വീപുകാരൻ തങ്ങളുടെ ഒരു ഉപദേശാണോലും.
1: ബെർക്കനിരിക്കി, തെക്കുള്ള ഒരു നമ്പൂരിയച്ചന്റെ പഠിപ്പാ.
2: പക്കെങ്കില് നല്ല പഠിപ്പുകാരന.
0: പിറ്റേന്ന് മുതൽക്ക് കുട്ടികളെ എടുത്ത അമ്മമാരുടെ ഒരു ക്യൂ ഖദീജയുടെ പീടികയിൽ കാത്തുനിൽപ്പായി. ചിലർക്ക് ഊത്താണ് വേണ്ടത്, ചിലർക്ക് തകിട്. സുലൈമാൻ എല്ലാറ്റിനും മൂളി, എല്ലാം ചെയ്തു കൊടുത്തു, കിട്ടുന്ന പ്രതിഫലം വാങ്ങി. കാശില്ലാത്ത പാവങ്ങൾ ഖദീജയുടെ ശുപാർശയോടെ അവതരിപ്പിക്കപ്പെട്ടു. അവർക്കും ഊത്തും ചരടുമെല്ലാം തരമായി.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
10: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആകാംക്ഷയും ഉത്കണ്ഠയും വിഷയമാക്കി രചിച്ച ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം പി ലീല പാടിയത്. പുനർജന്മം എന്ന ചിത്രത്തിനുവേണ്ടി ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: 5G സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. 5G തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
7: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
8: ഇന്നീ പരിപാടിയിൽ യോഗയുടെ ഉത്ഭവവും ചരിത്രവും, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
9: യോഗയുടെ ചരിത്രം മാനവരാശിയോളം പഴക്കമുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ യോഗയുടെ ചരിത്ര പഠനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഊർജ്ജകേന്ദ്രത്തിലുണ്ടായ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം

0: ഉണ്ടായതെന്ന് ബിഗ് ബാങ് തിയറി തെളിയിക്കുന്നു. പദാർത്ഥങ്ങളിൽ നിന്നും സംയോജന വിയോജന ഫലമായി പദാർത്ഥ പരിണാമത്തിലൂടെ പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടായിയെന്ന് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നു. ജീവന്റെ തുടിപ്പും ഏകോശ ബഹുകോശ ജീവികളിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങളോടെയുള്ള സങ്കീർണമായ പരിണാമ പ്രക്രിയയിലൂടെ ബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഉള്ള ജീവജാലങ്ങൾ ഉത്ഭവിച്ചതായി ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, പ്രപഞ്ചത്തിന്റെ വികാസവും ചുരുങ്ങലിനുമിടയിൽ നമ്മുടെ ശരീരത്തിലെന്ന പോലെ പ്രപഞ്ച ശരീരത്തിലും അസ്തിത്വത്തിന്റെ വിവിധ ഘടകങ്ങൾ തനതായ താളലയങ്ങളോടെ പ്രവർത്തിക്കുന്നു. യോഗയുടെ പരിണാമ വികാസം ബോധത്തിന്റെ വികാസം കൂടിയാണ്. മനുഷ്യചരിത്രത്തോളം പഴക്കവും പാരമ്പര്യവും യോഗയ്ക്കുണ്ട്. സകല ജീവജാലങ്ങളും യോഗയുടെ വികാസ പരിണാമത്തിന് സഹായകരമായി വർത്തിക്കുന്നുണ്ട്. യാവന്തോ ജീവജന്തവ ബീജാനാദി മഹേശ്വര ഷോഡശോനം ശതംകൃതം. ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അവയെല്ലാം തന്നെ യോഗയുടെ പഠനത്തിന് സഹായകരമായിട്ടുണ്ട്. യോഗയുടെ ഉൽപ്പത്തി വികാസങ്ങളെ നമുക്ക് പലതായി തരംതിരിക്കാം. വേദങ്ങൾക്ക് മുൻപുള്ള കാലം, വേദകാലം, ക്ലാസിക് കാലം, ഹഠയോഗ കാലഘട്ടം, ആധുനിക കാലഘട്ടം. ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തെയും വിശദമായി പരിശോധിക്കാം. വേദങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം, പ്രീ വേദിക് പീരീഡ്. വേദകാലത്തിന് മുമ്പും യോഗ സംസ്കാരം നിലനിന്നിട്ടുണ്ട്. നരവംശാസ്ത്രജ്ഞരുടെ മറ്റു ഗവേഷകരുടെയും പഠനത്തിൽ ഇത് വ്യക്തമാണ്. ധാരാളം യോഗ നിലയിലുള്ള കരിങ്കൽ ശില്പങ്ങളും മറ്റും ഉത്ഖനനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. സിന്ധു നദിയുടെ സംസ്കാരത്തിലും മോഹൻ ജദാരോ കാലഘട്ടത്തിലും ഇതിന് ധാരാളം തെളിവുകളുണ്ട്. യോഗാസനത്തിന് സമാനമായ യോഗരീതികൾ ആദിമ ഭാരതീയ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വേദങ്ങളുടെ കാലം. വേദങ്ങളിൽ ധാരാളം യോഗയെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. സാമവേദം, യജുർവേദം, അഥർവവേദം ഇവയിലെല്ലാം തന്നെ യോഗയുടെ സാന്നിധ്യം കാണാൻ കഴിയും. ഉപനിഷത്തുകളായ ഖടോപനിഷത്തിൽ യോഗയെപ്പറ്റി വ്യക്തമായ പരാമർശമുണ്ട്. പ്രാണസേദ്യം, വശേസർവം, ത്രിദേവയെ പ്രതിഷ്ഠിതം, മാതാവേ പുത്രാൻ, യശസ്സു ശ്രീയച്ച പ്രജ്ഞ വിദേഹിന ഇതി. ഹഠയോഗ കാലഘട്ടത്തിൽ ഹഠയോഗ പ്രദീപിക, സ്വാമി സ്വാത്മരമൻ, ഖേരണ്ട സംഹിത ഖേരണ്ടനാഥൻ, ഗോരക്ഷ സംഹിത ഘോരക്നാഥൻ, ഹഠരത്നാവലി ശ്രീനിവാസ ഭട്ടമഹായോഗി. ഇത്തരം കാലഘട്ടത്തിൽ ആസനം, പ്രാണായാമം, മുദ്ര, ബന്ധ, ഷഡ്ക്രിയ എന്നിവയെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിഹാസ കാലഘട്ടത്തെ പരിശോധിച്ചാൽ മഹാഭാരത രാമായണ കാലഘട്ടങ്ങളിലും കൃത്യമായും യോഗയെപ്പറ്റി കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. യോഗ, കർമ്മസു കൗശലം, സമത്വം, യോഗ ഉച്ചത തുടങ്ങിയവ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ആധുനിക യോഗയുടെ അടിസ്ഥാന പ്രമാണമായ പതഞ്ജല യോഗസൂത്രം ക്ലാസിക് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരം എല്ലാ കാലഘട്ടങ്ങളെയും പരിശോധിച്ചാൽ യോഗ നിത്യനൂതനമായ സംസ്കാരമാണ്. ഇപ്പോഴും അത് കാലിക പ്രസക്തമാണ്.
1: യോഗയുടെ ഉത്ഭവവും ചരിത്രവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ.
6: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
7: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
9: 2 പൗരികൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
10: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
11: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
12: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ൽ അധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
13: ഇന്നലെ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം, രേഖ അജിത്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടെയെന്ന് നോക്കാം. ഹലോ.
1: ഹലോ സാർ.
0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരായിരുന്നു?
1: നമസ്കാരം, ഞാൻ അഭിഷ.
0: അഭിഷ, അഭിഷ എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞാൻ മലപ്പുറം ജില്ലയാണ്, പക്ഷേ ഇപ്പൊ നിലവിൽ തിരുവനന്തപുരത്ത് ഉണ്ട്.
0: തിരുവനന്തപുരത്ത് എവിടാ?
1: അല്ല, ഞാൻ ബേക്കറി ജംഗ്ഷനിൽ അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു.
0: ഓക്കെ, ശരി ശരി ശരി.
1: ഫ്രണ്ട് ഉണ്ട് അവിടെ. അങ്ങനെ
0: അവിടെ ഒരുപാട് ഹോസ്റ്റൽസ് ഉള്ള സ്ഥലമല്ലേ? അതിന്റെ മേളിൽ മറ്റേ ഇതുണ്ടല്ലോ, ഇന്ത്യൻ കോഫി ഹൗസ്.
1: ഞാന് അവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലില്. മറ്റേ സെക്രട്ടേറിയറ്റില് ടി ആർ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിന്ന്
0: പരിചയത്തിൽ
1: അങ്ങനെ വന്നായിരുന്നു.
0: ശരിയാ, ശരി. മലപ്പുറത്ത് എവിടാ?
1: മലപ്പുറത്ത് നിലമ്പൂർ ആകും.
0: നിലമ്പൂർ എനിക്കറിയാം.
1: യാ,
0: നമ്മുടെ ഷൗക്കത്ത്
1: കേരളത്തിന്റെ
0: തേക്കിന്റെ നാട്. ഇപ്പൊ ഷൗക്കത്തൊക്കെ നിങ്ങൾ ജയിപ്പിച്ച നാട് അല്ലേ?
1: അതെ അതെ.
0: ഷൗക്കത്തൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്, കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരെന്ന നിലയിലല്ലാതെ സിനിമ, അദ്ദേഹം സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ, എഴുതി സിനിമ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് നല്ല അടുപ്പമുള്ള ആളാ.
1: പിന്നെ
0: മീര ജാസ്മിൻ മീൻ റോൾ അഭിനയിച്ചിട്ട് ഒരു സിനിമയുണ്ട്, ടി വി ചന്ദ്രൻ സാർ ഡയറക്ട് ചെയ്ത ഒരു സിനിമയുണ്ട്. പിന്നെ വിലാപങ്ങൾക്കപ്പുറം തന്നെ. പിന്നെ എന്റെ ഒരു വേറൊരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായ ഒരു കൂട്ടുകാരനുണ്ട്, രഞ്ജിത്ത് നിലമ്പൂര്. നമ്മൾ എപ്പോഴും എന്നെ വിളിക്കും അങ്ങോട്ട് വരാൻ. നിങ്ങളുടെ ആ സ്ഥലത്തേക്ക് ട്രെയിനി വരുന്നത് ഭയങ്കര ഭംഗിയാണ്, പക്ഷെ പലപ്പോഴും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പടുത്ത കാലത്ത് പോലും ഞങ്ങൾ
1: പറഞ്ഞ
0: എന്നെ എപ്പോഴും രഞ്ജിത്ത് വിളിക്കും, കാരണം രഞ്ജിത്തിനെ വീട്ടിൽ നിൽക്കാം. ഒരു ആ അതിലുള്ള ഒരു യാത്ര, അവിടെ നിന്ന് ഊട്ടി പോയുള്ള പോണല്ലേ, പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ അവിടെ വന്നിട്ട് ഊട്ടിയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയെ കുറിച്ച് എപ്പോഴും രഞ്ജിത്ത് പറഞ്ഞു പറഞ്ഞു എന്നെ മോഹിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ എന്തുകൊണ്ടോ വരാൻ പറ്റിയില്ല. അതെ അതെ, അല്ല എനിക്ക് ഞാൻ വരാതിരുന്നതല്ല, പല പല കാരണങ്ങൾ കൊണ്ട് പറ്റാതിരുന്നതാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും, പിന്നെ അവിടെ ഒരു പരിപാടി ഒന്നുമില്ല. വന്നിരുന്നെങ്കിൽ ഉറപ്പായും വന്നേനെ, എന്തായാലും ഉറപ്പായും അവിടെ വരണം. നിങ്ങൾ എല്ലാരും ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തെ കുറിച്ച് പറയുമ്പോ വരണമല്ലോ, കാണണമല്ലോ. എന്റെ ഇപ്പൊ ഹരിവരാസനം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് റിലീസായത് ഐ നോബഡി എന്ന് പറഞ്ഞ
1: സിനിമയാണ്,
0: പൃഥ്വിരാജ് ഹീറോ ആയിട്ടുള്ള സിനിമ, പാർവതി തിരുവത്ത്. അപ്പൊ അതാണ് റിലീസായ സിനിമ. ഇപ്പൊ ഷൂട്ട്
1: നടക്കുന്നത്
0: പുള്ളിയുടെ പേരെന്താ? എന്തായാലും ഞാൻ ഇനി അത് നോക്കാം, ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒത്തിരി കാണുന്നതിന്റെ കൂടുതൽ ഇത് പേര് വിട്ടുപോയതായിരിക്കും. ഇനിയിപ്പോ നിങ്ങളത് സംസാരിച്ചത് കൊണ്ട് എന്തായാലും ഞാൻ അത് ഓർക്കും. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇപ്പോ ഈ അടുത്ത് ഇറങ്ങിയില്ലേ ന്യൂജൻ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഓണമായി ബന്ധപ്പെട്ട് ഒരു പാട്ടില്ലേ,
0: എന്റെ ഒരു വരി പാടാൻ പറ്റുമോ? മനസ്സിലായി, മനസ്സിലായി, ഇത്രയും കിട്ടിയാ മതി. അപ്പൊ ഓക്കെ, വിളിച്ചാൽ സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ആ
0: നമസ്കാരം സാർ.
1: നമസ്കാരം. പേരെന്താ?
0: പേര് രാധിക എന്നാണ്.
1: വീടെവിടാ?
0: വീട് പേയാട്.
1: പേയാട്. ആ
0: രണ്ട് മക്കളാണ്,
1: ആ
0: ഒരു മോനും ഒരു മകളും. മോക്കൊരു മോളുണ്ട്,
1: ആ
0: പ്രണവ പല്ലവൻ എന്നാണ് കുഞ്ഞിന്റെ പേര്.
1: ആ
0: ഇത് ഇന്ദ്രദ്രിംഗ് എന്നാണ് മോന്റെ കുഞ്ഞിന്റെ പേര്.
1: ആ
0: മോന്റെ പേര് ഇന്ദ്രജിത്ത്, മരുമകളുടെ പേര് അശ്വതി,
1: ആ
0: മരുമകളുടെ പേര് അഖിൽ, മോളെ പേര് ഇന്ദ്ര. എന്റെ ഹസ്ബൻഡിന്റെ പേര് രാജേന്ദ്ര.
1: ഓക്കെ.
0: രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട്, സാറിന്റെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചേർന്ന.
1: ഞാൻ അഭിനയിച്ച സിനിമയുടെ പാട്ട് മതിയോ?
0: ആ അതെ,
1: ഞങ്ങളെ മാലിക് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു നല്ലൊരു പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. സുഖമായിരുന്നോളൂ. അപ്പൊ താങ്ക് യു ചേച്ചി.
0: ആ ശരി,
1: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
3: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: അങ്ങനെ സിനിമയിലേക്ക് വന്നു, നിരവധി വലിയ കമേഴ്സ്യൽ സിനിമകൾ വന്നു, ആർട്ട് ഹൌസ് സിനിമകൾ. ഡോക്ടർ ബീച്ചറിന്റെ 8 സിനിമകളിൽ അഭിനയിച്ചു. ഞാൻ കൂടെ അഭിനയിച്ച സിനിമകളിലാണ് ആ കാലത്ത് മലയാള സിനിമയിലെ 2 പ്രമുഖ ആക്ടേഴ്സിന് ദേശീയ അവാർഡ് കിട്ടുന്നത്. സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമയിൽ ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സുരഭി ലക്ഷ്മിക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമയിലും ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ തിരുവനന്തപുരം സ്ലാങ്, അതായത് സുരഭിക്ക് തിരുവനന്തപുരം സ്ലാങ്, സുരഭിയോടൊപ്പം ഞാനിവിടെ ഇരുന്നാണ് എൻ്റെ സംഭാഷണങ്ങൾ സെറ്റാക്കിയത്. ആ ഇതേപോലെ ഞാനൊരു വേറൊരു മലയാള സിനിമയ്ക്ക് വേണ്ടിയും തിരുവനന്തപുരം സ്ലാങ് സെറ്റാക്കിയിട്ടുണ്ട്. Love 24x7 നിഖില വിമലിന്, ശ്രീ ബാലാക്ക മേനോനാണത് സംവിധാനം ചെയ്തത്. ഹലോ
9: ഹലോ
8: ഹലോ
9: കൃഷ്ണേടാ.
8: ഓ, ആരാ?
9: ജയദേവാണ്, കനലിലെ ജയദേവ്.
8: പറയടാ നീ അങ്ങോട്ട്.
9: ചേട്ടാ വരുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടാ വിളിച്ചു നോക്കാം.
8: നാടകമൊക്കെ ഇങ്ങനെ പോകുന്നതിന്റെ
9: കനലിന്റെ പുതിയ നാടകം വരുന്നുണ്ട്. അസിമണ്ണന്റെ അവസാന മിനിക്കോണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു.
8: അല്ല, ഇപ്പം ഇപ്പം ഇപ്പം തൊട്ടടുത്ത് എന്നാ കളിച്ചേ?
9: ഞങ്ങള് ലാസ്റ്റ് 1 മാസം മുമ്പ് കളിച്ചാ.
8: ഞാൻ എല്ലാം ഇത് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ.
9: അതെ അതെ.
8: എന്താണ് നിന്റെ പുതിയ പരിപാടി? എന്താ പറ
9: പുതിയ? ഇല്ല, കണ്ണഞ്ചേട്ടന്റെ പിന്നെ ഹസീമന്റെ നാടകം വരണം, അതിന് വെയിറ്റീവാണ്. അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു.
8: അവന്റെ നാടകം വന്നാൽ അടിപൊളിയായിരിക്കും, കാരണം എല്ലാ നാടകങ്ങളും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാടകങ്ങളാണ്. ഞാൻ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട നാടകങ്ങളാണ് അവന്റെ നാടകങ്ങൾ എന്ന്
9: പറയുന്നത്.
8: നിങ്ങൾ എല്ലാരും പെർഫോമൻസും ഒക്കെ ഗംഭീരമാണ്.
9: അല്ല, ഞങ്ങൾക്ക് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ

0: ഹലോ സാർ,
1: ഹലോ
0: ഞാൻ
1: പ്രിയ
0: നിർമ്മല
1: ഗീതത്തിലേക്ക്
0: വിനോദ്.
1: സ്വാഗതം.
0: ഞാൻ നിർമ്മല വിനോദാണ് സാർ.
1: നിർമ്മല വിനോദ്, എവിടാ വീട്? എവിടാ?
0: മാന്നാർ.
1: മാന്നാർ.
0: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു, എനിക്ക് അന്നേരം കിട്ടി
1: ആദ്യമായി
0: എനിക്ക്
1: വിളിച്ചു,
0: സാറിനോട്
1: ആദ്യമായി കിട്ടി.
0: സംസാരിക്കാൻ പറ്റി. ആ
1: ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടമുള്ളൊരു
0: സാറേ,
1: പാട്ട്?
0: എനിക്ക്

0: കന്മദത്തിലെ
1: ആ കന്മദത്തിലെ
0: മൂവന്തി താഴ്വരയിൽ,
1: ആ മൂവന്തി താഴ്വരയിൽ യേശുദാസ് രവീന്ദ്രൻ
0: അതൊക്കെ
1: മാഷിന്റെ
0: ആ
1: അല്ലേ, ആ ഉഗ്രപാട്ടാണത്. എന്തോ പാടിയേ ഒന്ന് കേക്കാലോ.
0: മൂവന്തി താഴ്വരയിൽ വെന്തുരുവും
1: സൂര്യൻ പാടണം പാടണം, അങ്ങനെ വിറയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പാടണം. എന്തായാലും കൊള്ളാം, ഈ പാട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഈ ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവരിങ്ങനെ ഫുൾ ടൈം പാട്ട് കേൾക്കുന്നു, ആകാശവാണിയുടെ കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് കാണുമ്പോഴേ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം ഒരു മനുഷ്യന് ഓരോ തരത്തിൽ, അത് ശരി, നമ്മൾ നിമിത്തം ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ അതിൽപരം ഒരു നല്ല കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമാണ്. അപ്പോ ഹലോ പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിന് നന്ദിയുണ്ട്. അപ്പൊ ശരി, ഓക്കെ ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
5: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
6: പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഹസംവിധായകനായി പ്രവർത്തിച്ചത് ഒന്ന് ലിൻ സാറിനോടൊപ്പമായിരുന്നു, മറ്റൊന്ന് സന്തോഷേട്ടൻ, സന്തോഷിവൻ, പുള്ളിയുടെ ഊർമി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ ഞാൻ അങ്ങനെ എൻ്റെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമയിൽ ഞാൻ സഹസംവിധായകനായി ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ചിമ്മി ചിമ്മി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ആണ് അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി, അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തത് ഒരു നാടകക്കാരൻ എന്ന നിലയിൽ ഞാനായിരുന്നു. അത് എന്നെക്കൊണ്ട് ആ ലീഡർഷിപ്പ് എടുപ്പിച്ചത് സന്തോഷിവൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭയായിരുന്നു. ഹലോ പ്രിയഗീതത്തിലെ

0: സ്വാഗതം. ആരാ?
1: ഞാൻ ജസ്റ്റിൻ്റെ സാർ.
0: ജസ്റ്റിൻ രാജ്. അറിയാം, എനിക്ക് ആ ഏരിയ ഒക്കെ അറിയാം. കുറെ സുഹൃത്തുക്കൾ നെയ്യാറ്റിൻകര ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. ഒരു ഷിജിനാഥ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയായിരുന്നു.
1: വിഷ്ണുപുരം?
0: അറിയാം അറിയാം, വിഷ്ണുപുരം. അവിടെ അമ്മന്റെ അമ്പലമൊക്കെ ഉണ്ടല്ലോ.
1: വിഷ്ണുപുരം.
0: അതെ അതെ അതെ അതെ, എനിക്കറിയാം. ജസ്റ്റിൻ എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഡയറക്ടർ സിത്തിൽ സാറിന്റെ വീട്ടിൽ ഒരു വർഷം ബോഡി
0: ഗാർഡ്
1: ആയിട്ട്
0: തോന്നിയിരുന്നു. ഡയറക്ടർ സാർ
1: സാറിന്റെ ബോഡി ഗാർഡ് ആയിട്ട് പോയിരുന്നു. മറ്റേ ദാസ് എന്ന് പറയും.
0: ആ എനിക്കറിയാം, ബൗൺസർ എനിക്കറിയാം. ദാസ് മരിച്ചു, അതെയോ? എനിക്കറിയാം. എനിക്ക് ഒത്തിരി ഞങ്ങളോട് ഒത്തിരി പടത്തിൽ വർക്ക് ചെയ്ത ആളാ ദാസ്, എനിക്കറിയാം.
1: ആ ചേട്ടനാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോഴ് അവ ഇഷ്ടപ്പെട്ട വീട്ടിൽ ഒരു വർഷം എന്നെ അവിടെ നിർത്തിയിരുന്നു.
0: അത് ശരി.
1: പിന്നെ
0: ടി ആർ എഫിൽ കുറച്ചൊക്കെ. ഏത് പാട്ടാ വേണ്ടേ? കാലിത്തൊഴുത്തിൽ ഒരു ഭക്തിഗാനം പോലുള്ള അല്ലേ? അപ്പോ
1: പുതിയ സിനിമ
0: ഹരിവരാസൻ എന്നൊരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ നമ്മള് ജസ്റ്റിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചിരുന്നതായിരിക്കും. വിളിച്ചതിന് സ്നേഹവും നന്ദിയുണ്ട് കേട്ടോ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നെ ഒരു സിനിമയിൽ ഞാൻ പാട്ടെഴുതി, ആ പാട്ട് പാടി, ആ സീനിൽ അഭിനയിച്ച ഞാനാണ്. കഥ ഇന്ന് വരെ എന്ന ആ സിനിമയുടെ പേര്. ബിജു മേനോൻ ഹീറോ ആവുന്ന, മേദിൽ ദേവിക ഹീറോയിനായിട്ടുള്ള ആ പോർഷനിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അതിലെ ഒരു പാട്ട്, അതായത് ഒരു പാട്ട് വേണ്ടി വന്നത് എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്ടർ വിളിക്കുമ്പം പോവാൻ നേരത്താ പുള്ളി പറയുന്നത്, ഈ സിനിമയിൽ നമ്മളൊരു ചെറിയൊരു പാട്ട് പാടണം, അപ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങൾ സാധാരണ പാടുന്ന എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ നോക്കി വെക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഞങ്ങൾ പാടുന്നൊരു പാട്ട് പുള്ളിയോട് അടുത്ത ദിവസം പാടി കേൾപ്പിച്ചു. പുള്ളി അത് ഓൾമോസ്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇതല്ലാതെ നമ്മൾ ഈ സ്ത്രീകളുമായി കണക്ട് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഒത്തിരി നാടൻ പാട്ടുകളിൽ നിന്നൊക്കെ നോക്കാൻ നോക്കി, എനിക്ക് പാട്ടുകൾ ഒരുപാടുണ്ടെങ്കിൽ എനിക്ക് സെറ്റായില്ല. അപ്പം ഞാനൊരു കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ അവനവൻ കടമ്പ എന്നൊരു നാടകമുണ്ട്, ആ നാടകത്തിലെ ഒരു പാട്ടിന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കി. ആ പാട്ടാണ് ആ സിനിമയിൽ ഞാൻ തന്നെയാണ് പാടി അഭിനയിച്ചിരിക്കുന്നത്.
3: ആടിക്കുഴഞ്ഞാടി തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ, ആടാങ്കിലാടടി പെണ്ണേ ആടും കളത്തിൽ, ഞാൻ പാടും പാട്ടിന് ഒത്തൊരു ആട്ടമൊന്നാട്.

0: ഞാൻ പാടും പാട്ടിന് ഒത്തവളാടി തിമിർത്തേ, ഞാൻ കൊട്ടും താളത്തിനൊത്തവൾ തത്തിക്കളിച്ചേ. എവിടെ ചെന്നെവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു.
1: അങ്ങനെ പോകുന്നൊരു പാട്ട്. ഹലോ
2: ഹലോ,
1: പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കാർത്തികയാണേ.
1: ആ കാർത്തിക,
2: ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: കണ്ണൂർ എവിടെയാ?
2: കണ്ണൂർ മട്ടന്നൂര്.
1: മട്ടന്നൂര്, എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് മട്ടന്നൂർ, സുജിത് മട്ടന്നൂർ. പുള്ളി കോസ്റ്റ്യൂം ഡിസൈനറാണ്.
2: അതെ അതെ. എനിക്ക് നടക്കാൻ കഴിയില്ല കേട്ടോ.
1: ആ നടക്കാൻ പറ്റില്ല അല്ലേ?
2: പോളിയോ ബാധിച്ചത് കൊണ്ട് അങ്ങനെ നടക്കാൻ കഴിയില്ല. തൂന്നുവടിയില് നടക്കും.
1: ഓ അത് ശരി.
2: ഓ ജീവിതം സുഖമായി പോകുന്നു. സിനിമ കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്.
1: അത് ശരി. സിനിമയ്ക്ക് എങ്ങനെയാ, ടിവിയിലൂടെ ആണോ കാണുന്നേ?
2: ഇപ്പം ടിവിയിലൂടെ കാണലുണ്ട്. കുറെ വർഷം മുന്നേ
1: ടാക്കീസ് ഇപ്പൊ ടിവി ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ടിവിയിൽ വരുന്നുണ്ടല്ലോ.
2: ടാക്കീസ് കാണുന്നത് പോലെ ടിവിന് കാണാനൊരു ഇതില്ല, ഭംഗി ഉണ്ടാവില്ല.
1: ടാക്കീസ് നമ്മുടെ സിനിമ മാത്രം കാണുന്നല്ലേ, സിനിമയല്ലേ കാണുന്നുള്ളൂ.
2: അതെ, നല്ല ഉണ്ടാവും കാണാൻ.
1: അതെ അതെ.
2: 10 മിനിറ്റ് കണ്ടു, പിന്നെ 10 മിനിറ്റ് വരച്ചയായി, പിന്നെ മതിയായി പോകും.
1: പാട്ട് കേൾക്കാറുണ്ടല്ലോ?
2: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ശരി ശരി.
2: എനിക്ക് സാറ് അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് മതി.
1: ആണോ? അപ്പൊ ഞാൻ വാശി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് വാശി. ആ സിനിമയിൽ ഒരു പാട്ട് കേൾപ്പിച്ചുതരാം.
2: എല്ലാവർക്കും സുഖല്ലേ?
1: അയ്യോ നല്ല സുഖം, എല്ലാരും നല്ല സുഖമായിരിക്കുന്നു. അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ.
2: എല്ലാവർക്കും സുഖമാണ്.
1: അപ്പോ ഹലോ പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിന് വളരെ സന്തോഷവും നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും കാണാം.
2: ഓക്കെ
1: ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
3: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
5: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൊല്ലം സുപ്രീം.
4: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
7: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
8: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
9: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
10: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
11: ഇപ്പോ മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമ നരിവേട്ടയിലെ ക്യാരക്ടർ, അത് കഴിഞ്ഞ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പോ ഐ നോബഡി, ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിവരാസനം, ഇങ്ങനെയാണ് എൻ്റെ ഒരു സിനിമ കരിയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഞാനൊരു നാടകം ചെയ്യുവാണ്. ഞാനും നമ്മുടെ ഒരു ഗുരുസ്ഥാനത്തുള്ളൊരു ജ്യേഷ്ഠനുണ്ട്, ഗിരീഷേട്ടനും ചേർന്നിട്ട് കലിവേഷം എന്നൊരു നാടകം, നമ്മൾ രണ്ടുപേരും കലിയുടെയും നടന്റെയും കഥാപാത്രങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഒരു നാടകം ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭ പരിപാടികളൊക്കെ നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ സ്റ്റേജിലെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ.
12: ഹലോ
11: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
12: എന്റെ പേര് സുകുമാരി രാജൻ എന്നാണ്, പാസ്കുളങ്ങരിൽ നിന്നാണ് വിളിക്കുന്നത്.
11: സുകുമാരി രാജൻ അല്ലേ?
12: ഞാൻ ഒത്തിരി കാലം കൊണ്ട് വിളിച്ചാല് കിട്ടും. ഞാൻ ഇപ്പം ചോദിക്കുന്ന ഒരു പഴയ പടത്തിലാണേ, ഓടയിൽ നിന്നുള്ള സിനിമ.
11: ഓടയിൽ നിന്നുള്ള സിനിമ.
12: കാറ്റിൽ കാറ്റിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, കാറ്റിൽ ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ.
11: ഇത് പാടിയിരിക്കുന്നത് സുശീല അമ്മയാണ്, പിന്നെ മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാഷാണ്.
12: ദേവരാജൻ മാഷിന്റെ ഇഷ്ടമാണ്. കേറില്ല.
11: അതെ, ഈ അടുത്ത കാലത്ത് സിനിമ എല്ലാം കണ്ടായിരുന്നോ?
12: ഞാൻ സിനിമയ്ക്ക് പോകുന്ന പരിപാടിയില്ല. ഞാൻ കണ്ടു പോകുമായിരുന്നു, എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഫിലിം കാണാറില്ല.
11: ടിവിയിലൊന്നും കാണാറില്ല?
12: ടിവി ഇല്ല,
11: ഫുൾ ടൈം റേഡിയോയിലാണ് അല്ലേ?
12: ഫുൾ ടൈം.
11: കൊള്ളാം. പാൽക്കുളങ്ങരയിൽ നിന്ന് ഹലോ പ്രിയഗീതത്തിലേക്ക് വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്.
12: എനിക്ക് ഒത്തിരി സന്തോഷം എന്തെന്നറിയോ, ഞാൻ അങ്ങനെ വിളിച്ചാൽ കിട്ടുകയില്ല, ഇപ്പം കിട്ടിയില്ല. ഒരുപാട് സന്തോഷം, അതിൽ ഞാൻ ഹാപ്പിയാണ്.
11: സന്തോഷം, കാരണം ഇത് ഒത്തിരി ആൾക്കാർ വിളിക്കുമല്ലോ, അതാണ് ചില സമയങ്ങളിൽ കിട്ടാതായി പോകുന്നത്. അപ്പൊ ഹലോ പ്രിയത്തിലേക്ക് വിളിച്ചതിന് നന്ദി. ശരി ശരി, ഓക്കെ.

0: ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യര് അവരുടെ ഓർമ്മകൾ വർഷങ്ങളായിട്ട്, അതായത് അരനൂറ്റാണ്ടിൽ മുകളിലൊക്കെ ആകാശവാണി കേട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരെ കൂടെ ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയായിരുന്നു. കാരണം ഇത്രയധികം ആൾക്കാര് ആകാശവാണിയെ കുറിച്ച് പറയുന്ന, അവരതിലൂടെ വിശേഷങ്ങൾ അറിയുന്നു, പാട്ടുകൾ കേൾക്കുന്നു, ലോകത്തെ കാണുന്നു, ലോകത്തെ അറിയുന്നു എന്ന് പറയുന്ന ഈ ആകാശവാണിയുടെ ഈ പ്രവർത്തനങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയും, കാരണം അവർക്കൊരു കോള് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ ആകാശവാണി അവർക്ക് കൊടുക്കുന്നത്. ആ സന്തോഷത്തിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നത്.
1: ആടിത്തിര തന്നിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യത്തിരി മങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കണ്മണി.
2: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: നമുക്കിനി നാടോടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും മിൻമിനിയും സിഒ ആന്റോയും അലക്സും പാടിയതാണ്.

0: ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. NCERT യുടെ 66-ാം സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസം നവീകരിക്കുന്നതിലും യുവതലമുറയുടെ ചിന്താശേഷി വളർത്തിയെടുക്കുന്നതിലും NCERT നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 592 വിദേശികൾ ഉൾപ്പെടെ 3925 പേരെയാണ് കാണാതായത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരം. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം. കരിവണ്ടി യുഗത്തിൽ നിന്ന് വന്ദേഭാരത് കാലത്തേക്ക് ആരോഗ്യമേഖലയെ മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും സമഗ്രമാറ്റം ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ VC സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,707 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. ദുബൈയിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഇന്ന് ഈ പരിപാടിയിൽ 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം, ചിത്രം തടവറ. രചന സത്യനന്ദിക്കാട്, സംഗീതം എ.ടി. ഉമ്മർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: ഗാനോപഹാരത്തിൽ നമുക്കിനി കേൾക്കാം അസ്തമയം എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: അടുത്ത ഗാനം കായലും കയറും എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, കെ വി മഹാദേവൻ സംഗീതം നൽകി, വാണിജ്യറാം പാടിയത്.

0: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
3: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
4: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
12: ആരെക്കാണാൻ പോവാ?
11: ഭഗവതിയെ കാണാൻ.
12: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
14: ഗാനോപഹാരം തുടരുകയാണ്. ഇനി അക്കരപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനമാണ് വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസും മാധുരിയും പാടിയത്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: അടുത്ത ഗാനം സലീൽ ചൌധരി സംഗീതം നൽകി യേശുദാസും മാധുരിയും പാടിയതാണ്. നെല്ല് എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് വയലാർ.

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 14,385 രൂപ നിരക്കിലും പവന് 120 രൂപ വർദ്ധിച്ച് 1,15,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി ഗാനോപഹാരം തുടരുകയാണ്. അടുത്ത ഗാനം പ്രഭു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം ശങ്കർ ഗണേഷ്.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: ഗാനോപഹാരത്തിൽ ഇനി ഉർവശി ഭാരതി എന്ന ചിത്രത്തിലെ ഗാനമാണ് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ജയചന്ദ്രനും ബി വസന്തയും പാടിയത്. ഗാനമെഴുതിയത് തിക്കുറശ്ശി സുകുമാരൻ നായർ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഭരണിക്കാവ് ശിവകുമാർ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി. ആശീർവാദം എന്ന ചിത്രത്തിനുവേണ്ടി വാണിജ്യറാം പാടിയത്.

0: നിങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസം, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
4: അടുത്ത ഗാനം ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. എഴുതിയത് യൂസഫലി കേച്ചേരിയും ചിത്രം മീൻ.

അസുലഭ മധുമയന അമൃതകുസുമദളം ഈ ഞാൻ അനുദിനം അതിലൂർത്ത ഹൃദയമണിശലഭം അസുലഭ മധുമയന അമൃതകുസുമദളം ഈ ഞാൻ അനുദിനം അതിലൂർത്ത ഹൃദയമണിശലഭം.

ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ജയചന്ദ്രൻ പാടിയതാണ് ചിത്രം ശംഖുപുഷ്പം. ഗാനരചന ശ്രീധരൻ ഉണ്ണി, സംഗീതം നൽകിയത് MK അർജുനൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൌരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിന് ശേഷമുണ്ടായ യുദ്ധങ്ങൾ, അസ്ഥിരതയടക്കം ആഗോള പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്നും സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി. അമേരിക്കയുമായി മികച്ച സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇടതുമുന്നണിയെ തകർക്കുന്ന നീക്കം CPI ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമോ എന്നത് ഇപ്പോൾ അറിയില്ലെന്നും ബിനോയ് വിശ്വം ഡൽഹിയിൽ പറഞ്ഞു. ഓണക്കാലത്ത് ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിച്ചതിനാൽ ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധി. സെപ്റ്റംബറിലെ വിതരണം മറ്റന്നാൾ ആരംഭിക്കും. ഇന്നലെ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായരുടെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. തിരുവനന്തപുരം MG കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ഭരണസമിതി അംഗമായിരുന്നു. CPIM നിയന്ത്രണത്തിലെ കണ്ണൂർ ഇരിട്ടിയിലെ നോർത്ത് മലബാർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്ന് സൊസൈറ്റി. 327 പേരിൽ നിന്ന് 23,93,000 രൂപ മാത്രമാണ് സമാഹരിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു.

ഉത്തർപ്രദേശിലെ കൌശംബിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 11 പേർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇഷ്ടം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിലേക്ക് സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഫാലിമി എന്ന ചിത്രത്തിനു വേണ്ടി മൂരി വരികൾ എഴുതി വിഷ്ണു വിജയ് ഈണം നൽകി ആന്റണി ദാസിനൊപ്പം പാടിയത്.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചാന്ദ്പൊട്ട്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
7: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
6: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
7: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
8: ഹാപ്പി ബി ഹാപ്പി എന്ന ചിത്രത്തിൽ ജാസ് ഗിഫ്റ്റും സംഗീതയും പാടിയത് സിജു തുറവൂറിന്റെ വരികൾക്ക് യുവൻ ശങ്കർ രാജയുടെ സംഗീതം.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.

0: ഇത് വിശ്വാസമാണ്.
1: കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ബിജുബാലിന്റെ സംഗീതത്തിൽ അനിൽ പനച്ചുരാൻ വരികളെഴുതി പാടിയ ഗാനം. ചിത്രം അറബിക്കഥ.

തീർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി.

0: എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കണം?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാൽ ഈണമിട്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ ഗണേഷ് സുന്ദരം, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാനങ്ങളിനി 12:20 കേൾക്കാം.

സമയം 11:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യം പാർത്ഥിവൻ കനവ് എന്ന ചിത്രത്തിൽ ഹരിണിയും ശ്രീകാന്തും പാടിയ ഗാനം കേൾക്കാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
4: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം, എല്ലാം സൂപ്പർ ആണ്.
5: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
6: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
7: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
8: സുഖ്വീന്ദർ സിംഗും മാണിക്ക വിനായകവും ഗില്ലി എന്ന ചിത്രം

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
4: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ

0: ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ലീസ ലീസ എന്ന ചിത്രത്തിൽ ഹരീഷ്, ശ്രീലക, പാർത്ഥസാരഥി എന്നിവർ പാടിയത്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
1: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: മനോയും ചിത്രയും ഇതയത്തെ തിരുടത്തായി എന്ന ചിത്രത്തിൽ പാടിയത്.

0: തിരയിപ്പൂക്കൾ ഇനി ഉച്ചയ്ക്ക് 2:45 കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 12:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുപ്രീംകോടതി നിർദ്ദേശിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കവച് 4.0 നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ 170 കോടി രൂപ അനുവദിച്ചു. നോർദേൺ റെയിൽവേയുടെ മൊറാദാബാദ് ഡിവിഷനിലെ ശേഷിക്കുന്ന 712 റൂട്ട് കിലോമീറ്റർ പാതയിലാണ് ഇത് നടപ്പാക്കുന്നത്. വിദേശ പൌരന്മാരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിന് നേപ്പാൾ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ എംബസി. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ചില മൃതദേഹങ്ങൾ നേപ്പാൾ ഗവൺമെന്റ് താൽക്കാലികമായി സംസ്കരിച്ചിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു. കൊല്ലം സ്വദേശി പരവൂർ കോങ്ങാൽ സുനന്ദ മണിരാജനെ നേപ്പാളിൽ കാണാതായി. ലണ്ടനിൽ നിന്ന് 16 ദിവസത്തെ മാനസ സരോവർ യാത്രയ്ക്കാണ് കഴിഞ്ഞ മാസം 22 ഇവർ പുറപ്പെട്ടത്. അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്നത് സിപിഐക്ക് അർഹതപ്പെട്ട കാര്യമായതിനാലാണ് ചോദിച്ചതെന്നും അത് തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നും സിപിഐ നിയമസഭാ കക്ഷി നേതാവ് കെ രാജൻ. ഈ ആത്മവിശ്വാസമാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കളിലുള്ളതെന്നും രാജൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം ആദവനാട് പീലാത്തറ സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഇന്നലെ അന്തരിച്ച സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കറിന്റെ സംസ്കാരം അല്പസമയത്തിനകം മാത്തോട്ടം ഖബർസ്ഥാൻ ജുബാ മസ്ജിദിൽ. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 1:00 കേൾക്കാം.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു.
1: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ജീവി വർഗ്ഗങ്ങളിൽ ഏകദേശം 7 മുതൽ 8% വരെ ഇന്ത്യയിലാണ് ഉള്ളത് എന്നത് നമ്മുടെ ജൈവസമ്പത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ജൈവ വൈവിധ്യവും ഇതിൽ വളരെ പ്രധാനമാണ്. ലോകത്തിലെ 8 പ്രധാന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടം കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായതിനാൽ കേരളം അസാധാരണമായ ജൈവസമ്പത്താൽ സമ്പന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29% വനഭൂമിയാണ്. 500-ലധികം പക്ഷിവർഗ്ഗങ്ങൾ, അനേകം ഔഷധ സസ്യങ്ങൾ, 130-ലധികം സസ്തനികൾ, 100-ലധികം സർപ്പവർഗ്ഗങ്ങൾ, ഉഭയജീവികൾ, ചിത്രശലഭങ്ങൾ, വൃക്ഷവർഗ്ഗങ്ങൾ എന്നിവ ഇവിടെ വനപ്രദേശങ്ങളിലും വനേതര മേഖലകളിലും സമൃദ്ധമായി കാണപ്പെടുന്നു. അതിനൊപ്പം കേരളത്തിലെ നാട്ടുവൈദ്യന്മാർ തലമുറകളായി കൈമാറി വരുന്ന തദ്ദേശീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക ആരോഗ്യ പരിപാലനത്തിൽ വഹിക്കുന്ന പങ്കും അതുല്യമാണ്. കേരളത്തിന്റെ ജൈവസമ്പത്ത് കടലിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അറബിക്കടലിന്റെ തീരത്തായി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനത്തിന്റെ സമുദ്ര ജീവസമ്പത്തും അതുല്യമാണ്. മഴക്കാടുകൾ, കായൽ പ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ കേരളത്തിന്റെ ജൈവവൈവിധ്യത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നു. ഈ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും ജൈവ വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിനും അവയുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കുന്നതിനും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നതിനുമാണ് ഇന്ത്യ ജൈവ വൈവിധ്യ നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തിയത്. നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നതിനായാണ് 2025 ABS അഥവാ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് റെഗുലേഷൻ നിലവിൽ വന്നത്. ജൈവ വൈവിധ്യത്തിന്റെ സുസ്ഥിര പരിപാലനത്തിനായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ആവശ്യത്തിനായാണ് 2002 ജൈവ വൈവിധ്യ നിയമവും പിന്നീട് 2023 ഭേദഗതിയും 2024 ജൈവ വൈവിധ്യ ഭേദഗതി ചട്ടങ്ങളും 2025 ABS റെഗുലേഷനും നിലവിൽ വന്നത്. 2023 ഭേദഗതി നിയമം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ആധുനിക വെല്ലുവിളികളും ഉൾപ്പെടുത്തി ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെയാണ് ജൈവ വിഭവങ്ങളുടെ നിർവചനത്തിൽ ഡെറിവേറ്റീവ് എന്ന പദവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജൈവ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജൈവരാസ സംയുക്തങ്ങളും ഉപാപചയ ഉൽപ്പന്നങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇവയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ABS വ്യവസ്ഥകൾ പ്രകാരം പങ്കുവയ്ക്കേണ്ടതാണ്. നഗോയ പ്രോട്ടോകോൾ പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾക്കനുസൃതമായി ആനുകൂല്യം പങ്കിടൽ കൂടുതൽ വ്യക്തതയോടെ നടപ്പിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജൈവ വിവരങ്ങളുടെ അഥവാ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷന്റെ ഉപയോഗം സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ നിയമം 2002, ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023, ജൈവ വൈവിധ്യ ചട്ടം 2024, ABS റെഗുലേഷൻ 2025 എന്നിവയിലൂടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ജൈവ വിഭവങ്ങളുടെയും ജൈവ സാങ്കേതിക വിദ്യയുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ കൂടുതൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ജീനുകൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, മറ്റു ജൈവസംബന്ധമായ വിവരങ്ങൾ എന്നിവയടങ്ങുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഇന്ന് ഗവേഷണം, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോടെക് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിച്ചു വരുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ സംബന്ധിച്ച ആഗോള ചർച്ചകളിൽ അടുത്തിടെ ഏറെ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ് ജൈവ വൈവിധ്യ കൺവെൻഷൻ അഥവാ CBDയുടെ COP15 സമ്മേളനം. സമ്മേളനത്തിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കിടേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ചു.

വിജയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2024 കൊളംബിയയിലെ കാലി നഗരത്തിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി COP16 സമ്മേളനത്തിൽ കാലി ഫണ്ട് എന്ന പൊതുഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. ജൈവ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഗവേഷണവും വാണിജ്യ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സംഭാവനകൾ ശേഖരിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും തദ്ദേശീയ സമൂഹങ്ങളുടെ ക്ഷേമത്തിനുമായി വിനിയോഗിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയും ഈ ആശയം ഉൾക്കൊണ്ട് 2025 ABS റെഗുലേഷനിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആനുകൂല്യം പങ്കിടൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ജൈവ വിഭവങ്ങളും അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ബയോ പ്രോസ്പെക്ടിംഗ് എന്ന ആശയം പ്രധാനപ്പെട്ടതായി മാറുന്നു. ജൈവ വിഭവങ്ങളെ അടിസ്ഥാനമാക്കി വ്യാവസായികമോ വാണിജ്യപരമോ ആയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് ബയോ പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത്. ബയോ പ്രോസ്പെക്ടിങ്ങിന്റെ വ്യാപ്തി ഔഷധ നിർമ്മാണത്തിലുൾപ്പെടെ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പരമ്പരാഗത അറിവിന്റെ ഉടമകളായ പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കണം എന്നതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെ ലക്ഷ്യം. അതിനായി പ്രയർ ഇൻഫോംഡ് കൺസെന്റ്, അതായത് പൂർവ്വാനുമതി പത്രം, മ്യൂച്വലി എഗ്രീഡ് ടേംസ്, പരസ്പര ധാരണാപ്രകാരമുള്ള വ്യവസ്ഥകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഉറവിട സർട്ടിഫിക്കറ്റ് എന്നിവ പോലുള്ള സംവിധാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്കാണ് ഈ ചുമതലകൾ പ്രധാനമായും നൽകപ്പെട്ടിരിക്കുന്നത്. തദ്ദേശീയ അറിവുകളുടെ സംരക്ഷണം ജൈവ വൈവിധ്യ നിയമത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. നൂറ്റാണ്ടുകളായി സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കുക, അതിന്റെ ദുരുപയോഗം തടയുക, സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവ ഈ നിയമഘടനയുടെ ഭാഗമാണ്. ഇതിലൂടെ ബയോപൈറസി പോലുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനാകും. ഒരു സമൂഹത്തിന്റെ അനുവാദമോ അറിവോ ഇല്ലാതെ അവരുടെ പരമ്പരാഗത അറിവുകളോ ജൈവ വിഭവങ്ങളോ ഉപയോഗിച്ച് വാണിജ്യ ലാഭം നേടുന്നതാണ് ബയോപൈറസി. ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023 ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രായോഗികതയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജൈവ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനായി ജൈവ സാങ്കേതിക വിദ്യാ മേഖല പ്രധാനമായും സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ സ്വാഭാവിക ജനിതക സ്രോതസ്സുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ വിഭവങ്ങൾ നൽകിയ രാജ്യങ്ങളുടെയോ സമൂഹങ്ങളുടെയോ സംഭാവനകൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായി ജൈവ വിഭവങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തുല്യമായി പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെയും ABS ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനത്തിന്റെയും അടിസ്ഥാനം. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ അഥവാ ജൈവ വിവരങ്ങൾ ഇന്ന് ഗവേഷണ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. DNA ശ്രേണികൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, ജീനോം വിവരങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുമ്പോൾ ഗവേഷണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാകുന്നു. ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോ പ്രോസ്പെക്ടിംഗ്, കാർഷിക ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ നിർണായക പങ്കുവഹിക്കുന്നു. അതിനാൽ ഈ വിവരങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുള്ള സാമ്പത്തികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ലഭിക്കണമെന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട തത്വമാണ്. പുതിയ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനങ്ങൾ ഈ ആവശ്യകത പരിഗണിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, വിത്തുകളുടെ സംരക്ഷണം, പരമ്പരാഗത കാർഷിക രീതികൾ എന്നിവയിലൂടെ തദ്ദേശീയ സമൂഹങ്ങൾ സമ്പത്തിനെ സംരക്ഷിച്ചു വന്നു. ആധുനിക ശാസ്ത്രവും പരമ്പരാഗത അറിവും കൈകോർക്കുമ്പോഴാണ് യഥാർത്ഥ സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. കേരളത്തിൽ ഈ രംഗത്ത് ശ്രദ്ധേയമായ ഗവേഷണ സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങളും നിരവധിയുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ JNTPGRI അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളുടെ സംരക്ഷണത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
അതുപോലെ തന്നെ തൃശൂർ

0: കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI വന ആവാസ വ്യവസ്ഥകളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിൽ നേതൃത്വം നൽകുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ജനിതകശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾക്കാണ് മുൻതൂക്കം നൽകി വരുന്നത്. ICARന്റെ കീഴിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ കിഴങ്ങുവർഗ വിളകളുടെയും തോട്ടവിളകളുടെയും ജനിതക വൈവിധ്യ സംരക്ഷണത്തിലും മെച്ചപ്പെട്ട ഇനങ്ങളുടെ വികസനത്തിലും മികച്ച സംഭാവനകൾ നൽകിവരുന്നു. ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജൈവസമ്പത്തിന്റെ ദീർഘകാല സംരക്ഷണത്തിനും ജൈവ സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തിനും കുമിങ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂടിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗിന്റെ നീതിപൂർവമായ നടപ്പാക്കലിനും ശക്തമായ ശാസ്ത്രീയ അടിത്തറ ഒരുക്കുന്നു. അതിനാൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, ജൈവ സുരക്ഷ, ജൈവ സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ പരസ്പരം ബന്ധിപ്പിച്ച സമഗ്ര സമീപനമാണ് ഇന്നത്തെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ആഗോള ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നത്. കുമിങ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂടിലെ ടാർഗറ്റ് 17 ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനോടൊപ്പം അതിന്റെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന ജൈവ സുരക്ഷ അപകട സാധ്യതകൾ കൂടി ശാസ്ത്രീയമായും സുതാര്യമായും വിലയിരുത്തി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറയുന്നു. ജൈവ വൈവിധ്യ കൺവെൻഷൻ, അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ആർട്ടിക്കിൾ 8G പ്രകാരം BT കോട്ടൺ, BT ബ്രിഞ്ചോൾ പോലെയുള്ള ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ പരിസ്ഥിതി ആഘാതങ്ങൾ വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും അതാത് രാജ്യങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ആർട്ടിക്കിൾ 19 ജൈവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ ജൈവ വിഭവങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും തദ്ദേശീയ സമൂഹങ്ങൾക്കും നീതിപൂർവവും തുല്യവുമായി പങ്കുവെക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളുടെ പശ്ചാത്തലത്തിൽ ജൈവ സുരക്ഷ, അനുകൂല്യവിഹിതം, പരമ്പരാഗത അറിവുകളുടെ സംരക്ഷണം, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ സംയോജിപ്പിച്ചുള്ള സമഗ്ര സമീപനമാണ് ടാർഗറ്റ് 17 മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം പോലുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം, തീരദേശ ആവാസ വ്യവസ്ഥകൾ, കാർഷിക ജൈവ വൈവിധ്യം തുടങ്ങിയ അതീവ സൂക്ഷ്മ മേഖലകളുടെ സംരക്ഷണത്തിനായി ശാസ്ത്രീയ നിരീക്ഷണ സംവിധാനങ്ങൾ, ജനിതക വൈവിധ്യം രേഖപ്പെടുത്തൽ, ബയോസേഫ്റ്റി സംബന്ധമായ അവബോധം, ബയോടെക്നോളജി അധിഷ്ഠിത ഗവേഷണങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നത് ടാർഗറ്റ് 17 ഫലപ്രദമായ നടപ്പാക്കലിന് അനിവാര്യമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ ജൈവ വൈവിധ്യവും ജൈവ സാങ്കേതിക വിദ്യയും പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളുന്ന രണ്ട് സുപ്രധാന മേഖലകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൈവ വൈവിധ്യമാണ് ജൈവ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ ജനിതക വിഭവങ്ങളും പരമ്പരാഗത അറിവുകളും നൽകുന്നത്. അതേസമയം ജൈവ സാങ്കേതിക വിദ്യ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം, പുനരുദ്ധാരണം, സുസ്ഥിര ഉപയോഗം എന്നിവയ്ക്ക് ശാസ്ത്രീയ ഉപാധികളും നവീന സാങ്കേതിക വിദ്യകളും പ്രദാനം ചെയ്യുന്നു. ടിഷ്യൂ കൾച്ചർ, ജേംപ്ലാസം അഥവാ ജനിതക ശേഖരങ്ങളുടെ സംരക്ഷണം, മോളിക്കുലാർ മാർക്കറുകൾ, ജീനോമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്നിവ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവ സുരക്ഷയും പരസ്പരം പൂരകങ്ങളാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടണം. സംരക്ഷണത്തിലൂടെ വികസനം, വികസനത്തിലൂടെ സംരക്ഷണം എന്ന സമീപനത്തിലൂടെയാണ് സുസ്ഥിര ഭാവി സാധ്യമാകുക. അപ്രകാരം ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗോൾ എന്ന ചിത്രത്തിൽ ദേവാനന്ദും ശ്വേതാമോഹനും പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഗാനരചന ONV കുറുപ്പ്, ഈണം നൽകിയത് ഉത്തം സിംഗ്. പ്രേം പൂജാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിതാ.

0: വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
0: എന്നാ പറയ?
2: 90 72 503 503.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഇവിടെ ഭഗവതി എവിടെയാവളെ?
7: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
6: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
7: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
6: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാണ്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഗംഗയമരന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജക.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഓണം കഴിഞ്ഞു കരുതി ടിവി വാങ്ങൽ മാറ്റിവെച്ചോ?
4: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
3: ടിവി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: നേടാം ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
4: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
5: സുഹേൽ കോയ എഴുതി, ജസ്റ്റിൻ വർഗീസ് ഈണമിട്ട് ബിനീത രഞ്ജിത്ത് പാടിയത്. ചിത്രം പൊന്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രകാശധാരയ്ക്കു ശേഷം തുടരും. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? പോഷകാഹാര വിദഗ്ധ അസീഫ അലി സംസാരിക്കുന്നു.
2: നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ് നിറയ്ക്കുന്നുണ്ടോ എന്നതിനൊപ്പം നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നുണ്ടോ? രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണം മുതൽ രാത്രി ഭക്ഷണം വരെ നമ്മുടെ ഭക്ഷണത്തളികയിൽ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ എല്ലാം വരുന്നുണ്ടോ? ഇവിടെയാണ് പോഷകാഹാര മാസം എന്ന ആശയത്തിന്റെ പ്രസക്തി. നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ശരിയായ പോഷകാഹാരത്തെക്കുറിച്ച് അറിവ് നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ വില കൂടിയ ഭക്ഷണം കഴിക്കണമെന്നല്ല. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിലും വൈവിധ്യത്തിലും ലഭ്യമാകുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇപ്പോഴും കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനായി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സർവേയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അഥവാ NFHS. NFHS 5/2019-21 കാലയളവിലെ ആരോഗ്യ പോഷകാഹാര വിവരങ്ങളാണ് നൽകുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 35.5% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഉയരക്കുറവ്, അതായത് സ്റ്റണ്ടിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 19.3% കുട്ടികൾക്ക് ഉയരത്തിനനുസരിച്ച് ശരീരഭാരക്കുറവ്, അതായത് വേസ്റ്റിംഗ്. 32.1% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് ശരീരഭാരക്കുറവ്, അതായത് അണ്ടർവെയ്റ്റ്. ഈ 3 വാക്കുകൾ വളരെ ലളിതമായി ഓർക്കാം. സ്റ്റണ്ടിംഗ്, പ്രായത്തിനനുസരിച്ചുള്ള ഉയരക്കുറവ്. വേസ്റ്റിംഗ്, ഉയരത്തിനനുസരിച്ചുള്ള ഭാരക്കുറവ്. അണ്ടർവെയ്റ്റ്, പ്രായത്തിനനുസരിച്ചുള്ള ഭാരക്കുറവ്. ഇതോടൊപ്പം കുട്ടികളിലെ അനീമിയ, അതായത് വിളർച്ചയും നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലും സ്ഥിതി പൂർണ്ണമായി പ്രശ്നരഹിതമല്ല. NFHS 5 പ്രകാരം കേരളത്തിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 23% സ്റ്റണ്ടിങ്ങും 16% വേസ്റ്റിംഗും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഭക്ഷണം ലഭ്യമാക്കുന്നു എന്നതു മാത്രമല്ല നോക്കേണ്ടത്, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, വൈവിധ്യം, സമതുലിത ശ്രദ്ധിക്കണം. പോഷകാഹാരക്കുറവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോഷകമായ പ്രോട്ടീനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ജിം, ബോഡി ബിൽഡിംഗ്, പ്രോട്ടീൻ പൗഡർ എന്നിവയാണ് ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷേ പ്രോട്ടീൻ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് നിർമ്മിക്കാനും റിപ്പയർ ചെയ്യുവാനും പ്രോട്ടീൻ ആവശ്യമാണ്. കുട്ടികളുടെ വളർച്ചയിലും ശരീരവികസനത്തിലും ഇതിന് പ്രധാന പങ്കുണ്ട്. ശരീരത്തിലെ എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് എന്നിവയുടെ നിർമ്മാണത്തിലും പ്രോട്ടീൻ ആവശ്യമാണ്. രോഗം വന്ന ശേഷം ശരീരം വീണ്ടെടുക്കുന്ന സമയത്തും പ്രോട്ടീൻ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഒരേ അളവിൽ പ്രോട്ടീൻ ആവശ്യമില്ല. പ്രായം, ശരീരഭാരം, വളർച്ച

ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് ആവശ്യം മാറും. ICMR NIN റെക്കമെൻഡേഷൻ അടിസ്ഥാനമാക്കി ഏകദേശം 1 മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 12.5 ഗ്രാം, 4 മുതൽ 6 വയസ്സുവരെ 16 ഗ്രാം, 7 മുതൽ 9 വയസ്സുവരെ 23 ഗ്രാം, 10 മുതൽ 12 വയസ്സുവരെ ഏകദേശം 32 മുതൽ 33 ഗ്രാം വരെ, 13 മുതൽ 15 വയസ്സുവരെ ഏകദേശം 43 തൊട്ട് 45 ഗ്രാം, 16 മുതൽ 18 വയസ്സുവരെ ഏകദേശം 46 ഗ്രാം പ്രോട്ടീൻ പ്രതിദിനം ഉപയോഗിക്കാം. മുതിർന്നവർക്ക് എങ്ങനെ പ്രോട്ടീൻ കണക്കാക്കാം? മുതിർന്നവരുടെ കാര്യത്തിൽ ഒരു ലളിതമായ കണക്കുകൂട്ടൽ നമുക്ക് നോക്കാം. ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിക്ക് ICMR NIN റെക്കമെൻഡേഷൻ അനുസരിച്ച് ഏകദേശം 0.8 ഗ്രാം പ്രോട്ടീൻ ഗുണം ശരീരഭാരം കിലോഗ്രാമിൽ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഉദാഹരണത്തിന്, ഒരാളുടെ വെയ്റ്റ് 60 കിലോ ആണെങ്കിൽ 60 × 0.8 ഏകദേശം 50 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം, 70 ആണെങ്കിൽ ഏകദേശം 58 ഗ്രാം, 80 കിലോയാണെങ്കിൽ ഏകദേശം 66 ഗ്രാം പ്രോട്ടീൻ എടുക്കാം. റെഗുലർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നവരിൽ കായിക താരങ്ങളിലും പ്രോട്ടീൻ ആവശ്യം കൂടുതലാണ്. കായിക പോഷകാഹാരം അനുസരിച്ച് ഏകദേശം 1.2 മുതൽ 1.6 വരെ കൂടുതലായ അളവുകളിൽ ഒരു ദിവസം പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട്. പ്രോട്ടീന്റെ അളവ് മാത്രമല്ല, പ്രോട്ടീന്റെ ഗുണനിലവാരവും പ്രധാനമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എത്ര പ്രോട്ടീൻ എന്ന ചോദ്യം മാത്രമല്ല, ഏത് പ്രോട്ടീൻ എന്നതും പ്രധാനമാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൽ ചില അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഇവയാണ് എസൻഷ്യൽ അമിനോ ആസിഡ്സ്. എല്ലാ പ്ലാന്റ് പ്രോട്ടീനുകളിലും അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിലും അവയുടെ അളവ് ഒരുപോലെയല്ല. ഉദാഹരണത്തിന്, ധാന്യങ്ങളായ അരി, ഗോതമ്പ് എന്നിവയിലെ പ്രോട്ടീനിൽ ലൈസീൻ കുറവാണ്. പയറുവർഗ്ഗങ്ങളായ പരിപ്പ്, ഇറച്ചി, ചെറുപയർ, കിഡ്നി ബീൻസ് എന്നിവയിൽ ലൈസീൻ കൂടുതലാണ്. അതുകൊണ്ട് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒരുമിച്ച് കഴിക്കുമ്പോൾ അവയുടെ അമിനോ ആസിഡ്സ് പാറ്റേൺ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണ രീതികൾ വളരെ നല്ലതെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ചോറ് പരിപ്പ്, ചപ്പാത്തി പരിപ്പ്, ദോശ സാമ്പാർ, ഇഡ്ലി സാമ്പാർ, ഇവിടെ ധാന്യങ്ങൾ മാത്രം കഴിക്കുന്നതിനേക്കാൾ പയറുവർഗ്ഗങ്ങൾ ചേർക്കുന്നത് പ്രോട്ടീൻ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ധാന്യം, പയറുവർഗ്ഗം, പാൽ നല്ലൊരു ഭക്ഷണ സംയോജനമാണ്. പാൽ അല്ലെങ്കിൽ തൈര് കൂടി ചേർക്കുമ്പോൾ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന്, ചപ്പാത്തി പരിപ്പ് തൈര്, ചോറ് പരിപ്പ് പച്ചക്കറികൾ തൈര്, ദോശ സാമ്പാർ തൈര്. പാലും പാൽ ഉൽപ്പന്നങ്ങളും പ്രോട്ടീനോടൊപ്പം കാൽഷ്യം പോലുള്ള മറ്റ് പ്രധാന പോഷകങ്ങളും നൽകുന്നു. നമ്മുടെ സാധാരണ ഭക്ഷണത്തിലെ ഇത്തരം ഭക്ഷണ സംയോജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രായോഗികവും എളുപ്പവുമായ മാർഗം. വെജിറ്റേറിയൻ ആണെങ്കിൽ പ്രോട്ടീൻ എങ്ങനെ നേടാം എന്ന് നോക്കാം. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ കുറവായിരിക്കണം എന്നില്ല. നമ്മുടെ വീട്ടിലെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, സോയ, പാൽ, തൈര്, നിലക്കടല, നട്സ്, വിത്തുകൾ എന്നിവ ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നട്സും വിത്തുകളും നല്ല ഭക്ഷണങ്ങളാണെങ്കിലും അവയിൽ കൊഴുപ്പും കാലറിയും കൂടുതലായതിനാൽ അവയെ പരിധിയില്ലാതെ കഴിക്കാവുന്നതായി കണക്കാക്കേണ്ടതില്ല. അവ ചെറിയ അളവിൽ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് മുട്ട, മീന്, ഇറച്ചി തുടങ്ങിയവ നല്ല പ്രോട്ടീൻ സോഴ്സുകളാണ്. പക്ഷേ ഇവ കഴിക്കുന്നത് കൊണ്ട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. ഒരു സമീകൃത ഭക്ഷണത്തിൽ പല ഫുഡ് ഗ്രൂപ്പ്സിനും സ്ഥാനം വേണം. എല്ലാ ദിവസവും മീൻ അല്ലെങ്കിൽ മാംസ്യം വാങ്ങാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പനീർ, ഗ്രീക്ക് യോഗർട്ട്, പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്നിവയെല്ലാം എല്ലാവർക്കും ആവശ്യമായതല്ല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന താങ്ങാനാവുന്ന ഭക്ഷണങ്ങൾ, അതായത് പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, സോയ, മുട്ട, തൈര്, നിലക്കടല, ലഭ്യത അനുസരിച്ച് മീൻ അല്ലെങ്കിൽ ഇറച്ചി, ഒരു ദിവസം മുട്ട, മറ്റൊരു ദിവസം പരിപ്പ്, മറ്റൊരു ദിവസം കടല, അങ്ങനെ പ്രോട്ടീൻ സോഴ്സുകൾ മാറ്റി ഉപയോഗിക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നത് വില കൂടിയ ഭക്ഷണക്രമം ആയിരിക്കണമെന്നില്ല. ജിമ്മ് പോകുന്നവർക്കും സ്പോർട്സ് ചെയ്യുന്നവരും പ്രോട്ടീനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആദ്യം നോക്കേണ്ടത് എന്റെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ. ആകെ പ്രോട്ടീൻ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് നിർബന്ധമല്ല. ഉയർന്ന തീവ്രതയുള്ള വ്യായാമ പരിശീലനം ചെയ്യുന്നവർക്ക് ആവശ്യം കൂടുതലായേക്കാം. അത്തരം സാഹചര്യത്തിൽ ശരീരഭാരം, വ്യായാമത്തിന്റെ തോത്, ലക്ഷ്യം എന്നിവ കണക്കാക്കി ഒരു വ്യക്തിക്ക് അനുയോജ്യമായ ഭക്ഷണക്രമം തയ്യാറാക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണക്രമം ആവശ്യമില്ല. കരൾ രോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സ്വയം പ്രോട്ടീൻ കൂട്ടുന്നതിന് മുമ്പ് ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശം തേടണം. മറ്റു ചില രോഗാവസ്ഥകളിൽ കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായേക്കാം. അതുകൊണ്ട് പ്രോട്ടീൻ എല്ലാവരും കൂടുതൽ കഴിക്കണം എന്നതല്ല ശരിയായ നിർദ്ദേശം. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ശരിയായ അളവിൽ കഴിക്കണം എന്നതാണ് ശരിയായ സന്ദേശം.
പ്രോട്ടീൻ മാത്രം നോക്കിയാൽ

0: സമീകൃത ഭക്ഷണമാകുമോ? ഇല്ല. ഒരു നല്ല സമീകൃത ഭക്ഷണ ക്രമത്തിൽ പ്രോട്ടീൻ പ്രധാനമാണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് വേണം, പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ വേണം, നാരുകൾ വേണം, വിറ്റാമിനുകളും ധാതുക്കളും വെള്ളവും വേണം. അതുകൊണ്ട് ഒരു പോഷക ഘടകം മാത്രം നോക്കി ഭക്ഷണക്രമം തയ്യാറാക്കരുത്. വൈവിധ്യവും സമതുലിതയും ആണ് പ്രധാനപ്പെട്ടത്. ഒരു സാധാരണ കുടുംബത്തിന് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ സാധാരണ ഭക്ഷണം തന്നെ എടുത്താൽ മതി. പ്രഭാത ഭക്ഷണം: ഇഡ്ഡലി, സാമ്പാർ, മുട്ട അല്ലെങ്കിൽ ദോശ, കടലക്കറി. ഉച്ചഭക്ഷണം: ചോറ്, പരിപ്പ്, മീന് അല്ലെങ്കിൽ ചോറ്, പച്ചക്കറികൾ, പരിപ്പ്, തൈര്. വൈകുന്നേരം ലഘുഭക്ഷണം: വറുത്ത കടല, നിലക്കടല, പാൽ അല്ലെങ്കിൽ തൈര് പോലുള്ളവ തിരഞ്ഞെടുക്കാം. അത്താഴം: ചപ്പാത്തി, പരിപ്പ്, പച്ചക്കറികൾ അല്ലെങ്കിൽ ചപ്പാത്തി, മുട്ടക്കറി, പച്ചക്കറികൾ. ഇതൊന്നും വളരെ സങ്കീർണമായ ഭക്ഷണക്രമമല്ല, നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം. അവസാനമായി നമ്മുടെ പ്ലേറ്റിനെ കുറിച്ച് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഇത് എന്റെ വയറ് നിറയ്ക്കുന്നുണ്ടോ എന്നതിനു പുറമെ ഇത് എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഒരു ചിന്തയിൽ നിന്നാണ് നല്ല ഭക്ഷണശീലം തുടങ്ങുന്നത്. നല്ല ഭക്ഷണം, ശരിയായ പോഷണം, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. ഇതായിരിക്കട്ടെ ഈ പോഷകാഹാര മാസത്തിൽ നമ്മുടെ സന്ദേശം.
1: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? പോഷകാഹാര വിദഗ്ധ അസീഫ അലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: അനന്തപുരി FM ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി ഇളയരാജ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനത്തിലേക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി. പ്രധാന വാർത്തകളെ തുടർന്ന് ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കിർഗിസ്ഥാനിൽ 26-ാമത് ഷാങ്കായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും എല്ലാ തർക്കങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിന് പ്രത്യേകമായി ഒരു കായിക സർവകലാശാല ആവശ്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈദാൻ മേൻ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ സംസ്ഥാനത്ത് മെച്ചപ്പെടുത്തുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണെന്ന് മന്ത്രി OJ ജനീഷ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ ഉയർന്ന ആനുകൂല്യങ്ങൾ കായിക പ്രതിഭകൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കേണ്ടത് ലഹരിയായിരിക്കരുതെന്നും പഠനവും കായിക വിനോദങ്ങളായിരിക്കണമെന്നും മന്ത്രി റോജി എം ജോൺ. കായിക മേഖലയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്നലെ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരൻ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായരുടെ മൃതദേഹം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. തിരുവനന്തപുരം MG കോളേജിലെ ഹിന്ദി വിഭാഗം മുൻ മേധാവിയായിരുന്നു. തിരുവല്ല ഇരുവിപേരൂരിൽ സുഹൃത്തിനെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല കുടമലയിൽ വൈശാഖ് ബാബു, ഇരവിപേരൂർ സ്വദേശി ജോജു ജോൺ എബ്രഹാം എന്നിവരെയാണ് തിരുവല്ല പോലീസ് പിടികൂടിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.

എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ രാഘവേന്ദ്ര. ഞാൻ പ്ലേ ബാക്ക് സിംഗർ ആണ്. ഞാൻ പഠിച്ചത് ബി കോമും എം കോമും ആയിരുന്നു. മാർവിയാനേഴ്സ് കോളേജിലാണ് പഠിച്ചത്. വീട് നാലാഞ്ചല തന്നെയാണ്. ഒരുപാട് ഓർമ്മകൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ളത് ഞങ്ങളുടെ യുവജനോത്സവവും അതിന്റെ പ്രാക്ടീസ് കാലഘട്ടമൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ മാർവിയാനേഴ്സ് കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എപ്പോഴും കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിൽ എപ്പോഴും നമ്മുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മിക്കവാറും ഒക്കെ കിട്ടുന്നത് ഞങ്ങളുടെ കോളേജിന് തന്നെ ആയിരിക്കും. അത് കൊണ്ട് തന്നെ ഒരുപാട് പ്രഷർ ഞങ്ങളുടെ മുകളിൽ ഉണ്ടാവും. കാരണം നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു എവറോളിംഗ് ട്രോഫി ഒട്ടുമിക്ക എല്ലാ വർഷവും ഞങ്ങൾ തന്നെ മേടിക്കാറുള്ളത്. ആദ്യമായിട്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അന്ന് ഗാനമേള വേദികളിലൊക്കെ സജീവമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് പ്രൈസ് വിന്നർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ സിനിമയിലൊന്നും പാടിയിട്ടില്ല. വളർന്നു വരുന്ന ഒരു ഗായിക ആ ഒരു നിലയിലാണ് ഞാൻ ആദ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ബി കോം കയറിയിട്ട് എം കോം പാസ് ഔട്ട് ആവുന്നവരെയും മാർഗംകളി ഒപ്പനയും ഞാൻ പാടിയിട്ടുണ്ട് പാട്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഇയർ പങ്കെടുക്കുമ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ അറ്റൻഡൻസ് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ തരും. കാരണം കോളേജിൽ നിന്ന് തന്നെ ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടീസ് സെഷൻ ഇപ്പം നമ്മുടെ കോമ്പറ്റീഷൻ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാനുവരി തൊട്ടേ ഞങ്ങളുടെ സെലക്ഷനും പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം തുടങ്ങും. അപ്പൊ ഗ്രൂപ്പ് ഐറ്റത്തിന്റെ പ്രാക്ടീസ് ആണ് ആദ്യം തുടങ്ങുക. അപ്പൊ മാർഗംകളി, ഒപ്പന, ഗ്രൂപ്പ് സോങ്, അങ്ങനെ എല്ലാ ഗ്രൂപ്പ് ഐറ്റത്തിനും കോമ്പറ്റീഷനിലുപരി ആ ഒരു പ്രാക്ടീസ് സെഷനും പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ ആ ഒരു ഡൈനാമിക് കോമ്പറ്റീഷനെ കാട്ടി ഉപരി ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് ആ ഒരു പ്രാക്ടീസ് സെഷൻ തന്നെയാണ്. കാരണം കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു വേളകളാണ് ആ ഒരു യൂത്ത് ഫെസ്റ്റിവലിനെ കുറച്ചുകൂടെ മികച്ചതായി മാറ്റുന്നത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഈ ഒരു മാർഗംകളി, ഒപ്പന, ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായാലും ഗ്രൂപ്പ് സോങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാരായാലും ഇപ്പോൾ നമ്മുടെ മലയാള പിന്നണി ഗാന ശാഖയിലായാലും ആക്ടിംഗ് രംഗത്തൊക്കെ ഒരുപാട് പേര് വളരെ സജീവമായിട്ട് ഉണ്ട്. സോളോ ഐറ്റംസിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കലൊക്കെ. ബി കോം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിനും എനിക്ക് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഒന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ സ്റ്റാർ സിംഗറിൽ പോകുന്നത്. അപ്പൊ അതിനുശേഷം പതുക്കെ പതുക്കെ എനിക്ക് ഗസൽ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിനൊക്കെ പ്രൈസ് കിട്ടി തുടങ്ങി. ഞാൻ എം കോം പാസ് ഔട്ട് ആവുന്ന വർഷം നടന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 7 ഇനങ്ങളിലാണ് ഒരാൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുക. അതായത് 5 സോളോ ഇവന്റ്, 2 ഗ്രൂപ്പ് ഇവന്റ്, അങ്ങനെയാണോ അല്ലെങ്കിൽ തിരിച്ചാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മൊത്തത്തിൽ 7 ഇവന്റിനെ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അന്ന് സ്കൂൾ യുവജനോത്സവം പോലെയല്ല, നമുക്ക് കോളേജ് യുവജനോത്സവത്തിന് കലാതിലകം, കലാപ്രതിഭാ പട്ടം ആ ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പോ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ. അപ്പൊ ആ ഒരു വർഷം നമ്മൾ യൂഷ്വലി കലാപ്രതിഭാ കലാതിലകം എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിൽ വരിക ഒരു ഡാൻസറിനെ ആയിരിക്കും. മിക്കവാറും ഒക്കെ ഡാൻസേഴ്സിനാണ് ഈ ഒരു കലാപ്രതിഭാ കലാതിലകം പട്ടം കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പെർഫോമിംഗ് ആർട്സ് ഐറ്റം എന്തായാലും ഉണ്ടായിരിക്കണം എന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് പാട്ട് മാത്രമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഒപ്പനയ്ക്ക് പാടുന്നു അല്ലെങ്കിൽ മാർഗംകളിക്ക് പാടുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പെർഫോമിംഗ് ഐറ്റം ആയിട്ട് നമ്മുടെ റൂൾസ് അനുസരിച്ച് അവർ കൺസിഡർ ചെയ്യും. അപ്പൊ ഞാൻ ഇതുപോലെ 7 ഐറ്റത്തിനും ഞാൻ ഉണ്ടായിരുന്നു. മാർഗംകളിക്ക് പാടുന്നുണ്ട്, അന്ന് ഒപ്പനയ്ക്ക് പാടുന്നുണ്ട്, അതല്ലാതെ ഗ്രൂപ്പ് സോങ് ഉണ്ട്, പിന്നെ നമ്മുടെ സോളോ ഐറ്റംസ് ആയ ക്ലാസിക്കൽ, ലൈറ്റ്, ഗസല്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ, അങ്ങനെ ഇത്രയും ഐറ്റംസിന് പങ്കെടുത്തതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അതായത് 3 ഗ്രൂപ്പ് ഐറ്റവും 4 സോളോ ഐറ്റവും. അപ്പോൾ നമ്മൾ ഈ കലാതിലകം പ്രതിഭ അതൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. ബെസ്റ്റായിട്ട് നമ്മൾക്ക് പാടണം, പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ അതുപോലെ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കലോത്സവം നടക്കുന്നത് കൊല്ലത്ത് SN കോളേജ് ആണ് മെയിൻ സ്റ്റേജ്. അപ്പൊ കൊല്ലത്ത് അന്ന് ഒരു 3-4 ദിവസത്തെ പരിപാടിയാണിത്. എല്ലാ ഐറ്റംസും ഒരു ദിവസമല്ല, 4-5 ദിവസം നമ്മൾ അവിടെ പോയി നിൽക്കണം. എന്നിട്ട് എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ട് പ്രൈസസ് എല്ലാം ലാസ്റ്റ് ദിവസം സമാപന സമ്മേളനത്തിന് മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. ഇൻഡിവിജ്വൽ ഐറ്റംസും ഗ്രൂപ്പ് ഐറ്റംസും ഒക്കെ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. കുറെ ഐറ്റത്തിന് പ്രൈസ് ഉണ്ട്, കുറെ ഐറ്റത്തിന് പ്രൈസ് ഇല്ല. അന്ന് ആക്ച്വലി കലാതിലകം ആവേണ്ടിയിരുന്നത് ഡാൻസിന് തന്നെ പങ്കെടുത്തോണ്ടിരുന്ന എന്റെ തന്നെ കോളേജിലുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് പോയിന്റ് നിലയിൽ വെച്ച് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് ദിവസം ആയപ്പോഴേക്കും എനിക്ക് അതിന്റെ അടുത്ത ദിവസം വേറെ എന്തോ ഗാനമേളയോ പരിപാടിയോ എന്തോ ഉണ്ടായിരുന്നുണ്ട്. സമാപന സമ്മേളനത്തിന് നിൽക്കാതെ ഞാൻ എന്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമാപന സമ്മേളനത്തിന് തൊട്ട് മുന്നത്തെ ദിവസം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ന്യൂസ് രാവിലെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്, സമാപന സമ്മേളനത്തിന്റെ അന്ന് രാവിലെ. അപ്പൊ ഞാൻ കാണുന്ന ന്യൂസ്, ഞാൻ ലൈവായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്, കലാതിലകം ആവേണ്ടിയിരുന്ന ഈ ഒരു കുട്ടി പങ്കെടുത്ത ഒരു 3 ഐറ്റത്തിന് അപ്പീല് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറൊരു കുട്ടി ഇങ്ങനെ അപ്പീല് കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഈ ഒരു പ്രൈസ് ഇപ്പോ ഉള്ള സ്റ്റാറ്റസ് അവര് ഫ്രീസ് ചെയ്തേക്കാന്ന് പറഞ്ഞു. ഏതോ ഒരു കോർട്ടിൽ പോയത് കൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് ഇപ്പം ആ കുട്ടിക്ക് ഇല്ല എന്നുള്ളൊരു രീതിക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായി. ഇതിനുശേഷം പിന്നെ അവർ പറയുന്നത് ഇപ്പം ഈ ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു

കുട്ടിക്ക് നമുക്ക് കലാതിലകം കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു പോയിന്റ് നിലയിൽ ഒരു ചെറിയ മാറ്റം വന്നു, ആ ഒരു പ്രൈസ് മാറും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. സമാപന സമ്മേളനത്തിൽ അവർക്ക് കലാപ്രതിഭയും കലാതിലകവും അനൗൺസ് ചെയ്തേ പറ്റുള്ളൂ. അതങ്ങനെയാണ് അത് നടന്നു വരുന്നത്. അപ്പൊ ആ ഒരു പ്രൈസ് പോയിന്റ് നിലയിൽ രണ്ടാമത് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ഞാനായിരുന്നു. അപ്പൊ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലൈവായിട്ട് ന്യൂസിൽ അവർ എഴുതി കാണിക്കുകയാണ്, കലാതിലകം ഇപ്രാവശ്യം എം രേഷ്മ എന്ന് എഴുതി കാണിക്കുകയാണ്. ഞാനാണെങ്കിൽ ദൈവമേ, ഇതെന്ന് അന്ന് ഒരു ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ന്യൂസ് അവർ കൺഫേം ചെയ്യുന്നത് വൈകുന്നേരം ഒരു 4-5 മണിക്കാണ്. ആൻഡ് ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ എന്തായാലും എനിക്ക് ഇനോ പിടിച്ചെത്തിയാലും ഞാൻ എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ല സമയത്ത്. അപ്പൊ ഞാൻ കാറ് പിടിച്ച് പോവാന്ന് കരുതിയാലും അവിടെ സമയത്ത് എത്തില്ല. കാരണം 6 മണിക്ക് അവര് സമാപന സമ്മേളനം തുടങ്ങിയിട്ട് 7 മണിയാകുമ്പോഴേക്ക് സമാപന സമ്മേളനം തീരും. അപ്പോ കലാതിലകമായി, പക്ഷെ എനിക്ക് അവിടെ പോയി ആ കലാതിലകത്തിന്റെ സമ്മാനം എനിക്ക് പേഴ്സണലി മേടിക്കാനായിട്ട് പറ്റിയില്ല. പിറ്റേ ദിവസം അത് വളരെ വലിയൊരു ന്യൂസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളിലൊക്കെ. എനിക്ക് കലാതിലകം കിട്ടാത്തതുകൊണ്ട് ഞാൻ വന്ന് മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കോൺട്രവേഴ്സി അതിന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇനോ എല്ലാവർക്കും നടക്കുന്നു. അപ്പൊ ഇത് വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ഓർത്ത് വെക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോ ഫസ്റ്റ് ഇയർ ഞാൻ ബി കോം ജോയിൻ ചെയ്യുമ്പോഴേക്കും ഞാൻ ഗന്ധർവ സംഗീതം കഴിഞ്ഞിട്ട് വന്ന ഒരു വളർന്നു വരുന്ന ഒരു ഗായിക മാത്രമാണ്. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ പങ്കെടുക്കുകയും അതിൽ രണ്ടാമത്തെ സമ്മാനം, അത് വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ അത് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോ ആണ്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലമാണ്, നമുക്ക് പഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ നിർബന്ധമാക്കിയ സെമിസ്റ്റർ സിസ്റ്റത്തിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റൻഡൻസിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു ഷൂട്ട്. പക്ഷെ എന്നാലും നമുക്ക് ഷൂട്ട് ഗ്രൂമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു 10-12 ഡേയ്സ് നമുക്ക് എന്തായാലും ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വരും. അപ്പൊ ആ ഒരു ദിവസത്തെ അറ്റൻഡൻസ് ആയാലും അന്ന് പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ ആയാലും അധ്യാപകർ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വേറെ സെപ്പറേറ്റ് ക്ലാസ് വെച്ച് എടുത്ത് തരുമായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് കൂട്ടുകാർ ഇഷ്ടം പോലെ ആൾക്കാർ, ഉച്ചയ്ക്ക് 1 മണിക്കൂറാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക്. അപ്പൊ ആ ഒരു മണിക്കൂറിൽ നമ്മൾ ഒരു 20 മിനിറ്റിൽ പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് എന്നിട്ട് ബാക്കി ഉള്ള സമയം ഫുൾ എന്നെ ഏനോ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്നെ പാടിക്കുമായിരുന്നു. അപ്പൊ അത് ഞാൻ വളരെ മധുരമുള്ള ഓർമ്മയായിട്ട് ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ എപ്പോ കോളേജിൽ പോയാലും ലഞ്ച് ബ്രേക്കിന് നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെസേർട്ടായിട്ട് എന്റെ പാട്ടാണ് എല്ലാവരും ഇനോ കേൾക്കുന്നുണ്ടായിരുന്നത്. കാരണം അവര് അന്ന് ഇറങ്ങിയ കുറെ നല്ല നല്ല പാട്ടുകളൊക്കെ, എസ്പെഷ്യലി ശ്രേയാഘോഷലൊക്കെ പുള്ളിക്കാരി പാടിയ പാട്ടുകളൊക്കെ എന്നെ കൊണ്ട് എന്റെ ക്ലാസ്മേറ്റ്സ് പറഞ്ഞ് പാടിക്കുമായിരുന്നു ക്ലാസ് മുറിയിൽ തന്നെ. അത് ഒന്നാമത്തെ കാര്യം. എന്റെ രണ്ടാമത്തെ കാര്യം വന്നിട്ട് എന്റെ അധ്യാപകരിൽ തന്നെ സാബു എന്ന് പറഞ്ഞൊരു സാറ്, സാർ ഇപ്പോഴും നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. സാറിന് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സാറിന് പാട്ടുകാരോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ വിഷയം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. സാറ് ഏറ്റവും പാടുള്ള വിഷയമാണ് സാർ പഠിപ്പിക്കുന്നത്. അപ്പൊ സാറ് വളരെ ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എപ്പോഴും എന്റെ പാട്ടുകൾ കേട്ട് ഫീഡ്ബാക്ക് പറയുമായിരുന്നു. ആൻഡ് ഇപ്പോഴും സാറ് കുട്ടികളോട് എന്നെ കുറിച്ച് പറയാറുണ്ടെന്നും ജൂനിയേഴ്സിന്റെ അടുത്ത് എന്നെ കുറിച്ച് പറയാറുണ്ടെന്നും, അത് മാത്രമല്ല അത്യാവശ്യം പഠിക്കാൻ ഇൻകം ടാക്സ് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിലൊന്നും പോയിട്ടില്ലെങ്കിലും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ സാർ ഇപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നതായിട്ട് അതിനോ ജൂനിയേഴ്സ് വന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നാറുണ്ട്. അധ്യാപകരുടെ സപ്പോർട്ടും പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനത്തെ ടാലൻസ് ഒന്നും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതിപ്പോ എന്റെ കോളേജിൽ ഞാൻ മിസ് ചെയ്ത പോർഷൻസ് എനിക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് തന്നില്ലായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അവര് സഹകരിച്ചില്ലായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയ മ്യൂസിക്കിനോട് 100% നീതി പുലർത്താൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവരുടെയും ഒരു സപ്പോർട്ടും ഒരു സഹകരണവും അവരുടെ ആ ഒരു അപ്രീസിയേഷൻ കാരണം മാത്രമാണ് എനിക്കിത് ഓക്കെ ഇത് കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കണമെന്നും ഇതിനോട് 100% ഡെഡിക്കേഷൻ കൊടുക്കണമെന്നും തോന്നിയത് അതുകൊണ്ട് മാത്രമാണ്. ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ജാനകിയമ്മ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതായത് ഒരു പാട്ടുകാരിക്ക് ഒരുപാട് കാര്യങ്ങൾ ജാനകിയമ്മയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഓരോ പാട്ടുകളും പാടിയിരിക്കുന്ന എക്സ്പ്രഷൻസ് ആയാലും ഓരോ പാട്ടുകൾ ഓരോ തരത്തിലാണ് ജാനകിയമ്മ പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ള ജാനകിയമ്മയുടെ 2-3 പാട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ തളിരിട്ട ഗിനാക്കൾ, മോഹം കൊണ്ട് ഞാൻ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ച ആ ഒരു സെറ്റിൽ വരുന്ന ഒരു പാട്ട് തന്നെയാണ് ഇതും, താനെ തിരിഞ്ഞു മറന്നു, നമ്മുടെ പി ഭാസ്കരൻ മാഷിന്റെ. അപ്പൊ ആ ഒരു പാട്ടിന്റെ 4 വരി പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി. മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
1: പിട്ടപ്പിള്ളിയിൽ ബമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
0: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
3: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
0: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: ക്യാമ്പസ് കളേഴ്സ്.
5: ഞാൻ കലാമണ്ഡലം ലക്ഷ്മി ഗോപകുമാർ. ഇപ്പോൾ കലാമണ്ഡലത്തിൽ MA കഥകളി തെക്കൻ കലയിൽ പഠിക്കുന്നു. പ്ലസ് ടു ശേഷം കലാമണ്ഡലത്തിൽ ഡിഗ്രിക്കായിട്ട് ജോയിൻ ചെയ്തു. കഥകളി തെക്കൻ വിഭാഗത്തിൽ കലാമണ്ഡലം രവികുമാർ ആശാന്റെ കീഴിലാണ് പഠിച്ചത്. ഇപ്പോൾ കലാമണ്ഡലം തുളസികുമാർ ആശാന്റെ കീഴിൽ അഭ്യസിക്കുന്നു. ക്യാമ്പ്

കലാലയത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ കല തന്നെയായിരിക്കും. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടായാലും നന്നായിട്ട് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വേഷങ്ങൾ നമ്മുടെ ആശാന്മാർ തരും. ഇപ്പൊ കലാലയത്തിൽ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാലിവിജയം രാവണൻ, വിവാദ കവച കാലകേവതം അർജുനൻ, ഒരുപാട് വേഷങ്ങൾ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പുറമേ ഉള്ള കുറെ പേർ ഈ കൂത്തമ്പലത്തിൽ പ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അവിടെ വേഷം ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവാറില്ല. നല്ലൊരു വേഷങ്ങൾ ചെയ്യാനായാലും, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലസ് ടു വരെ. കലാമണ്ഡലത്തില് നമുക്ക് ഒരു വിഷയമാണ് സംസ്കൃതം. അവിടെ ചെല്ലുമ്പോഴാണ് സംസ്കൃതം പഠിക്കുന്നത്. അങ്ങനെ സംസ്കൃത ശ്ലോകങ്ങളും ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കലാമണ്ഡലം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഗുരുകുല സമ്പ്രദായമാണ്. ഇപ്പോൾ മാറി മാറി വരുന്നു എങ്കിൽ കൂടിയും ഒരു ഗുരുകുല സമ്പ്രദായമാണ് കലാമണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കല പ്രൊഫഷൻ ആകുന്നവരെ സംബന്ധിച്ച് കുറച്ച് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. എന്നെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് കലാമണ്ഡലം രവികുമാർ ആശാനാണ്. ആശാന്റെ കീഴിലായിരുന്നു എന്റെ ഡിഗ്രി വരെ പഠിച്ചത്. ഞാൻ എന്റെ ഡിഗ്രി അവസാനിച്ചുകൂടി ആശാൻ റിട്ടയറായി. പിന്നെ അതിനൊപ്പം തന്നെ കലാമണ്ഡലം ഹരിയാർ നായർ എന്ന എന്റെ ആശാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കലാമണ്ഡലത്തിൽ നമുക്ക് മാസപരിപാടി എന്നൊരു സംഭവമുണ്ട്. അത് ഈ മാസത്തിൽ കുട്ടികളുടെ കഴിവ് മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാനും അവർക്ക് ഒരു നല്ലൊരു വേഷം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ എന്ത് വേഷം കെട്ടണം എന്ന് ആശാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കല്യാണ സൗഹൃദം ഹനുമാന്റെ വേഷം മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആശാൻ ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടൊരു കത്തിവേഷം ആയിക്കൂടാ എന്നിങ്ങനെ ചോദിച്ചു. പൊതുവേ ഒരു ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ എനിക്ക് അത്ര എനർജി ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ടോടെ എപ്പോഴും മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. ആ എന്നെ ആശാൻ ബാലിവിജയൻ രാവണന്റെ വേഷം കെട്ടാനായിട്ട് പറഞ്ഞു. ഞാൻ അപ്പോൾ കുറച്ച് ടെൻഷനോടെ ആണെങ്കിലും സമ്മതിച്ചിട്ട് പിന്നെ അതിനുള്ള ചൊല്ലിയാട്ടങ്ങളും പ്രാക്ടീസും എല്ലാം ഇങ്ങനെ പോയി പോയി. നമ്മുടെ കലാമണ്ഡലത്തിന്റെ പഴയ വി സി ഉണ്ടായിരുന്നു നാരായണ മാഷ്. മാഷിന് ഇങ്ങനെ ഒരിക്കൽ ഒരു പ്രോഗ്രാമിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു കലാമണ്ഡലത്തിൽ വേഷങ്ങൾ ഉള്ളപ്പോൾ വിളിക്കൂ, ഞാൻ വരാൻ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ മാഷിനെ ഞാനിങ്ങനെ ഓരോ മാസ പരിപാടിക്ക് വിളിക്കുമ്പോഴും മാഷിന് ഓരോരോ തിരക്കുകളും ഇതൊക്കെ ഉണ്ടായി. പക്ഷേ ഈ രാവണൻ വേഷ സമയത്ത് ഞാൻ മാഷിനെ വിളിച്ചിന് പറഞ്ഞു ഇങ്ങനെ രാവണന്റെ വേഷമുണ്ട്, മാഷിന് സമയമുണ്ടെങ്കിൽ കാണാൻ വരൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും മാഷിന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ, വരാൻ പറ്റിണ്ടാവില്ല എങ്കിലും പറയാമെന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. അങ്ങനെ പരിപാടി സമയം ഈ ചൊല്ലിയാട്ടങ്ങൾക്ക് ഹരിയാർ നായരാശാനും തുളസികുമാർ ആശാനും ദേവിയാശാനും എല്ലാവരും ഒരേപോലെ എന്നോടൊപ്പം അവരും ഹാർഡ് വർക്ക് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പരിപാടി സമയം ആശാന്മാരെല്ലാവരും വന്നു. കത്തിവേഷങ്ങൾക്ക് തിരനോക്കുണ്ടല്ലോ, അപ്പോൾ അത് തിരനോക്കിന് തേശീല താഴ്ത്തിയപ്പോൾ നാരായണ മാഷും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തോ ക്ഷണിച്ച പോയ വഴി പ്രോഗ്രാമിനൊക്കെ പോയപ്പോ കണ്ടിട്ട് രാവണൻ വേഷമുണ്ട് എന്ന് പറഞ്ഞ് അവരൊക്കെ ആ ഡേറ്റ് ഓർത്ത് പലരും എന്റെ ഈ കളി കാണാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ കൂത്തമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ മനസ്സുകൊണ്ട് ചിലരെ ക്ഷണിച്ചു, ഞാൻ ചിലരോട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ വേഷമുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ ഓർത്ത് വെച്ചിട്ട് എന്റെ ഈ വേഷം കാണാൻ വേണ്ടിയിട്ട് കൂത്തമ്പലത്തിൽ വന്നു. എന്റെ അച്ഛൻ അമ്മ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്റെ ഈ വേഷം കാണാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് എന്റെ ഒപ്പം എന്നെ വേഷം ഒരുക്കാൻ തേപ്പ് മുതൽ വെച്ച് മുറുക്കി അരങ്ങത്തേക്ക് കൊണ്ടുപോകാൻ വരെ ഹരിയാർ നായരാശാനും രവികുമാർ ആശാനും ഉണ്ടായിരുന്നു. അതിൽ ഹരിയാർ നായരാശാൻ ഈ അടുത്ത് മരണപ്പെട്ടു. അത് തന്നെ വല്ലാതെ വിഷമത്തിലായിട്ടൊരു സംഭവമായിരുന്നു. കാരണം ആശാൻ നമുക്ക് എന്ത് വേഷം കൂത്തമ്പലത്തിനുണ്ടായാലും നമ്മോടൊപ്പം നിന്നിട്ട് എല്ലാത്തിനും വലിപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാത്തിനും സഹായിക്കാൻ ആശാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആശാൻ ഇപ്പം കൂടിയില്ല. അത് ഒരു വല്ലാത്തൊരു വിഷമകരമായ ഒരു കാര്യമാണ്. ഈ രാവണൻ വേഷം കിട്ടിയതാണ് എന്നെ സംബന്ധിച്ച് കലാമണ്ഡലത്തിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ നല്ലൊരു അനുഭവം. ആശാന്മാർ പറയും നമ്മൾ വേഷം കെട്ടുമ്പോൾ നമ്മൾ ആ വേഷം ആവാഹിക്കാൻ, അല്ലെങ്കിൽ ആ വേഷത്തിലേക്ക് നമ്മൾ ഇപ്പൊ രാവണനാണെങ്കിൽ രാവണൻ നമ്മളിലേക്ക് രാവണനെ ആവാഹിക്കണം എന്നാണ് പറയാറ്. അപ്പോ വേഷം കെട്ടുന്ന ആ സമയത്തൊക്കെ നമ്മൾ അധികം മറ്റുള്ളവരോട് സംസാരിക്കാതെ നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ച് വേഷം കെട്ടി എന്നെ സംബന്ധിച്ച് രാവണൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, കിരീടം ഊരിപ്പോകുമോ, ദംഷ്ട്രം വെക്കുമ്പോൾ അത് വായിന്ന് പോകുമോ, എനിക്ക് കുറേ ഡൗട്ടും ടെൻഷനും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അലറാൻ സാധിക്കുമോ, അങ്ങനെ കുറെ ടെൻഷനുള്ള ആളായിരുന്നു. അപ്പോൾ ഈ വേഷം കെട്ടിക്കഴിഞ്ഞ് നമുക്കൊരു സമാധാനം ഉണ്ട്. ഒരു കലാകാരൻ ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, കഥകളി ചെയ്യുന്ന ആളായിക്കോട്ടെ, പാട്ട് പാടുന്ന ആളായിക്കോട്ടെ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നന്നായി എന്ന് നമുക്ക് സ്വയം തോന്നണം. മറ്റുള്ളവർ പറയും, അത് നമുക്ക് എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്കിൽ കൂടി നമുക്ക് സ്വയം അത് നന്നായി എന്നൊരു തോന്നലുണ്ടാകണമല്ലോ. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എനിക്ക് എത്ര നന്നായിട്ട് ചെയ്താലും ചില സമയത്ത് തോന്നും അവിടെ നന്നാക്കാമായിരുന്നു, അത്രയും ചെയ്തിട്ട് അവസാനം ഞാൻ കൊണ്ട് മോശമാക്കി, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരാളാണ് ഞാൻ. ഈ വേഷം ചെയ്തപ്പോൾ കുറച്ചു നേരം നമുക്ക് അതിനൊരു ഹാങ് ഓവർ ഉണ്ടാകുമല്ലോ. എന്ത് വേഷം ചെയ്യുമ്പോഴായാലും ഇപ്പൊ രാവണൻ ചെയ്തു, അതിനൊരു ഹാങ് ഓവർ കുറച്ചു നേരം

ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് ഈ മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളല്ലാതെ നമ്മളെ പഠിപ്പിച്ച് ഗുരുനാഥന്റെ ഒരു നല്ല വാക്ക് കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം നന്നായിട്ട് ഓണം ആഘോഷിച്ചു, അത് ഞാൻ നല്ലൊരു ഭാഗമായി. മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു, മെഗാ തിരുവാതിരയുടെ ഭാഗമാകാൻ സാധിച്ചു. ഓരോ മത്സരങ്ങൾക്ക് ഞാൻ കൂടി. അതിന് മുന്നേ ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു ബാക്കായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു, അങ്ങനെ അധികം ഒന്നിനും ഇറങ്ങാതെ നിൽക്കുന്ന ഒരാൾ. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ കലാണത്തിൽ ഓണം സെലിബ്രേഷൻ ഒരുപാട് എൻജോയ് ചെയ്തു, കുറെ ആഘോഷിച്ചു. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. കഴിഞ്ഞ വർഷം അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അതിനു മുന്നേക്ക് വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ, ഒരാൾ മൈക്ക് തരിക, എന്തെങ്കിലും രണ്ടു ഭാഗം സംസാരിക്കുക, അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട്. പക്ഷെ മറ്റൊരാളോട് ഒരു സ്ഥലത്ത് പോയി സംസാരിക്കാനോ പുതിയതായിട്ട് കണ്ട ഒരാളോട് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ ഈ ശരിക്കും പറഞ്ഞ ആങ്സൈറ്റി അത് തന്നെയാണ്. പറഞ്ഞതുപോലെ വേഷം കിട്ടുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാവുന്നത് അത് മാറിയത് കലാണത്തിൽ വന്നിട്ട് തന്നെയാണ്. കൂടുതൽ നമുക്ക് പരിചയം ഇല്ലാത്ത പല പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളാണല്ലോ കലാണത്തില്. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, ഒരുപാട് പേര് കലാണത്തിൽ വരുന്നവരുണ്ട്. അങ്ങനെ ഇവരെയൊക്കെ കണ്ട് ഇവരോടൊത്ത് സംസാരിച്ച് അങ്ങനെ സ്വഭാവത്തിൽ നിന്ന് ശരിക്കും നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോഴായാലും ഇപ്പോൾ അങ്ങനെ വലിയ ഭയം ഉണ്ടാവാറില്ല. ഞാൻ തന്നെ ഇവിടെ സംസാരിക്കാറുണ്ട്, പഴയതുപോലെ വേഷം കിട്ടാൻ നേരത്ത് ടെൻഷൻ ഒന്നും ഉണ്ടാകാറില്ലല്ലോ. എന്തായാലും ടെൻഷൻ വരുന്നില്ലെങ്കിൽ വല്ല അബദ്ധമാവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ വലിയ ആങ്സൈറ്റി പ്രോബ്ലം ഇല്ല, അത് കലാനുസരിച്ചിട്ടാണ് മാറിയത്. കൂടുതൽ ആളുകളെ പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെ മാറിയത് തന്നെയാണത്. ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ആളല്ല. ഇവിടെ നമുക്ക് ഓണം സെലിബ്രേഷൻ നാട്ടിലുണ്ടാവുമല്ലോ, അങ്ങനെ അച്ഛൻ പണ്ട് പാടി പഠിപ്പിച്ചൊരു പാട്ടാണ് മധുരം ജീവാമൃത ബിന്ദു ചെങ്കോൾ സിനിമയിലെ, അത് കേൾക്കാൻ ആഗ്രഹം.

നമസ്കാരം, ഞാൻ അമൽ ചന്ദ്ര, തിരുവനന്തപുരം സ്വദേശിയാണ്. നഗരത്തിൻ്റെ തന്നെ കലാലയ മുത്തശ്ശി, അല്ലെങ്കിൽ രാജകീയ കലാലയം എന്നൊക്കെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജിലാണ് എൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. ഒട്ടനവധി ഓർമ്മകളാണ് അവിടെ സമ്മാനിച്ചിട്ടുള്ളത്. നവാഗതർക്കായുള്ള സ്വാഗത ദിനാഘോഷത്തിൽ തുടങ്ങി നിരവധി അക്കാദമിക കലാ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾ ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മയായി ഓടിയെത്തുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ക്യാമ്പസിലെ പുതിയ ഡിബേറ്റ് ക്യൂസ് ക്ലബ്ബുകളുടെ ആരംഭവും അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതുമായിരിക്കും. ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്ന പ്രിയ അധ്യാപക കൈകസിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങളൊരു പറ്റം വിദ്യാർത്ഥികൾ ലെക്ടേൺസ് എന്ന പേരിലൊരു ഡിബേറ്റ് ക്ലബ്ബും യുണീക്ക് എന്ന പേരിലൊരു ക്യൂസ് ക്ലബ്ബും രൂപീകരിക്കുന്നത്. തുടർന്നുള്ള വൈകുന്നേരങ്ങളിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ പഴയ ഗാലറി ക്ലാസ് റൂമിലടക്കം നീണ്ടുനിന്ന വലിയ ചർച്ചകളും സംവാദങ്ങളും അതിലൂടെ ഉയർന്നു വന്ന സൗഹൃദങ്ങളും ഒക്കെ ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വകുപ്പ് ഭേദമന്യേ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആത്മബന്ധം സൃഷ്ടിക്കുന്നതിൽ അതൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ക്ലബിൻ്റെ ഭാഗമായിരുന്ന ഒട്ടനവധി സഹപാഠികൾ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഇതൊക്കെ വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ക്യാമ്പസ് ഓർമ്മകളാണ്. ക്യാമ്പസിൻ്റെ നടുമുറ്റങ്ങൾ, അതിലെ വൃക്ഷങ്ങൾ ഒക്കെ തന്നെ ഓർമ്മകളാണ്. ക്യാമ്പസ് പോലെ തന്നെ ക്യാമ്പസിൻ്റെ ചുറ്റുമുള്ള പല സ്ഥലങ്ങളും ക്യാമ്പസ് ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, സ്പെൻസറിലെ ആ പഴയ ഇന്ത്യൻ കോഫി ഹൗസ്. മോഹൻലാലും പ്രിയദർശനും ജഗദീഷ് ശ്രീകുമാറും എം ജി ശ്രീകുമാറും അടക്കമുള്ള പ്രതിഭകൾ ഒത്തുചേർന്നതും ചർച്ച ചെയ്തതുമൊക്കെ അവിടെയായിരുന്നു. ഒരുപക്ഷെ അവിടെ അവസാനമായി സമയം ചെലവഴിക്കാനും ചായ നേരങ്ങൾ ആഘോഷിക്കാനും ചർച്ചകളും സംവാദങ്ങളും നടത്തുവാനും കഴിഞ്ഞ ഒരു ബാച്ച് എൻ്റേതായിരിക്കാം. ഇന്ന് ആ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ആദ്യകാല ലുലുമാൾ എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയുന്ന സാവല്യം കോംപ്ലക്സ്, പാളയം പള്ളിയുടെ ചുറ്റുമുള്ള തട്ടുകടകൾ, ജ്യൂസ് പീടികകൾ, ഇവയൊക്കെ ക്യാമ്പസുമായി ചേർന്ന് നിൽക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലും യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസും അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങും ഒക്കെ. അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അനേകമാണ്. അവിടെ നടക്കുന്ന സെമിനാറുകൾ, മീറ്റിങ്ങുകൾ, സമരങ്ങൾ, ജലപീരങ്കി പ്രയോഗം, ഇതൊക്കെ ആഘോഷങ്ങളാക്കിയ ഒരു കാലഘട്ടമായിരുന്നു ക്യാമ്പസ് ജീവിതത്തിലൂടെ കടന്നുപോയത്. ഇടക്കാലത്ത് അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ ക്യാമ്പസിനെ രാഷ്ട്രീയപരമായ പല വിവാദങ്ങളിലേക്കും എത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു പുതിയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുവാനും വ്യക്തിപരമായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2 പതിറ്റാണ്ടുകളോളം നീണ്ട ഏകസംഘടനാ സംവിധാനം, അല്ലെങ്കിൽ ഏകസംഘടനാവാദത്തെ മറികടന്നുകൊണ്ട് ക്യാമ്പസിൽ ഒരു പ്രതിപക്ഷ ശബ്ദം ഉയർത്തുവാനും എനിക്ക് സാധിച്ചു. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു ഘടകം അവിടെ രൂപീകരിക്കുവാനും അതിൻ്റെ സ്ഥാപക അധ്യക്ഷനായി നേതൃത്വം നൽകുവാനും കഴിഞ്ഞ ആ സമയം ഏറെ സംഭവബഹുലമായിരുന്നു. സംഘർഷങ്ങളും അതിലേറെ വിവാദങ്ങളുമായി മാധ്യമങ്ങളുടെ ചർച്ചയിൽ ആ ക്യാമ്പസ് നിറഞ്ഞു നിന്ന ആ കാലം ഒരുപക്ഷെ മലയാളികൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അവിടെ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പ്, അതിലെ എൻ്റെ സ്ഥാനാർത്ഥിത്വം,

സുഹൃത്തുക്കളുമൊത്തും മത്സരമൊക്കെ മധുരമായ ഓർമ്മകളാണ്. അവിടുന്ന് ലഭിച്ച അവസരങ്ങൾ ഏറെയാണ്. അമ്മയെ വിട്ടുവരുന്ന മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ളവരുമായി വ്യക്തിപരമായ അടുപ്പം സൃഷ്ടിക്കുന്നതിലും ആ കലാലയം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സമാനമായി വിവിധ സാമൂഹിക മേഖലകളിൽ സ്ഥാപിച്ച ബന്ധങ്ങൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു. ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. എല്ലാവരെയും പോലെ തന്നെ ഓണം, ക്രിസ്തുമസ്, ദീപാവലി, റമദാൻ നോമ്പുകാലം ഒക്കെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ക്യാമ്പസ് ജീവിതത്തിലെ ഓർമ്മകളാണ്. ആ കാലയളവിലെ സൗഹൃദ യാത്രകൾ, പ്രത്യേകിച്ച് ഗോവൻ കർണാടക യാത്ര, സെമിനാറുകൾ, പരീക്ഷകൾ, ഗ്രന്ഥശാല നിമിഷങ്ങളൊക്കെ എന്നും പ്രിയപ്പെട്ടതാണ്. തുടർന്ന് ബിരുദാനന്തര പഠനത്തിനായി ഞാൻ പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ എത്തിയപ്പോഴും ഏറെക്കുറെ സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. ആ രണ്ട് ക്യാമ്പസുകളും രണ്ട് പട്ടണങ്ങളും എനിക്ക് വ്യക്തിപരമായി ഏറെ പ്രിയപ്പെട്ടതാണ്. പഠനത്തോടൊപ്പം കലാ, രാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അധ്യാപകരുമായുള്ള, പ്രത്യേകിച്ചും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചുമാണ്. അവരുമായുള്ള ചർച്ചകൾ, തമാശകൾ, ക്ലാസ്സിന് പുറത്തെ ചിരികൾ, യാത്രകൾ, ഒന്നിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല ഓർമ്മകളായി ഇന്നും നിൽക്കുന്നു. അവരുമായൊക്കെ തന്നെ ആ അടുപ്പം ഇന്നും തുടരാൻ സാധിക്കുന്നതും ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് വേഗം എത്തുന്ന ഒരു ഗാനം എന്നത് നാടുവാഴികൾ എന്ന ചിത്രത്തിലെ രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ എന്ന ഗാനമാണ്.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
9: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
8: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
9: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.

0: you. റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സ് ഇന്ന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതോ ആയ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ടിഎൻസി അപ്ലൈ.
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
5: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ക്യാമ്പസ് കളേഴ്സ്.
9: ഞാൻ ഡയന, എറണാകുളം സ്വദേശിയാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ PSC കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോയമ്പത്തൂരിലാണ് പഠിച്ചത്. എന്റെ കോളേജ് ലൈഫിൽ അതിമനോഹരമായ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ, നമ്മൾ BSc ഫൈനൽ ഇയർ ഒക്കെ ചെയ്യാൻ നേരത്തെ നമുക്കൊരു പ്രോജക്റ്റും തീസീസ് കംപ്ലീഷനും ഒക്കെ ഉണ്ട്. സോ രണ്ട് സ്റ്റുഡൻസ് ആണ് ഒരു മെന്ററിന്റെ അടിയിൽ വരുന്നത്. അപ്പൊ ഞാൻ മലയാളി, എന്റെ ടീമിലുണ്ടായിരുന്ന ഒരു തമിലിയൻ ഗേൾ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ മെന്റർ അടുത്ത് പോകുമ്പോൾ നമ്മൾ തെറ്റുകൾ ആണല്ലോ മെന്റർ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മെന്റർ എനിക്ക് തമിഴ് അറിയില്ലാത്തതുകൊണ്ട് നല്ല തമിഴിൽ ചീത്ത വിളിക്കും. എന്നിട്ടും ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിക്കും, എന്താ പറഞ്ഞത്? അപ്പൊ പുള്ളിക്കാരി പറയും, നോ, യു ഡോണ്ട് ഹാവ് ടു നോ അബൌട്ട് ഇറ്റ്. എന്റെ ഫ്രണ്ടിന് ഇംഗ്ലീഷ് അറിയില്ലാത്തതുകൊണ്ട് അവളെ നല്ല സൂപ്പർ ആയിട്ട് ഇംഗ്ലീഷ് ചീത്ത വിളിക്കും. അത് ഞാൻ കേൾക്കും. സോ പിന്നെ അവൾ എന്നോട് ചോദിക്കും, എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നീ അറിയണ്ട. അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് തമിഴ് അറിയില്ലാത്ത എന്നോട് തമിഴ് ചീത്ത വിളിക്കുന്നതും, പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് ചീത്ത വിളിക്കുന്നതും. നമ്മൾ സബ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമ്പം സാറ് അത് തന്നെ എടുത്തു പറയും, ഇവർക്ക് രണ്ടുപേർക്കും എന്താ ചെയ്തേ തെറ്റെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവരാണ് ശരിക്കും തീസീസിന് ടോപ്പർ ആയെന്ന്. ആ തീസീസ് കംപ്ലീറ്റ് ചെയ്തോണ്ടല്ലേ നമ്മൾ ആ ഡിഗ്രി തന്നെ കഴിഞ്ഞിട്ട് വന്നത്. സോ ദാറ്റ് ഇസ് വൺ അമംഗ് ദ ബെസ്റ്റ് മെമ്മറീസ്. ബേസിക്കലി എന്താ വെച്ചാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ 3 ഫ്ലോർസ് ആണ്. താഴത്തെ ഫ്ലോറിൽ ലിറ്ററേച്ചർ, പിന്നെ സൈക്കോളജി, പിന്നെ മേലത്തെ ഫ്ലോറിൽ സോഷ്യോളജി. സോ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ലാംഗ്വേജസിന് മിക്സ് ആവും. ടീച്ചേഴ്സ് എപ്പോഴും പറയും സൈക്കോളജി സ്റ്റുഡൻസ് ഒരുമിച്ച് മിക്സ് ചെയ്താൽ വേണം സോഷ്യോളജിയിൽ ലിറ്ററേച്ചർ സ്റ്റുഡൻസിലൂടെ ഇരിക്കാൻ. അപ്പൊ ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എപ്പോഴും പറയും തമിഴിലാ പറയണത്, ഡേ ഡേ ഡേ പാക്കാതെ ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ് പണി എല്ലാം ടീച്ചർക്ക് ചൊല്ലിയിടുവേ എന്ന് വെച്ചാൽ, നമ്മളെല്ലാം ടീച്ചർമാരടുത്ത് ഒറ്റിക്കൊടുക്കുമെന്ന് അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. സോ ആ ഒരു ഫീലിംഗ് അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് നമ്മള് ഫസ്റ്റ് ഇയർ ആണ്, പക്ഷെ നമുക്ക് തന്നെ അറിയത്തില്ല നമുക്ക് ഈ പവർ ഉണ്ടെന്ന്. നമ്മൾ കുറച്ച് ചിലപ്പോൾ ഗസ് വർക്കോ അല്ലെങ്കിൽ ബിഹേവിയർ വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കുകയോ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പവർഫുൾ എലമെന്റ് നമുക്ക് ഒരു ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കി സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ ഭയങ്കരമായിരുന്നു. ഇറ്റ് ഇസ് ഗുഡ്. നമ്മൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബി എ ഗുഡ് ലിസണർ. അപ്പൊ നമ്മള് മിണ്ടാതിരുന്ന് കേൾക്കുക, ഹാവ് എ പ്ലസന്റ് ഫേസ്, കേട്ട് കഴിഞ്ഞിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ഉത്തരം നൽകുക. അപ്പം നമ്മുടെ ഈ തീസിസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെന്റർ പറയുന്ന കാര്യങ്ങൾ എനിക്കോ എന്റെ ഫ്രണ്ടിനോ മനസ്സിലായിട്ടില്ല, പക്ഷെ അവിടെ നമ്മൾ മിണ്ടാതിരുന്ന് കേൾക്കുമ്പോൾ വി ആർ നോട്ട് ഗിവിംഗ് എ റെസ്പോൺസ്. അപ്പൊ അത് ആഗ്രവേറ്റ് ആകുന്നില്ല. അത് മിണ്ടാതിരുന്ന് കേട്ട് കേട്ടാണ് അയാൾ നല്ല രീതിയിൽ നമ്മളെ മാർക്ക് കൊടുത്ത് പാസ്സാക്കി തന്നെ സൂപ്പറായിട്ട് വിട്ടത്. സോ പഠിച്ചിരിക്കുന്ന ലോട്ട് ഓഫ് പേഷ്യൻസ്, മിണ്ടാതിരുന്ന് ക്ഷമയോടെ ഒരു കാര്യം കേൾക്കുക അല്ലെങ്കിൽ ക്ഷമയോടെ ആ ഒരു ഘട്ടം നീക്കുക. ഫോർ എക്സാമ്പിൾ, കുറെ ഡെഡ് ലൈൻസ് ആണ്, കുറെ അസൈൻമെന്റ്സ് ആണ്, അതെല്ലാം കൂടി എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ യൂണിറ്റി ഭയങ്കരമായിരുന്നു. കോളേജ് സ്റ്റുഡൻസിലത് ഭയങ്കര യൂണിറ്റിയാണ്. ആ കോളേജിലും എന്റെ ബാച്ചിലും എന്റെ സീനിയേഴ്സിന്റെ ബാച്ചിലും ജൂനിയേഴ്സിന്റെ ബാച്ചിലും ഒക്കെ നല്ല യൂണിറ്റി നന്നായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരും നമുക്ക് വേണ്ടി പറഞ്ഞുതരും, ക്ഷമയോടെ നിൽക്കുക, ബി പേഷ്യൻറ്റ്, എല്ലാം ശരിയാവും. നമുക്ക് ആ ഒരു അഷ്വറൻസ് സീനിയേഴ്സ് നമുക്ക് തന്നുകൊണ്ട് മാത്രമാണ് നമുക്കും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പറ്റാൻ ഉള്ള ഒരു സാധ്യതകൾ ഉണ്ടായത്. എനിക്ക് ക്യാൻറ്റീനിലെ ഫുഡ് ഇഷ്ടമല്ലായിരുന്നു. എന്റെ ബാച്ചിലെ 2 മലയാളികൾ, ഞാനും എന്റെ ഫ്രണ്ടും, നമുക്ക് ഹോസ്റ്റലിലെ ഫുഡും പിടിച്ചില്ല, ക്യാൻറ്റീനിലെ ഫുഡും പിടിച്ചില്ല. സോ നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. ആ ഒരു അതിമനോഹരമായ ഒരു എഫേർട്ട് അവരെടുക്കുമായിരുന്നു. ലൈക്ക് പ്ലെയിൻ റൈസ് ആൻഡ് സാമ്പാർ ആൻഡ് പപ്പടം അല്ലെ ചമ്മന്തി, ഇതൊരു ഒരു സൈക്കിൾ ആയിരുന്നു. എവറി ഡേ ദേ യൂസ്ഡ് ടു ബ്രിങ് ഫുഡ് ഫ്രം ദെയർ ഹോംസ്. ക്യാൻറ്റീനിലെ ഫുഡിൽ എന്താന്ന് വെച്ചാൽ പൊങ്കൽ അല്ലെ സാധം, ഒന്നീ എണ്ണ കൂടുതലായിരിക്കും അല്ലെ ഉപ്പ് കൂടുതലായിരിക്കും. സോ നമുക്ക് ഇറങ്ങാൻ ഇച്ചിരി പ്രയാസമാണ് കഴുത്തി കൂടെ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്, നമ്മൾ ബെഞ്ചിലിരിക്കുന്ന ജസ്റ്റ് നെക്സ്റ്റിലെ ഒരു ഫ്രണ്ട് നമ്മൾ കഴിക്കുന്നില്ല എന്ന് കാണുമ്പം അവര് തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് നമുക്ക് വേണ്ടി എക്സ്ട്രാ ആയിട്ട് ഒരു ബോക്സ് കരുതിക്കൊണ്ട് വരുന്നു. അതും വളരെ മനോഹരമായിട്ടൊരു കാര്യമാണ്. ബിക്കോസ് എനിക്കത് ഒരിക്കലും എന്റെ വീട് ഞാൻ മിസ് ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുമ്പം അല്ലെങ്കിൽ PSC കോളേജിൽ ഇരിക്കുമ്പം എനിക്ക് അവര് എന്റെ വീട് മിസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടില്ല. ബിക്കോസ് അവര് തന്നെ നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ബിക്കോസ് ഞാൻ ക്യാൻറ്റീനിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ തന്നെ അവർ പറയും വാങ്ങോ എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു നോർമൽ റൈസും രസം

സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരുന്നു. വെരി നീറ്റ്, വെരി ഹൈജീനിക്, വെരി ടേസ്റ്റി. അപ്പം ദാറ്റ് ഇസ് ഓൾസോ ആ ഹോൾ ഇയർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തെ കഥയല്ല. ഞാൻ ആ ബി എസ് സി മൊത്തം പഠിച്ചത് എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ് ആൻഡ് കെയർ കൊണ്ട് മാത്രമാണ് സർവൈവ് ചെയ്ത് തന്നെ. സോ ഇറ്റ് ഇസ് ലൈക്ക് എ ബ്ലെസ്സിങ്. കമലിയൻ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പം ഒരിക്കലും അവർ ആ ഡിസ്പാരിറ്റി കാണിച്ചിട്ടില്ല. കോളേജ് ലൈഫില് കുട്ടികളെല്ലാവരും ഒറ്റ കെട്ട് തന്നെയാണ്. ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ബീച്ചിൽ പോയ വളരെ നല്ലൊരു അനുഭവം എന്താന്ന് വെച്ചാൽ മലയാളികൾ എല്ലാവരും കൂടിയാണ് ബീച്ച് കാണാൻ പോയത്. നമ്മൾ എറണാകുളത്തിലെ ബീച്ചും അവിടുത്തെ ബീച്ചും കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. ചിലയിടത്ത് ആ ഫുഡിനോടും ആ ഒരു പെട്ടിയിൽ നീങ്ങുന്ന സാധനങ്ങൾ കഴിക്കുവാനും എടുക്കുവാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്, പിന്നെ മണ്ണിനോടുള്ള ഒരു കൗതുകം. അത് നല്ലൊരു ഡ്രൈവായിരുന്നു. എന്ത് ബസ്സിൽ പോവാ, നന്നായിട്ട് അടിച്ചു പൊളിക്കുക, അടുത്തൊന്ന് നല്ല ഫുഡും തട്ടുകടയെന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു സ്ട്രെസ് റിലീഫായിരുന്നു ഭയങ്കരമായിട്ട്. എം എസ് സിയുടെ സൈക്കോളജിയുടെ സമയത്ത് ഞാൻ വെല്ലൂർ സി എം സി മെഡിക്കൽ കോളേജിലാണ് ഇന്റേൺഷിപ്പ് ചെയ്ത 6 മന്ത്. അപ്പൊ വെല്ലൂരിന്റെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ഞാൻ ആ 6 മന്ത്സും പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ തിരിച്ചു വരാൻ നേരത്ത് അവരുടെ അമ്മ വളരെ ഇമോഷണൽ ആയിട്ട് കണ്ണു നിറഞ്ഞ്, എനിക്ക് എപ്പോഴും ഫുഡ് തരുന്ന അവരാട്ടോ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് തരുന്നു, ലഞ്ച് എനിക്കും എന്റെ ഫ്രണ്ടിലും പാക്ക് ചെയ്ത് നമ്മള് സി എം സിയിൽ പോകുന്നു, ഡിന്നറിന് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ 6 മന്ത്സ് ആ ഒരു പാറ്റേൺ ആ അമ്മയും കൂടെ ഫോളോ ചെയ്തപ്പം ഞാൻ അവിടെ വീട്ടിലെ ഒരു അംഗമായി. അത് എന്റെ 6 മന്ത്സ് കഴിഞ്ഞിട്ട് ഞാൻ ബസ് എടുത്ത് ഞാൻ തിരിച്ച് കോയമ്പത്തൂർ വരുമ്പം അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയാം, മോളെ നീ വരണം കേട്ടോ, ഇടയ്ക്കൊക്കെ വിളിക്കണം. പിന്നെ എന്റെ അമ്മ വിളിക്കുന്നേക്കാട്ടും കൂടുതൽ ആ അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ ആണോ, അവരെന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് എറണാകുളം വരെ. ബിക്കോസ് ആ ഒരു റിലേഷൻ വാസ് വെരി പ്യുർ മാജിക്. ഇങ്ങനെ പോയാലും 12 ആവാതെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയോട് ഉറങ്ങാറില്ല. ബിക്കോസ് ആ ഒരു മീറ്റിംഗ് പോയിന്റ്, ഹോസ്റ്റലിന്റെ പുറത്തെ ബെഞ്ചസ്, അത് ഇറ്റ് വാസ് ലൈക്ക് എ സൂപ്പർ മെമ്മറി. സീനിയേഴ്സ് ജൂനിയേഴ്സ് എല്ലാരും കൂടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് അങ്ങ് ഇരിക്കും. ഹോസ്റ്റലിൽ നമുക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവര് ഉടനെ പറഞ്ഞു നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ മെഡിസിൻസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയി കിടക്കുന്നതാണ് ഏറ്റവും സൗകര്യം. കാരണം ഡിപ്പാർട്ട്മെന്റ് കിടക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സും ടീച്ചേഴ്സും മെന്റേഴ്സും നമ്മുടെ എച്ച് ഒ ഡി തന്നെ ഹിൽ ടേക്ക് എ ഡബിൾ ചെക്ക് ആൻഡ് കെയർ. എം ഫിൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എക്സാംസ് ആൻഡ് അസൈൻമെന്റ്സ് ആൻഡ് ഡെഡ്ലൈൻസ് എവറി വീക്ക്. അപ്പൊ ആ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കൊളാപ്സ് ചെയ്യുന്നത് ബോഡി ആൻഡ് മൈൻഡ്. അതിനുവേണ്ടി അവിടുത്തെ തന്നെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ കണ്ട് അവിടുത്തെ തന്നെ മെഡിസിൻസ് ഒക്കെ എടുത്ത് അവിടുത്തെ ഇലക്ട്രോലൈറ്റ്. സോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഞ്ച് വരെ മൊത്തം വി ഹാഡ് ഇലക്ട്രോലൈറ്റിന്റെ ഒരു ടെട്രാപാക്ക് ഇപ്പൊ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ എഴുതുന്നു, ടെട്രാപാക്കിൽ ഇലക്ട്രോലൈറ്റ് കുടിക്കുന്നു, പിന്നെയും എഴുതുന്നു, കിടക്കുന്നു. അപ്പൊ സാറിനൊരു കുഴപ്പമില്ല, സാർ പറഞ്ഞു നീ തൂങ്ങ്, തൂങ്ങിയിട്ട് എന്തിരിച്ച് എഴുതിക്കോ, ബിക്കോസ് 3 മണിക്കൂറുണ്ട്, അതൊക്കെ നീ എഴുത്, ജ്യൂസ് കുടിക്ക്, കിടക്ക്, എഴുത്. സോ ഹി വാസ് വെരി സപ്പോർട്ടീവ് ഇൻ ദാറ്റ് മാനർ. ബിക്കോസ് നമ്മളും ചാലഞ്ചിങ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഹെൽത്ത് പറ്റുന്നില്ല ജെനുവിൻലി എന്ന് അവർ അറിയുമ്പം അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്നേക്കാട്ട് ഏറ്റവും നല്ലത് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് കിടക്കുന്നതായിരുന്നു. ബിക്കോസ് അറ്റൻഡൻസ് മിസ് ആവൂല, നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കൺവീനിയൻസും അവർ ഒരുക്കി തരും. സോ അത് നല്ലൊരു സംഭവമായിരുന്നു. ഒരു സമയത്ത് സുനാമി അടിക്കാൻ പോവായിരുന്നു നമ്മുടെ ഹോസ്റ്റലില്. നമ്മുടെ വാർഡൻ പറയണ എല്ലാരും ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് നമ്മളെല്ലാരും ലൈഫ് ജാക്കറ്റ് ഇട്ട് റെഡിയാ, 4 മണി കൊണ്ട് റെഡിയാണ്, ഇപ്പൊ വഴും ഇപ്പൊ പൊങ്ങും ഇപ്പൊ പൊങ്ങും എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവര് ഹോസ്റ്റൽ റൂമിൽ ഇരുത്തിയില്ല, ചെന്നൈയിൽ വെള്ളം പെട്ടെന്ന് പൊങ്ങും. പിന്നെ നമ്മുടെ ആ പോരൂർ സൈഡ് വാസ് ലൈക്ക് കോസ്റ്റൽ ഏരിയ ഓൾസോ, അലേർട്ട് എന്ന് പറഞ്ഞ് ബെല്ലടിക്കും. ഓ ബെല്ലടിച്ച് ബെല്ലടിച്ച് നമുക്കൊരു പണിയായിരുന്നു. അപ്പൊ ഉടനെ വാർഡൻ പറയും എല്ലാരും ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട്, ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലെ ഗ്രൗണ്ടിൽ നിൽക്കും. അപ്പൊ നമ്മുടെ ഹോസ്റ്റലിലത്തെ മെസ്സും കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ അവർ ബസ് വിടും, ബസ്സിൽ കൊണ്ടുപോയി മെസ്സിൽ പോയി കഴിച്ചിട്ട് തിരിച്ച് ബസ് തന്നെ ഹോസ്റ്റലിൽ വിടും. ഇതെല്ലാം ലൈഫ് ജാക്കറ്റിൽ തന്നെ ഇടണം കേട്ടോ. അങ്ങനെയാണ് വെള്ളം എങ്ങാനും പൊങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ മുങ്ങരുത്, പൊങ്ങി നിൽക്കണം. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ലൈഫ് ജാക്കറ്റ് എടുത്തോണ്ട് എല്ലാരും റൂമിൽ പോയിക്കോ, ലൈഫ് ജാക്കറ്റ് തന്നെ കിടന്നാ മതി എന്നൊക്കെ ഉള്ള റൂൾസ് ആയിരുന്നു. നല്ല രസമായിരുന്നു അത്. കോളേജിൽ നമുക്ക് ഓപ്പീസ് ഉണ്ട്. ബിക്കോസ് എം ഫിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫീസിന് പേഷ്യൻസിനെ കാണുന്നു, ട്രീറ്റ് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, അസസ്മെന്റ് ചെയ്യുന്നു, തെറപ്പി ചെയ്യുന്നു. അങ്ങനെയാണ്. എച്ച് ഒ ഡി സാറാണ് ആ സമയത്ത് മെന്റർ. സോ സാർ പറഞ്ഞു ഞാൻ ഇതാണ് നിന്റെ അടുത്ത് കേസ് എടുത്തോളൂ. സോ ഞാൻ പറഞ്ഞു ഓക്കെ വരൂ. ഞാൻ കേസ് ഹിസ്റ്ററി എടുക്കുന്നത് ഫാദർ ഉണ്ട്, മകനുണ്ട്. അപ്പൊ ദിസ് മകൻ ഇസ് ആൻ 18-year-old ഓട്ടിസ്റ്റിക് ചൈൽഡ്. 18-year-old ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ അഡൾട്ട് വിത്ത് ലോട്ട് ഓഫ് ടെമ്പർ ടാൻട്രംസ്, ലോട്ട് ഓഫ് ഹോർമോണൽ ചേഞ്ചസ്. അപ്പൊ എന്റെ കൂടെ എന്റെ സീനിയറും ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കൊരു പാനിക് മൊമെന്റ് ആണ്. ബിക്കോസ് ഓട്ടിസം നമ്മൾ കണ്ടുവരുന്നത് 0 to 5 years ആണ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് 18 years old. ഞാനുണ്ട്, എന്റെ സീനിയർ ഉണ്ട്, സൂപ്പർവിഷന് ഒരു ചേച്ചിയുണ്ട്. സോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എടുക്കാൻ നേരത്ത് ആ കുട്ടി വയലന്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് ആ കുട്ടിയുടെ ചെയർ നമ്മുടെ മേത്തേക്ക് എറിയുക. എന്നിട്ട് ഞാനും എന്റെ സീനിയറും ഒറ്റ ഓട്ടം ഒ പിന്ന് ഇറങ്ങി എച്ച് ഒ ഡി റൂമിന്റെ ടേബിളിന്റെ അടിയിൽ പോയി ഇരുന്നിട്ട് സാർ ഭയങ്കര

ഭയങ്കര ഷോക്ക് ആയിരിക്കാം വാട്ട് ഹാപ്പൻഡ്. അപ്പൊ നമ്മളെ സൂപ്പർവൈസ് ചെയ്ത ചേച്ചി വന്ന് പറയാ ആ പർട്ടിക്കുലർ പേഷ്യന്റ് ചെയർ എടുത്ത് എറിഞ്ഞു, അതാണ് അവര് അടിയിൽ വന്ന് ഇരിക്കുന്നത്. അത് ഇതിന്റെ ചെയർ എറിഞ്ഞു മാത്രമല്ല, അവന്റെ അപ്പന്റെ ചെയർ എടുത്ത് വിൻഡോടെ പുറത്തെറിഞ്ഞു. അപ്പൊ അപ്പൻ പെട്ടെന്ന് ആ ചെയർ എടുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ മകനെ അവളെ നിർത്തിയിരിക്കുക. ആൻഡ് ഹി വാസ് ഗോയിങ് വെരി ടെമ്പർ ടാൻട്രംസ് ആൻഡ് വയലന്റ്. എന്നിട്ട് ഞാനും എന്റെ സീനിയറും ടേബിളിൽ അടിയിൽ ഇരിക്കുക, നമുക്ക് കേസ് കാണണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ സാറ് വരെ ഞാനാ ഇറങ്ങിക്കേ ദിവ്യ ഇറങ്ങിക്കേ, ഇതെന്താ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പേഷ്യന്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു സാർ ഈ പേഷ്യന്റ് ചെയർ നമ്മുടെ മേത്തെറിഞ്ഞു. അപ്പൊ സാറ് വരെ ചെയർ എറിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ചെയർ നമ്മുടെ മേത്തെറിഞ്ഞു. അപ്പൊ സാറ് വരെ ജസ്റ്റ് എ ചെയർ. അപ്പൊ സാറ് ആരെയും ആശ്വസിപ്പിക്കണെന്ന് കൺഫ്യൂഷനിലായിരുന്നു, നമ്മളെ ആശ്വസിപ്പിക്കണോ ആ പേഷ്യന്റിനെ ആശ്വസിപ്പിക്കണോ. പിന്നെ പെട്ടെന്ന് പേഷ്യന്റിന്റെ ആ ഫാദർ വന്ന് താഴത്തെ ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നു, നമ്മളെ കൗൺസിലിയായിരുന്നു. നിങ്ങൾ പേടിക്കണ്ട, എന്റെ മോന് അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല, ഈ സമയത്ത് വിശക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി വയലന്റ് ആയത്. അപ്പൊ ഞാനെല്ലാം ഓക്കെ ഓക്കെ ഓക്കെ. അതെങ്ങനെ നെക്സ്റ്റ് ഡേ ആ സെയിം പേഷ്യന്റ് നമുക്ക് തന്നെ അലോട്ട് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനി ഇതിനെ എങ്ങനെ ഞാൻ മാറ്റും. അപ്പൊ എന്റെ സാറ് തന്നെ പറഞ്ഞു യൂസ് ഇറ്റ് വിത്ത് മീ, ഐ വിൽ ഹെൽപ്പ് യു ഹാൻഡിൽ ഇറ്റ് എന്ന് പറഞ്ഞു ആ സിറ്റുവേഷൻ സാറും കൂടി ഹെൽപ്പ് ചെയ്താണ് ആ കുട്ടീനെ ഒന്ന് കാം ചെയ്തത്. പിന്നെ എപ്പോഴും ആ കുട്ടി വരുമ്പോ ഞാൻ ചോദിക്കും ഫുഡ് കഴിച്ചോ വെള്ളം കുടിച്ചോ സെറ്റാണോ ഓക്കെ ആണോ ഉറക്കമൊക്കെ ശരിയായിരുന്നല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ നമ്മുടെ എച്ച് ഒ ഡി സർ ഈ ഒരു എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ബാച്ചിലെ കുട്ടികളോടും പറയുമായിരുന്നു, പേഷ്യന്റ് ചെയറും ടേബിളും ഒക്കെ എടുത്തെറിയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ അവരെ ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ കാണാൻ. അങ്ങനെ ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് എന്റെ പുതിയ ഡയനയോടാണ് കുറെ ഇഷ്ടം, ബിക്കോസ് ഇപ്പൊ എനിക്കൊരു സ്ട്രെസ് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യാൻ പറ്റും, ഏതൊരു അവസ്ഥയിലും നമുക്ക് പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഒരു അറ്റംപ്റ്റില് ഞാൻ നേരത്തെ കരഞ്ഞ് പാട്ടാക്കിയിരുന്ന സമയത്ത് ഇപ്പൊ ഒരു അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഐ വിൽ പോസ് ആൻഡ് ഐ വിൽ ട്രൈ അഗൈൻ. അത് കിട്ടുന്ന വരെ നമ്മളത് ട്രൈ ചെയ്തോണ്ടിരിക്കും. പക്ഷെ നേരത്തെ ഡയന അങ്ങനെ അല്ലായിരുന്നു, പെട്ടെന്ന് ഗിവപ്പ് ചെയ്യും, പെട്ടെന്ന് പൊട്ടേറ്റോസ് മോർ ഓഫ് റണ്ണിങ് എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ സീൻ അങ്ങ് വിടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആരെങ്കിലും ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും, ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അതൊന്ന് അനലൈസ് ചെയ്ത് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് അത് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ്ങർ ആയിട്ട് ഡീൽ ചെയ്യും. സോ ദിസ് ഇസ് എ സ്ട്രോങ്ങർ വേർഷൻ. ഇന്നത്തെ ഡയന ഇസ് എ വെരി സ്ട്രോങ് വേർഷൻ ഓഫ് എവറിഥിങ്, പേഴ്സണലായാലും പ്രൊഫഷണലായാലും സോഷ്യലായാലും ഹാൻഡിലിംഗ് എബിലിറ്റീസ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. സോ ഐ ലൈക്ക് ടുഡേസ് ഡയന. എല്ലാവരും ഈ ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് നല്ല രീതിയിൽ അനുഭവിക്കണമെന്ന് മാത്രമല്ല അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആസ്വദിക്കണം എന്നും കൂടിയേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് എത്ര നേരത്തെ കോളേജിലേക്ക് കയറുന്നു അത്ര അതിമനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഡേ വൺ മുതൽ കിട്ടും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് ഇമോഷൻസ് വിൽ ബി ഓവർഫ്ലോയിങ്. ഇനി എന്താകും, നമ്മൾ ഫ്രണ്ട്സിനെ വിടുന്നു, നമ്മുടെ കംഫർട്ടബിൾ എൻവയോൺമെന്റ് വിടുന്നു. ആദ്യം കംഫർട്ടബിൾ അല്ലാത്തൊരു എൻവയോൺമെന്റ് ഭയങ്കര ഹോംലി ആയിട്ട് വരും, പിന്നെ നമുക്ക് എപ്പോഴും തിരിച്ചങ്ങോട്ടേക്ക് പോകണം തിരിച്ചങ്ങോട്ടേക്ക് പോകണം എന്നൊരു ഫീലിംഗ് തന്നെയായിരിക്കും. സോ ഡെഫിനറ്റ്ലി എന്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും ഹോസ്റ്റൽ ലൈഫ് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, ബിക്കോസ് ആ യൂണിറ്റി ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ അതൊക്കെ നമ്മൾ ആസ്വദിച്ചിരിക്കണം തന്നെയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് എ മിസ് ഇൻ ലൈഫ്. എന്നെ ഒരു കോഫിക്ക് കൊണ്ടുപോവാ, അവിടുത്തെ ആ സമയത്ത് സ്പെഷ്യൽ ഒരു കോഫി, ഒരു അടുത്തൊരു ബേക്കറിയിൽ കോഫിയൊക്കെ കൊണ്ടുവന്ന സമയത്ത് മൈ ഫാദർ റീച്ച് ദ ഹോസ്റ്റൽ. അപ്പം എന്റെ ഹോസ്റ്റലിലെ ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവരും കൂടി എന്റെ ലഗേജ് എല്ലാം കൂടി എന്റെ വണ്ടിക്കകത്ത് എടുത്തു വെച്ച് കഴിഞ്ഞു. ആൻഡ് അവർ വളരെ ക്ഷമയോടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ബിക്കോസ് ഡയറക്റ്റ് മലയാളി ഫ്രണ്ട്സിനൊപ്പം കോഫി കുടിക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ അവിടെ എ എൻ ബി എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്, നമ്മൾ എല്ലാവരും കൂടി ആ സ്റ്റുഡിയോ പോയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഇമോഷണൽ മൊമെന്റ് ഓഫ് ക്രൈയിങ് ഹാപ്പൻസ്. ആൻഡ് ദെൻ ഭയങ്കര ഒരു ലാഫ്റ്റർ ആൻഡ് ക്രൈയിങ് ടുഗദർ വരുന്ന ഒരു സംഭവമായിരുന്നു. ഫോട്ടോ എടുത്തു, ഫോട്ടോയുടെ പ്രിന്റ് എടുത്തു, പ്രിന്റ് എടുത്തിട്ട് എല്ലാവരും കണ്ടിട്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരും സൈൻ ചെയ്യുന്നു ഫോട്ടോയുടെ ബാക്കില്. എന്നിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്നു. പിന്നെ തമിഴിലും ഫ്രണ്ട്സ് ഉണ്ട്, തമിഴിലും ഫ്രണ്ട്സും നല്ല രീതിയിലും അവിടുത്തെ ഹോസ്റ്റൽ വാർഡനും സംസാരിച്ച് കുറച്ചൊരു ടോക്കൺ ഓഫ് ഗിഫ്റ്റ് ഒക്കെ ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വാർഡന് കൊടുക്കാൻ വേണ്ടി. അപ്പം അതും കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ അപ്പൊ വാർഡനും പറഞ്ഞു ഇടയ്ക്ക് വിളിക്കണം വരണം തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ മൈ ഫാദർ ആൻഡ് മൈ മദർ അവർ വിചാരിച്ചു എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത്, തിരിച്ച വീട്ടിലേക്കാണ് പോണത്, കണ്ണീരൊക്കെ വെള്ളം ഇങ്ങനെ സൈലന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുക. സോ പക്ഷെ വളരെ ഇമോഷണൽ ആയിരുന്നു ആ ഒരു മൊമെന്റ്. ദാ ചാപ്റ്റർ ഇസ് നോ സ്ലോലി ക്ലോസിങ്. അപ്പൊ അതിന്റെ ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫോട്ടോ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും റൂമിൽ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ആ ഒരു ലാസ്റ്റ് കോഫി ആൻഡ് ലാസ്റ്റ് സ്റ്റുഡിയോ കയറി ഫോട്ടോ എടുക്കുന്ന ഒരു മൊമെന്റ് പ്രഷ്യസ്. സാറുമാര് ട്രെയിൻ ചെയ്ത് തന്ന ഒരു ടെക്നീക്കാണ്, നമ്മൾ പേഷ്യൻസിനെ കാണുമ്പം വി ആർ കമ്മിറ്റഡ് എംപതൈസിങ് ആൻഡ് ലിസണിങ്. ദ മൊമെന്റ് നമ്മൾ ക്ലിനിക്ക് വിട്ട് കഴിഞ്ഞാൽ വി ഡിസ്കണക്ട് ആൻഡ് നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ അത് ബ്ലെൻഡ് ചെയ്യത്തില്ല. സോ പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിനും ചെയ്യും, എന്നാൽ നമ്മുടെ ലൈഫിനെ അതോട്ട് വരുത്തുമില്ല.
സോ എനിക്ക് ഉറങ്ങാൻ നേരത്ത് ഡെഫിനറ്റ്ലി അടുത്ത സെഷൻ

ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ്സും തെറപ്യൂട്ടിക് ടെക്നീക്സും പ്ലാൻ ഓഫ് സ്ട്രാറ്റജിയും റെഡിയാണ്. പക്ഷെ ഞാൻ അത്രയും അതിനെപ്പറ്റി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ക്രൗഡ് ചെയ്യാറില്ല. പിന്നെ അത് എന്റെ ലൈഫിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വരാറും ഇല്ല. എനിക്ക് 1000 കണ്ണുമായി എന്നുള്ള പാട്ടും വളരെ ഇഷ്ടമാണ്.

0: ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
2: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവ നൽകുന്ന മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിഷ്കെക്കിൽ നടന്ന ഷാങ്കായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിലും സാങ്കേതിക പുരോഗതിയിലും NIT പ്രധാന സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നും NIT സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ബാറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി M. ലിജു. മദ്യനയത്തെ സംബന്ധിച്ച ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി M. ലിജു തിരുവനന്തപുരത്ത് അറിയിച്ചു. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. മന്ത്രി N. ശംസുദ്ദീനാണ് തിരുവനന്തപുരത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ വർഷം മുതൽ മികച്ച വിദ്യാലയങ്ങൾക്ക് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. ഈ വർഷത്തെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരത്തിന് കോഴിക്കോട് മടവൂർ ചക്കാലയ്ക്കൽ HSS, മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് HSS, തിരുവനന്തപുരം ഭീമാപള്ളി ഗവൺമെന്റ് UPS എന്നിവ അർഹരായി. ഗവൺമെന്റ് സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് 1st അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് CEE.kerala.gov.in ലഭ്യമാണ്. ഇന്നലെ അന്തരിച്ച സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കറിന്റെ സംസ്കാരം മാത്തോട്ടം ഖബർസ്ഥാൻ ജുമാ മസ്ജിദിൽ നടത്തി. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. സ്വർണം പവന് 120 രൂപ വർദ്ധിച്ച് 115,080 രൂപയായി. ഗ്രാമിന് 14,385 രൂപയാണ് ഇന്നത്തെ വില. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: കർണന്റെ രംഗപ്രവേശത്തെയും തുടർന്നുള്ള സംഭവങ്ങളെയും ഏറെ ഭാവാത്മകതയോടെ പുനരാവിഷ്കരിച്ച് അതിന്മേൽ യുക്തിവിചാരം നടത്തുകയാണ് ഭാരത പര്യടനത്തിൽ. സഹോദരന്മാർ തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരപ്പോരിന്റെ അന്തരീക്ഷം അത്രമേൽ വൈകാരിക തീവ്രമായിരുന്നു.

0: ആ സമയത്ത് ആകാശത്ത് ഇടിയും മിന്നലും മഴവില്ലും വെള്ളിൽ പറവകളുമായി മേഘങ്ങൾ വന്നു നിരന്നു. ആ വിധത്തിൽ ദേവേന്ദ്രൻ പുത്രസ്നേഹം മൂലം ആ രംഗം കാണാൻ വന്നപ്പോൾ സൂര്യൻ തന്റെ അരികെ വന്നു മൂടിയ മേഘങ്ങളെ മുടിച്ചുവിട്ടു. അർജുനന്റെ മേൽ മേഘഛായയും കർണന്റെ മേൽ സൂര്യഛായയും വ്യാപിച്ചു. കർണന്റെ പക്ഷത്ത് നൂറ്റുപേരും അർജുനന്റെ വശത്ത് ദ്രോണകൃപ ഭീഷ്മാദികളും. രംഗമാകെ രണ്ടു പങ്കായി. സ്ത്രീകൾക്കിടയിൽ പോലും പക്ഷഭേദം വന്നു. എല്ലാം മനസ്സിലാക്കി കുന്തിയാകട്ടെ മോഹാലസ്യപ്പെട്ടുപോയി. വിദുരർ ചന്ദന കുളിർ തളിച്ച് അവരെ ആശ്വസിപ്പിച്ചു. ബോധം തെളിഞ്ഞിട്ടും കുന്തി ആ ഒരുമ്പെട്ടു നിൽക്കുന്ന മക്കളെ കണ്ട് എന്തു വേണ്ടു എന്നറിയാതെ പരിതപിച്ചു. പെട്ടെന്ന് കൃപാചാര്യർ ദ്വന്ദ്വയുദ്ധമുറയനുസരിച്ച് കർണനോട് പറഞ്ഞു,
1: കർണ, കുരുവംശത്തിൽ പാണ്ഡുവിന്റെയും കുന്തിയുടെയും ഇളയ പുത്രനായ അർജുനനാണ് നിന്റെ എതിരാളി. മഹാഭാഗോ, നീയും ഇതുപോലെ നിന്റെ വംശത്തിന്റെയും മാതാപിതാക്കളുടെയും പേര് പറയൂ. ഏത് രാജവംശത്തിലാണ് നീ ജനിച്ചത്? ഇത് വ്യക്തമാക്കിയാൽ അർജുനൻ നിന്നോട് നേരിടുകയോ നേരിടാതിരിക്കുകയോ ചെയ്യും.
2: ആചാര്യ, രാജാക്കന്മാരുടെ കുലം നിശ്ചയിക്കാൻ ശാസ്ത്രത്തിൽ ഒറ്റ വഴിയല്ലോ പറഞ്ഞിട്ടുള്ളത്. അർജുനൻ രാജാവിനോടെ യുദ്ധം ചെയ്യുള്ളൂ എങ്കിൽ ഞാനിതാ കർണനെ അംഗരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്യുന്നു.
3: എനിക്ക് നൽകിയ ഈ മഹത്തായ അംഗീകാരത്തിന് ഈ കർണൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിനു പകരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
2: അങ്ങയുടെ ഒടുങ്ങാത്ത സഖ്യം മാത്രം മതി ഈ ദുര്യോധനന്.
3: അങ്ങനെയാവട്ടെ.
4: മോനെ, പൊന്നു മോനെ, കർണ.
3: അച്ഛാ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു.
5: കൊള്ളാം, ഇപ്പോൾ എല്ലാം വ്യക്തമായി. ഇവൻ സൂതപുത്രൻ, ഇതാ ഈ അതിരഥന്റെ മകൻ. എടാ തേരാളിയുടെ മകനെ, നീ യുദ്ധത്തിൽ കുന്തിപുത്രന്റെ കൈകൊണ്ടുള്ള മരണം അർഹിക്കുന്നില്ല. നിന്റെ കുലത്തിനൊത്തവണ്ണം ഒരു ചമ്മട്ടി ഏന്തിക്കൊള്ളുക. അംഗരാജ്യം വാഴാൻ നീ അർഹനല്ല. യജ്ഞത്തിലെ പൂജാദ്രവ്യം മായ്ക്കൾക്കുള്ളതല്ലോ.
2: വൃഗോദര, നീ പറഞ്ഞത് ക്ഷത്രിയോചിതമല്ല. വംശമഹിമയേക്കാൾ ക്ഷത്രിയന് ബലമാണ് മുഖ്യം. യുദ്ധമാണ് വേല. സുരന്മാരുടെയും മഹാനദികളുടെയും ഉൽപ്പത്തി അന്വേഷിക്കുന്നത് എന്തിന്? നിങ്ങൾ എങ്ങനെ ജനിച്ചു എന്ന് എല്ലാ രാജാക്കന്മാർക്കും അറിയാം. ദിവ്യലക്ഷണങ്ങളായ കവചകുണ്ടലങ്ങളോടുകൂടി സൂര്യനെപ്പോലെ തിളങ്ങുന്ന ഈ നരിയെപ്പറ്റത് ഒരു മാൻപേടയാകുമോ? ഈ മനുഷ്യേശ്വരൻ അംഗരാജ്യമല്ല, ഈ ഭൂമിയെ തന്നെ അർഹിക്കുന്നു. ഞാൻ നടത്തിയ ഈ രാജ്യദാനം പൊറുക്കാത്തവൻ വില്ലുകുലച്ച് എന്നോട് യുദ്ധം ചെയ്യുക. കർണൻ ജയിക്കും,
6: അർജുനൻ ജയിക്കും,
7: അർജുനൻ ജയിക്കും,
2: കർണൻ ജയിക്കും,
7: അർജുനൻ ജയിക്കും.
2: ദുര്യോധനനും യുദ്ധത്തിനിറങ്ങുന്നു. നല്ല രസമായിരിക്കും.
8: കർണ, സൂര്യൻ അസ്തമിക്കുന്നു. ഇനി അഭ്യാസ പ്രകടനം നടക്കില്ല. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം.

നാടകീയത മുറ്റിനിൽക്കുന്ന ഈ സന്ദർഭം കർണൻ എന്ന കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യുന്ന സുപ്രധാന ഘട്ടമായി മാരാർ ദർശിക്കുന്നു. കരുത്തനും ധർമ്മിഷ്ഠനും ഹൃദയാലുവുമായ കർണനെ വംശമഹിമയുടെയും പാരമ്പര്യത്തിന്റെയും പേര് പറഞ്ഞ് പാണ്ഡവപക്ഷം മാറ്റി നിർത്തിയപ്പോൾ ഒരു രാജ്യം തന്നെ നൽകി ചേർത്ത് നിർത്തുകയും

0: ചിരസൗഹൃദം ഇച്ഛിക്കുകയും ചെയ്ത കൗരവ പ്രമുഖനായ ദുര്യോധനനിൽ ആപൽ ബാന്ധവനായ ഒരൊറ്റ സുഹൃത്തിനെ മാരാർ കണ്ടെത്തുന്നു.
1: സർവനാശം വരുത്തുന്ന യുദ്ധം എന്ന മാരക വിപത്ത് വ്യക്തികളിലൂടെ വളർന്ന് കുടുംബത്തിലേക്കും അതുവഴി ഒരു മഹാസാമ്രാജ്യത്തിന്റെ പതനത്തിലേക്കും ചെന്നെത്തുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരുന്ന ഇതിഹാസത്തിൽ യുദ്ധത്തിന് ബീജാവാപം ചെയ്ത അടിസ്ഥാന സംഭവമായാണ് കർണന്റെ അരങ്ങേറ്റത്തെ മാരാർ അവതരിപ്പിക്കുന്നത്.
2: കൗരവ പാണ്ഡവരുടെ സാധാരണമായ ബാലക്രീഡയിൽ വിത്തിട്ട് കഴിഞ്ഞതും ഭാവിയിൽ കുരുക്ഷേത്രത്തിലെ ആ മഹായുദ്ധമായി പടർന്നു പന്തലിക്കാനിരിക്കുന്നതുമായ കുടുംബ മത്സരം കിളർന്ന് ഇലവിരിഞ്ഞ് വരുന്നതിനെയാണ് ഇതിഹാസ കവി ഇവിടെ അസാധാരണമായ നാടകീയ ഭംഗിയോടെ കാഴ്ചയ്ക്കു വച്ചിരിക്കുന്നത്. ആ ഭാരതകലഹം മാത്രമല്ല, ലോകത്തിൽ നടക്കുന്ന മറ്റെല്ലാ കലഹങ്ങളും ഒരു കണക്കിൽ ഉറ്റ സഹോദരന്മാർ തമ്മിലുള്ളതാണല്ലോ. അല്പബുദ്ധികളായ നമുക്ക് ഭാവന ചെയ്യാൻ പണിയുള്ള ഈ വിദൂര പരമാർത്ഥമാണ് ഇവിടെ ഇതിഹാസ കവി ഒന്നടുപ്പിച്ചു വെച്ച് കാണിച്ചിരിക്കുന്നത്.
0: യുദ്ധത്തിന്റെ ആയുധശാല, യുദ്ധത്തിന്റെ പരിണാമം, ഭഗവദ്ദൂത്, പാർത്ഥസാരഥി തുടങ്ങിയ ലേഖനങ്ങളിലും യുദ്ധവിപത്തിന്റെ അവസ്ഥാന്തരങ്ങൾ നിരൂപകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
1: പ്രതികാരമൂർത്തിയായി സ്വയം തകരുന്ന അശ്വത്ഥാമാവിന്റെ കഥയാണ് യുദ്ധത്തിന്റെ പരിണാമം. ശീർഷകം സൂചിപ്പിക്കുന്നതുപോലെ യുദ്ധാനന്തരം എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കാമെന്ന് ഭാരത പര്യടനകാരൻ ഇവിടെ പറഞ്ഞുവെക്കുന്നു. സപ്ത ചിരഞ്ജീവികളിലൊരാളും ശസ്ത്രാസ്ത്ര നിപുണനുമായ അശ്വത്ഥാമാവ് പകയുടെ ഭീഷണവും ബീഭത്സവുമായ സ്വരൂപത്തോടെ നിറഞ്ഞാടുകയാണ്. അച്ഛനായ ദ്രോണരെ പാണ്ഡവർ ചതിച്ചു കൊന്നതിലുള്ള വിദ്വേഷവും ഉറ്റ സ്നേഹിതനായ ദുര്യോധനനോടുള്ള ഒടുങ്ങാത്ത കൂറുമാണ് അശ്വത്ഥാമാവിനെ പടകുടീരത്തിൽ കടന്ന് പാണ്ഡവപക്ഷത്തുള്ളവരെ കൂട്ടക്കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അടുത്തുള്ള പേരാരിൽ രാത്രി ചേക്കയ്ക്കണഞ്ഞ കാക്കകളെ ഒന്നൊഴിയാതെ ആക്രമിച്ചു കൊന്ന ഭീകരനായ കൂമന്റെ മാർഗം അശ്വത്ഥാമാവും പിന്തുടരുകയായിരുന്നു. തളർന്നുറങ്ങിയ ധൃഷ്ടദ്യുമ്നനും പാഞ്ചാലിപുത്രന്മാരും ഉൾപ്പെട്ട പാണ്ഡവസേനയെ ഒന്നടങ്കം അയാൾ കൊന്നുവീഴ്ത്തി. പാണ്ഡവപക്ഷത്ത് ഒടുവിൽ കൃഷ്ണനും സാത്യകിയും ഉൾപ്പെടെ 7 പേർ മാത്രം അവശേഷിച്ചു. എന്നിട്ടും പക മാറാതെ പാണ്ഡവർക്ക് ജന്മാവകാശികൾ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കുന്ന അശ്വത്ഥാമാവ് സർവവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുംകാട്ടിൽ തെണ്ടി നടക്കാനുള്ള വിധി സ്വയം ഏറ്റുവാങ്ങി. യുദ്ധത്തിന്റെ ഭീകര പരിണാമത്തെ അതേ തീവ്രതയിൽ കുട്ടികൃഷ്ണ മാരാർ പറഞ്ഞുവെക്കുന്നു. പക എന്ന മനുഷ്യശാപത്തിന്റെ പ്രതിനിധിയായ ചെകുത്താൻ എന്നാണ് അശ്വത്ഥാമാവിനെ മാരാർ വിളിക്കുന്നത്.
0: തന്റെ ആദർശ പുരുഷനായ മഹാത്മാഗാന്ധിയെ ഭാരത പര്യടന സന്ദർഭങ്ങളിൽ മാരാർ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധ സാഹചര്യം മുഴുകിയ ഘട്ടത്തിൽ സന്ധി സംഭാഷണത്തിനായി കൗരവസഭയിലേക്ക് പുറപ്പെടുന്ന കൃഷ്ണന്റെ ദൌത്യം വിവരിക്കുന്ന ഭഗവദ്ദൂത് എന്ന ഖണ്ഡത്തിൽ കൃഷ്ണന്റെ സന്ധി സംഭാഷണത്തെ ഇന്ത്യാ വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപം ശാന്തമാക്കാൻ മഹാത്മാഗാന്ധി നവഖലിയിൽ നടത്തിയ സമാധാന ശ്രമത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു.
1: ദുര്യോധനനും കർണനും തമ്മിലുള്ള ചങ്ങാത്തത്തിന് കേവല സൌഹൃദത്തിലുപരി ആഴമുണ്ടെന്ന് ഭാരത പര്യടനത്തിൽ പല ഭാഗത്തും മാരാർ പറഞ്ഞുവെക്കുന്നുണ്ട്.
0: കവചകുണ്ടലങ്ങൾക്ക് പകരമായി ദേവേന്ദ്രൻ നൽകിയതും അർജുനന്റെ മേൽ പ്രയോഗിക്കാനായി കരുതി വെച്ചിരുന്നതുമായ ശക്തി എന്ന ദിവ്യായുധത്തെ ഘടോത്കജന്റെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യം പടപ്പുറപ്പാട് നടത്തിയ ദിവസം കർണൻ കൗരവർക്കു വേണ്ടി എടുത്തുപയോഗിച്ചതിനെ കർണനെ മഹാത്മാവാക്കുന്ന ത്യാഗമായി മാരാർ കാണുന്നു.

0: കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10-ാം നാൾ ഭീഷ്മ പിതാമഹൻ വീണു. സ്വച്ഛന്ദ മൃത്യുവായ അദ്ദേഹം ദക്ഷിണായനം കാത്ത് ശരശയ്യയിൽ കിടക്കുകയാണ്. പിറ്റേന്ന് കർണൻ ഭീഷ്മരെ കാണാനെത്തി.
1: കുരുശ്രേഷ്ഠ, രാധേയനായ കർണനാണ് ഞാൻ. എന്നും അങ്ങയുടെ കൺമുന്നിലിരുന്നവനും ഒരു കുറ്റവും ചെയ്യാതെ അങ്ങയുടെ വെറുപ്പിനു പാത്രമായവനും.
2: വരൂ മകനെ, എന്റെ എതിരാളെ. നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നിനക്ക് ശ്രേയസ്സുണ്ടാകാതെ പോയേനെ. നീ രാധേയനല്ല, കൗന്ദേയനാണ്. ഉണ്ണി, ഞാൻ സത്യം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നിന്റെ ഉഷിരടക്കി നിർത്തുവാൻ വേണ്ടി മാത്രം ഞാൻ നിന്നെ ശകാരിച്ചു പോന്നു എന്നേ ഉള്ളൂ. കർണ, മനുഷ്യരിൽ നിനക്ക് തുല്യം ഒരാളുമില്ല. അസ്ത്രവിദ്യയിലെല്ലാം നീ അർജുനനോടും മഹാത്മാവായ കൃഷ്ണനോടും കിടപിടിക്കും. ഞാൻ നിന്നോട് കാണിച്ചു പോകുന്ന ദേഷ്യം ഇന്ന് തീർന്നു. നീ നിന്റെ ഉടപ്പറപ്പുകളായ പാണ്ഡവരോട് ചേരൂ. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ മുഖേന ഈ വൈര്യം അവസാനിക്കട്ടെ.
1: മഹാപ്രജ്ഞ, എനിക്കറിയാം, എന്നെ കുന്തി പ്രസവിച്ചതാണെന്നും അവർ എന്നെ വലിച്ചെറിഞ്ഞപ്പോൾ സൂതൻ എടുത്തു വളർത്തിയതാണെന്നും. എന്നാൽ ഇത്രയും കാലം ദുര്യോധനന്റെ ഐശ്വര്യം ഭുജിച്ചിട്ട് ഇന്നതിനെ പാഴാക്കുവാൻ ഞാൻ ആളല്ല. എന്റെ സ്വത്തും ശരീരവും കീർത്തിയുമെല്ലാം ഞാൻ ദുര്യോധനനു വേണ്ടി ഉഴിഞ്ഞുവെച്ചിരിക്കുന്നു. പാണ്ഡവരെയും കൃഷ്ണനെയും ആരും ജയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അവരോട് നേരിടും. അതിനങ്ങ് കനിഞ്ഞനുവദിക്കുമാറാകണം. ക്രോധം കൊണ്ടോ ചാപല്യം കൊണ്ടോ ഞാൻ മറുത്തു പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ക്ഷമിക്കുമാറാകണം.
2: കർണ, നീ സ്വർഗകാമനായി യുദ്ധം ചെയ്തു കൊള്ളുക. ക്ഷത്രിയധർമ്മം കൊണ്ട് നേടിയ ലോകങ്ങൾ അണയുമാറാക. ഈ കലഹം ഒതുക്കാൻ ഞാൻ വളരെ വളരെ കാലം പണിപ്പെട്ടു, സാധിച്ചില്ല. ധർമ്മമുള്ളിടത്തെ ജയമുള്ളൂ.
3: കർണന്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് യുധിഷ്ഠിരൻ ഭീഷ്മരെ കണ്ടിരുന്നു. പക്ഷേ ആ അനുഷ്ഠാനത്തിന് ഒരു പ്രദർശനത്തിന്റെ പുറം പകിട്ടുണ്ടായിരുന്നുവെന്നാണ് മാരാർ പറയുന്നത്. പ്രദർശന ഛായ തീരെയില്ലാത്ത ഉദാത്തമായ സന്ദർഭമായാണ് കർണന്റെ ഭീഷ്മ സവിധത്തിലേക്കുള്ള വരവിനെ 2 അഭിവാദനങ്ങൾ എന്ന കുറിപ്പിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്.
0: യുധിഷ്ഠിരനിലെ ധർമ്മഭീരുത്വത്തെക്കുറിച്ച് ഭാരത പര്യടനം പലവട്ടം ചർച്ച ചെയ്യുന്നുണ്ട്. ദ്രൗപദിയും ഭീമസേനനും നേരിട്ടു തന്നെ ഈ വിഷയത്തിൽ യുധിഷ്ഠിരനുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതേസമയം അഹങ്കാരിയെന്ന് പുകൾകൊണ്ട ദുര്യോധനനെ ഭയമെന്തെന്നറിയാത്ത ക്ഷത്രിയനായി വിശേഷിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. യുധിഷ്ഠിരനോടുള്ള മതിപ്പില്ലായ്മ കുട്ടിക്കാലത്ത് ഉള്ളിൽ രൂപപ്പെട്ടതിനെപ്പറ്റി മാരാർ ഇങ്ങനെ പറയുന്നു.
4: ചൂതുകളിയിൽ ദാസ്യപ്പെടുത്തിയ ദ്രൗപദിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അപമാനിച്ചതിനെ പാണ്ഡവന്മാർ മിഴിച്ചു നിന്ന് കണ്ട കഥ അമ്മ പറഞ്ഞുതന്ന് കേട്ടത് മുതൽക്കേ എന്നെ ഒട്ടും സന്തോഷിപ്പിച്ചിരുന്നില്ല. അതിൻ്റെ പേരിൽ യുധിഷ്ഠിരനോട് ഒട്ടും ബഹുമാനം തോന്നിയില്ല. യുധിഷ്ഠിരനോട് തട്ടിക്കേറിയ ഭീമനോട് സഹാനുഭൂതി തോന്നി. സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തിയ യുധിഷ്ഠിരനെ അഭിനന്ദിക്കാൻ ഒന്നുമില്ലെന്ന് അന്നേ തോന്നി.
3: യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തെ സംബന്ധിച്ച വിശദമായ ചർച്ചയാണ് ഭീഷ്മരുടെ ധർമ്മനിശ്ചയം, നേശേ ബലസ്യേതി ചരേത ധർമ്മം, സഹോദരന്മാർ തമ്മിൽ ഘോഷയാത്ര എന്നീ പ്രബന്ധങ്ങളിൽ മാരാർ നടത്തുന്നത്.
0: മഹാഭാരത കഥയുടെ ഒടുവിൽ യുധിഷ്ഠിരൻ എതിരാളിയുടെ കരുത്തു പേടിച്ച് കാലം പോക്കിയ ധർമ്മഭീരുത്വമൊക്കെ വെടിഞ്ഞ് സ്നേഹവും കടപ്പാടുമൊക്കെയുള്ള തനി മനുഷ്യനായി മാറുന്നത് ധർമ്മപരീക്ഷകൾ എന്ന അവസാന പ്രബന്ധത്തിൽ മാരാർ കാണിച്ചു തരുന്നുണ്ട്.

0: യുധിഷ്ഠിര വ്യക്തിത്വത്തിന്റെ മാറ്റ് തിളങ്ങുന്നുവെന്ന് മാരാർ അഭിപ്രായപ്പെടുന്നു.
1: ദിവ്യായുധങ്ങളും വില്ലാളിപ്പട്ടവുമെല്ലാം നിഷ്പ്രഭമായി പോകുന്ന അർജുനന്റെ ജീവിതാവസ്ഥ ഒരുതരം നിസ്സംഗതയോടെ അവതരിപ്പിക്കുകയാണ് അർജുന വിഷാദയോഗത്തിൽ. യുധിഷ്ഠിരന്റെ അശ്വമേധത്തിന് പുറപ്പെട്ട അർജുനൻ സൈന്ധവരാജ്യത്തെത്തിയതറിഞ്ഞ് ജയദ്രഥപുത്രനായ യുവരാജാവ് സുരഥൻ പേടിച്ചു വീണു മരിച്ചു. അവന്റെ അമ്മയും സ്വന്തം സഹോദരിയുമായ ദുശ്ശള സുരഥന്റെ കൈക്കുഞ്ഞുമായി അടുക്കൽ വന്ന് ആ കുഞ്ഞിന്റെ ജീവിതം യാചിക്കുന്ന സന്ദർഭം അർജുനന് മുള്ളിലവിൻ തടിപോലെ അനേകം കൂരാണികൾ എഴുന്നു നിൽക്കുന്ന ആയുധം കൊണ്ട് പ്രഹരമേൽപ്പിക്കുന്നതിന് തുല്യമായിരുന്നു. തങ്ങളുടെ വീരകർമ്മങ്ങൾ എത്രയോ നിസാരമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം കൂടിയായിരുന്നു അത്.
0: അർജുനന് ഗാന്ധീവം നിഷ്പ്രയോജനമായി ബോധ്യപ്പെട്ട സന്ദർഭം കറുത്ത ചിരിയോടെയാണ് വ്യാസൻ അവതരിപ്പിക്കുന്നത്. ദ്വാരകയെ കടലാക്രമിക്കുന്നതിന് മുമ്പ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘത്തിന്റെ രക്ഷകനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന അർജുനന് ഒപ്പമുള്ള സ്ത്രീകളെ പിടിക്കാനെത്തിയ കാട്ടാളന്മാർക്കെതിരെ ഒന്നും ചെയ്യാനായില്ല. ഗാന്ധീവം കുലയ്ക്കാൻ കഴിഞ്ഞില്ല. അസ്ത്രവിദ്യകൾ ഓർമ്മ വന്നില്ല. എന്നിട്ടും അർജുനന് ആ ഗാന്ധീവത്തിലും ആവനാഴിയിലുമുള്ള മമതാ അഭിമാനം ഉപേക്ഷിക്കാനായില്ല. ഈ മാനസികാവസ്ഥയെ മാരാർ വിവരിക്കുന്നത് കേൾക്കുക.
2: ഒരാൾ തന്റെ സർവാതിശായിയായ നേട്ടമെന്നെണ്ണുന്ന കാര്യം വേണ്ട സമയത്ത് അയാളെ സഹായിക്കുന്നില്ലെന്ന് കണ്ടിട്ട് പോലും അയാൾക്ക് അതിന്മേലുള്ള പിടി അയഞ്ഞു പോകുന്നില്ലല്ലോ.
1: അംബ, ദ്രൗപദി, ദുശ്ശള, ഗാന്ധാരി, കുന്തി എന്നീ സ്ത്രീരത്നങ്ങളെ മുന്നിൽ നിർത്തി പുരുഷാധിപത്യ വ്യവസ്ഥയുടെ ചെയ്തികളും സമീപനങ്ങളും മാരാർ വിമർശന വിധേയമാക്കുന്നു. സ്ത്രീയുടെ മേൽ പുരുഷന് എന്തധികാരം എന്ന ചോദ്യം മാരാരുടെ ആലോചനകളിൽ പതിവായിരുന്നു.
0: അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് ഭാരത പര്യടനത്തിൽ നടത്തുന്നത്. കൗരവസഭയിൽ വെച്ച് ധർമ്മിഷ്ഠരും ന്യായവാദികളുമായ ഭീഷ്മദ്രോണാദികളുടെ സാന്നിധ്യത്തിൽ ശാരീരികവും മാനസികവുമായി അപമാനിതയായ ദ്രൗപദിയുടെ കഥ അപഗ്രഥിക്കുമ്പോൾ സമകാലിക സമൂഹത്തിലെ സ്ത്രീയുടെ അരക്ഷിത അവസ്ഥ കൂടി അദ്ദേഹം വിലയിരുത്തുകയായിരുന്നു. മഹാഭാരതത്തിലേക്ക് എന്ന ലേഖനത്തിൽ വ്യാസഭാരതത്തെ ആകെ പുരുഷ മേധാവിത്വത്തിനെതിരായ കഥയെന്ന് മാരാർ വിലയിരുത്തിയിട്ടുണ്ട്.
1: മൗലികമായ ഒരു സാഹിത്യ സങ്കല്പമുണ്ടായിരുന്ന വിമർശകനാണ് കുട്ടിക്കൃഷ്ണ മാരാർ. ആ സങ്കല്പവുമായി എല്ലാ അർത്ഥത്തിലും പൊരുത്തപ്പെടുന്ന കൃതി എന്ന നിലയ്ക്ക് മഹാഭാരതം വായിച്ചതിന്റെ ഉപലബ്ധിയാണ് ഭാരത പര്യടനം.
0: ഇംപ്രഷനിസ്റ്റ് നിരൂപകനായ കുട്ടിക്കൃഷ്ണ മാരാരെ സംബന്ധിച്ച് ഭാരത പര്യടനം വ്യാഖ്യാനമോ വിമർശനമോ അല്ല, മറിച്ച് ഒരു സൃഷ്ടികർമ്മം തന്നെയാണ്. സ്വന്തം സാഹിത്യ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമായ സൃഷ്ടികർമ്മം.
1: കഥാസന്ദർഭങ്ങൾ സംഗ്രഹിച്ച് ആ സന്ദർഭങ്ങൾ ഉണർത്തുന്ന വിചാരധാരകളെ ഹൃദ്യമായി സംവിധാനം ചെയ്ത് തെളിഞ്ഞ ഭാഷയിൽ വിവരിക്കുന്ന ഭാരത പര്യടനം മലയാള വിമർശനം കൈവരിച്ച ആന്തരിക ഗൗരവമുള്ള സമീപനത്തിന്റെ ആഘോഷം കൂടിയാണ്. യുക്തിവിചാരം ഇത്രയേറെ സൗന്ദര്യാത്മകമാകുന്ന മറ്റൊരനുഭവവും നമുക്ക് ചൂണ്ടിക്കാട്ടാനില്ല.
0: ഇതിഹാസ ഗ്രന്ഥങ്ങൾക്ക് മതാതീതമായ ഒരു വിധാനമുണ്ട്. ഏത് കാലത്തും എവിടെയുമുള്ള മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങളും ജീവിത സമസ്യകളുമായാണ് അവയ്ക്ക് രക്തബന്ധം. ഈ അനുഭവം മലയാളികളായ വായനക്കാർക്ക് സാക്ഷാത്കരിച്ചു കൊടുത്ത കൃതിയാണ് ഭാരത പര്യടനം.
1: സ്വന്തം കാലഘട്ടത്തിന്റെ സാഹിത്യ അഭിരുചിയെ സംസ്കരിക്കാനും പാരമ്പര്യത്തോട് ഫലപ്രദമായി ബന്ധിക്കാനുമുള്ള ദൗത്യം നിറവേറ്റിയ വിമർശകനാണ് മാരാർ. ഭാരത പര്യടനം എന്ന ഇതിഹാസ വിമർശനത്തിലൂടെയാണ് ആ ചരിത്രപരമായ കടമ അദ്ദേഹം പ്രാവർത്തികമാക്കിയത്.

0: ഭാരത പര്യടനം ഒരു കാവ്യ തീർത്ഥാടനമാണ്, വിശുദ്ധിയിലേക്കുള്ള മനസ്സ് തുറന്നുള്ള തീർത്ഥയാത്ര. ജീവിതത്തിൻ്റെ സാരമായ മാത്രകളെയും സങ്കല്പങ്ങളെയും തിരിച്ചറിയാൻ ഈ യാത്ര സഹായിക്കും. സ്നേഹോദിതമായ ഈ യാത്രയിൽ വൈരവും സ്വാർത്ഥതയുമൊക്കെ തകർന്നു വീഴും. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള അതിർവരമ്പുകൾ തെളിഞ്ഞുകിട്ടും. പുരാണ കഥയുടെ സാർവകാലികവും സാർവലൗകികവുമായ വിധാനങ്ങൾ ദൃശ്യമാകും. സ്നേഹത്തിൻ്റെ സാരസർവസ്വം എന്താണെന്നറിയാനുള്ള ത്വര ഉള്ളിൽ നിറഞ്ഞു തുളുമ്പും.
1: സ്നേഹത്തിൻ്റെ സന്ദേശമാണ് മഹാഭാരത ഇതിഹാസം പകരുന്നതെന്ന് ഭാരത പര്യടനത്തിൽ മാരാർ പറഞ്ഞുവെക്കുന്നു. ഇതിഹാസത്തിലെ സ്വർഗാരോഹണ പർവം എഴുതപ്പെട്ടത് തന്നെ സ്നേഹത്തിന്റെ മൂല്യം വിളിച്ചറിയിക്കാനാണെന്ന് അദ്ദേഹം വാദിക്കുന്നു.
0: കുട്ടികൃഷ്ണ മാരാർ ഭാരത പര്യടനം എഴുതി നിർത്തുന്നത് ഇങ്ങനെയാണ്.
2: ഭാരതത്തിൽ ഒരു പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എന്നാൽ അവയെല്ലാറ്റിനും കേന്ദ്രീഭവിച്ചിരിക്കുന്ന ആശയം ഈ സ്നേഹസാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ജീവിത വൈരാഗ്യം ജനിക്കത്തക്കവണ്ണം കൊടിയൊരു വിഷാദത്തിലാണ് ഭാരതത്തിന്റെ പരിസമാപ്തി. എന്നാൽ ആ ഗാഢ അന്ധകാരത്തിനൊടുവിൽ ഈ ഒരു സ്നേഹദീപികയെ കൊളുത്തി ഉയർത്തി കാണിച്ചിട്ടാണ് ഋഷി ആ മഹാ ഇതിഹാസം ഉപസംഹരിച്ചതെന്ന് നാം വിസ്മരിക്കരുത്.
1: സ്നേഹത്തിന്റെ ഈ പ്രകാശനാളത്തിൽ നിന്ന് കൊളുത്തിയ കൈവിളക്കായി ഭാരത പര്യടനം മലയാളത്തിന് ഇനിയും ദീർഘകാലം വെളിച്ചം വിതറി നിൽക്കട്ടെ.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ, ആഖ്യാനം എൻ ജി ജോഷിലാൽ, ഗായത്രി ദേവി, ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, മൃദുൽ ജേക്കബ്, ബിജു കല്ലുവാതുക്കൽ, രാകേഷ് ആറ്റിങ്ങൽ, രജിത് ആറ്റിങ്ങൽ, അനന്തു മൈലച്ചൽ, ചന്ദ്രസേനൻ, വിനോദ് കല്ലറ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
2: എനിക്ക് കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
7: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരൈശ്വര്യമാണ്.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
9: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
10: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രേമം എന്ന ചിത്രത്തിൽ രാജേഷ് മുരുകേഷിനും ശബരീഷ് വർമ്മയും പാടിയത്. ശബരീഷ് വർമ്മയുടെ വരികൾ, രാജേഷ് മുരുകേഷിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമേ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: രാജീവ് നായർ എഴുതി, വിദ്യാസാഗർ ഈണമിട്ട് വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയത്. ചിത്രം അനാർക്കലി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. അനേകൻ എന്ന ചിത്രത്തിൽ ഭവതാരിണി, ധനുഷ്, അഭയ് എന്നിവർ പാടിയ ഗാനമിതാണ്.

0: ശുചിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അടുത്തത് തെരുപ്പാച്ചി എന്ന ചിത്രത്തിലേക്ക്.

0: കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
1: എങ്കെയും നാൻ നിരുപ്പേൻ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ ആരോഗ്യ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആശ എസ് കുമാർ. തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആശ നിലവിൽ കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സിമെറ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ 25 വർഷത്തെ ദീർഘമായ പ്രവർത്തന പരിചയവും കേരള ആരോഗ്യ സർവകലാശാല സെനറ്റ് അംഗം എന്ന നിലയിലുള്ള ഭരണപാഠവും ഒത്തിണങ്ങിയ വ്യക്തിത്വമാണ് അവരുടേത്. അധ്യാപിക, ഗവേഷക, ഭരണാധികാരി എന്നീ നിലകളിൽ തിളങ്ങുന്ന ഡോക്ടർ ആശ തന്റെ പ്രിയഗാനങ്ങൾക്കൊപ്പം ജീവിതാനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. മാഡത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം.
3: താങ്ക് യു. നമസ്കാരം.
2: നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘമായ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ മാഡം. അപ്പൊ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കുട്ടിക്കാലത്തെ ഇഷ്ടമായിരുന്നോ നഴ്സിംഗ്? അല്ല, ആരെങ്കിലും ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ട് വന്നതാണോ അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ?
3: ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് പറയേണ്ടത്. കാരണം 1992 ഞങ്ങളൊക്കെ മെഡിക്കൽ എൻട്രൻസ് എഴുതി എല്ലാവരെയും പോലെ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചു. മെഡിക്കൽ എൻട്രൻസ് എഴുതി. അന്ന് മെഡിക്കൽ എൻട്രൻസിൻ്റെ റാങ്കിൻ്റെ ബേസിസിലാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അന്ന് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠനം ആരംഭിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് വീടായതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്.
2: മാഡം, സാധാരണഗതിയിൽ നഴ്സിംഗ് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർ ഒരു ജസ്റ്റ് ഇപ്പം BSc നഴ്സിംഗ് ആണെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ തുടർ പഠനം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. MSc നഴ്സിംഗിന് പോവുകയോ അല്ലെങ്കിൽ ഒരു PhD ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അക്കാഡമിക്സിൽ ശ്രദ്ധിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്?
3: തുടക്കം മുതൽ തന്നെ നമുക്ക് സാധാരണ നഴ്സിംഗ് വിദ്യാഭ്യാസം രണ്ട് തരത്തിൽ, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന 3-year ഡിപ്ലോമ പ്രോഗ്രാമും 4 BSc നഴ്സിംഗ് പ്രോഗ്രാം ബിരുദ പഠനവും ആണുള്ളത്. അപ്പോൾ ഈ ബിരുദം നേടുന്ന ആൾക്കാർക്ക് അത് ചെറിയൊരു നമ്പറേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് 3 നഴ്സിംഗ് കോളേജുകൾ മാത്രം ഗവൺമെന്റിലുള്ള ഒരു സമയത്താണ് ഞങ്ങളൊക്കെ ഇത് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, നഴ്സിംഗ് കോളേജിൽ അധ്യാപകരാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഒരു പരമപ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യ 2 ജോലി ചെയ്തു. അതിനുശേഷം MSc നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നേടി. അതിനുശേഷം പിന്നെ കുറച്ചു കാലം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെല്ലാം

0: നാട്ടിൽ ജോലി ചെയ്തു. പിന്നെ ഒരു സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിൽ ഒമാനിൽ പോയി അവിടെ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്താണ് നഴ്സിംഗിൽ ഹയർ ഡിഗ്രികളുടെ ഒരു സിഗ്നിഫിക്കൻസ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അന്ന് അവിടെ വെച്ച് എനിക്ക് ഹയർ ഡിഗ്രീസ് ഉള്ളവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനവും അവർക്ക് നഴ്സിംഗ് മേഖലയിൽ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പുതിയ ആ മേഖലയിലെ ഒരു വികസന കാഴ്ചപ്പാടൊക്കെ കിട്ടിയ ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ PhD എൻട്രൻസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ക്ലിയർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. തിരിച്ച് ഞാൻ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ജോലി കിട്ടിയതുകൊണ്ട് തിരിച്ചു വന്ന് ഗവൺമെൻറ് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ PhD പഠനം ന്യൂറോളജിയിൽ സ്ട്രോക്ക് എന്ന വിഷയത്തിലാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അത്ര മികച്ച പേഷ്യൻസും റിസോഴ്സസും ഒക്കെ ഉള്ള ആ മെഡിക്കൽ കോളേജ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ കുറച്ച് പേർക്ക് തന്നെ കേരളത്തിൽ PhD ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ PhD നേടി 2015. അതിനുശേഷമാണ് നഴ്സിംഗ് മേഖലയിൽ നമ്മൾ പല കോളേജുകളിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം ഈ അടുത്തിടയിൽ ഒരു ഫെലോഷിപ്പ് നേടാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അയർലൻഡിലെ പ്രശസ്തമായ റോയൽ കോളേജ് ഓഫ് സർജൻസ് അവിടെയാണ് ഞാനൊരു ഫെലോഷിപ്പ് ഇൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന ഒരു പട്ടം 2025 എനിക്ക് കിട്ടി. അതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ ഉദ്യോഗത്തിൽ ഒരു ഉയർച്ചയോ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു എക്കണോമിക് ബെനിഫിറ്റോ ഒന്നുമില്ല. പക്ഷേ അതൊക്കെ എത്രത്തോളം മുന്നിൽ പോകാം, അത്രത്തോളം ഉയരങ്ങളിൽ വിദ്യാഭ്യാസപരമായി മുന്നേറണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹവും മറ്റുള്ളവർക്കത് പ്രചോദനമാകട്ടെ എന്ന് കരുതിയുമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങൾ നൽകാൻ കഴിയുന്നത് കീഴടക്കാൻ പറ്റുന്നതുമായ ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല.
1: പക്ഷേ മാഡത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു മേഖലയിൽ മുന്നേറാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഒരു എപ്പിറ്റോമിൽ നമുക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ മാഡം പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ജോലി കിട്ടുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ് എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പേരും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൽ പഠിക്കുക, PhD എടുക്കുക എന്നുള്ളതിന് അപ്പുറം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ഒരു വരുമാനം ഉണ്ടാക്കുക, ജോലി ചെയ്യുക, ഇപ്പോൾ ഒന്നുകിൽ വിദേശത്ത് പോവുക അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുക. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതാണ് മിക്കവരുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഇവർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: നമ്മളിപ്പോൾ ഇവരെ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം ആകട്ടെ, ഒരു ജനറൽ നഴ്സിംഗ് പ്രോഗ്രാം ആകട്ടെ, ഇവരെന്ത് തന്നെ വിദ്യാഭ്യാസം നേടിയാലും നമുക്ക് ഇവരിൽ ഈ പ്രൊഫഷന്റെ വിശാലമായ അനന്ത സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ BSc നഴ്സിംഗ് കരിക്കുലത്തിൽ വരുമ്പോൾ അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സമയം മുതൽ പിന്നെ നമുക്ക് കിട്ടുന്ന പല അവസരങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റിംഗ് ടോക്സ്, അതായത് എങ്ങനെ നമുക്ക് ഈ പ്രൊഫഷണൽ ഒരു കരിയർ ലാഡറിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളും റിസർച്ചിന്റെ പ്രാധാന്യവും എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ, അതുപോലെ തന്നെ നഴ്സിംഗ് സർവീസിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് ബൈഫർക്കേറ്റ് ചെയ്ത് പോകാം എന്നൊക്കെയുള്ള പല കാര്യങ്ങളും വിദേശ എക്സ്പേർട്സിനെയൊക്കെ വെച്ചിട്ട്, വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്, അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സും മറ്റുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് പല വെബിനാറുകളും മറ്റുമൊക്കെ നടത്തി, കോൺഫറൻസും ഒക്കെ നടത്തി കഴിയുന്ന എത്ര അവരെ ഉയർത്താനും അവരിൽ അതിൽ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്.
1: മാഡം കേരള ആരോഗ്യ സർവകലാശാലയുടെ സെനറ്റ് അംഗം കൂടിയാണ്. ആ നിലയിൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് മാഡം നൽകുന്ന ഒരു മുൻഗണന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഇതൊന്ന് വ്യത്യസ്തമായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത്?
0: ആരോഗ്യ സർവകലാശാലയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം കോളേജുകൾ നഴ്സിംഗിനാണ്. 160-ൽ അധികം, ഏകദേശം 167 കോളേജുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. 160+ കോളേജ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്രയധികം നഴ്സിംഗ് കോളേജുകൾ കേരളത്തിൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ 3 നഴ്സിംഗ് കോളേജ് ആയിരുന്നു. അവിടെ നിന്ന് ഇത്രയധികം നഴ്സിംഗ് കോളേജുകളും ഒരുപാട് നഴ്സിംഗ് സീറ്റുകളും ഒക്കെ വന്നപ്പോൾ നമുക്ക് ശരിക്കും അർഹിക്കുന്ന ഒരു പരിഗണന അവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പിന്നെ പല മേഖലയിലെ ഉയർന്ന തസ്തികകളിലൊക്കെ, ഉയർന്ന പോസ്റ്റുകളിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തു നിന്നുള്ളവരാണ് പ്രധാനമായിട്ടും. അവരുടെ ഇടയിലും അവർ നഴ്സിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നാലും നഴ്സിങ്ങിനൊരു നല്ലൊരു വളർച്ച കിട്ടണമെങ്കിൽ, ഒരു നഴ്സിങ്ങിനായി ഇത്രയധികം സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി വന്നാൽ നല്ലതായിരിക്കുമെന്നും, പിന്നെ നഴ്സിംഗ് ഒരു സെനറ്റ് അംഗം, നഴ്സിംഗ് മേഖലയിലെ ടീച്ചർമാരുടെ പ്രതിനിധി എന്ന രീതിയിൽ, ഗവൺമെൻറ് ടീച്ചേഴ്സിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. പ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും ഈ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്ക് ഇവിടെ സർവീസ് സൈഡിലൊക്കെ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന കോഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുവരാനായി പല വിധത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ റിസൾട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.

0: ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ നഴ്സിംഗിന് നല്ല ഊന്നൽ ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഒന്നുകിൽ യൂണിവേഴ്സിറ്റിയിലൊരു പ്രോമിനൻ്റായ ഒരു പോസ്റ്റ് നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ളവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ നഴ്സിംഗിനായി പ്രത്യേകം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും.
1: മെഡിക്കൽ കോഴ്സിനും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മൾ നഴ്സിംഗ് വരുന്നത് അല്ലേ? അപ്പോൾ അതിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം, ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടത്ര ശ്രദ്ധ.
0: അത് ഒരുപാടധികം നമ്പർ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വാസ്തവമായ കാര്യമാണ്. പിന്നെ എല്ലാ കുട്ടികളും ശരിക്കും അഭിരുചിയോടുകൂടിയാണോ വന്ന് പഠിക്കുന്നതെന്നുള്ള നമുക്കൊരു സംശയമുള്ള കാര്യമാണ്. എന്നാലും സ്റ്റിൽ ഒരു ജോലി സാധ്യത വളരെ കൂടുതലും അല്ലെങ്കിൽ അവർക്കൊരു ഗ്ലോബൽ പ്ലേസ്മെന്റിന് സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മോഹത്തിലും വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള മോഹത്തിലും ഒക്കെ വരുന്നവർ ധാരാളമാണ്. പക്ഷേ ആരും വെറുതെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓപ്ഷണലായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി വേണ്ട എന്ന് തീരുമാനിച്ചവരേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നല്ലൊരു വിദ്യാഭ്യാസവും നല്ല ഒരു എക്സ്പീരിയൻസും നേടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു മോർ ദാൻ 60% ഓഫ് ദ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരെന്നൊരു സാധാരണ ജോലി നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സങ്കല്പത്തിൽ നഴ്സസ് എന്നും ബെഡ് സൈഡ് നഴ്സസ് ആണ്, പക്ഷെ അതല്ല. അതിനേക്കാളൊക്കെ ഉപരി അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലൊരു വികസനം നമ്മുടെ നാട്ടിലും കൂടെ ഉണ്ടാവണം, അതാണ് നമുക്ക് വേണ്ടത്.
1: ഇപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവെക്കാവുന്നതാണ്. ഇപ്പോൾ മാഡത്തിന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഒന്ന് പറയാമോ? ആദ്യത്തെ പാട്ട് ഏതാണെന്ന് നോക്കാം.
0: ഞാൻ മ്യൂസിക് എപ്പോഴും ഒരു സ്ട്രെസ് റിലീഫിന് ഉപയോഗിക്കുന്നതാണ്. കഠിനമായ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ ഞാൻ ഇയർഫോൺ വെച്ചൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് മൂഡ് ഓക്കെ ആക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെലഡി റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്ന പഴയ ഒരു സിനിമയിലെ ഈ ദീലി ബദൽ ചാരുതയിൽ ആ പാട്ട് ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് മെലഡീസ് എല്ലാം കേൾക്കാറുണ്ട്. എസ് ജാനകിയുടെ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം. ഇതെല്ലാം ഒരു സ്ട്രെസ് റിലീഫിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ രാത്രി എന്ന സിനിമയിലെ സോങ് ആണ്. ഇളയരാജയാണ് അതിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് എസ് ജാനകി, യേശുദാസ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സോ. അപ്പം അഭിരുചിയോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ രോഗി പരിചരണത്തിൽ ഇടപെടുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ. വളരെ സ്നേഹത്തോടെ, ഒന്നാമത് രോഗത്തിൽ വളരെ വൾനറബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ കുറച്ച് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയൊക്കെ പെരുമാറണം എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുക. മെജോറിറ്റി ഓഫ് ദ നേഴ്സസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ വളരെ കുറച്ച് പേരെങ്കിലും അങ്ങനെ അല്ലാതെ ഇപ്പോൾ ദീർഘനാൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ചിലർ അതിനോടൊക്കെ ഒരു വിരക്തി വന്നിട്ട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വളരെ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് വളരെയധികം എംപതറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ചെറിയ കുട്ടികളാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ട്രെയിനിംഗ് ആയിട്ട് കയറുമ്പോൾ പോലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതായിട്ടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നേരിട്ട് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിലൊരു രോഗി പരിചരണം അല്ലെങ്കിൽ വയോജനങ്ങളെ പരിചരിക്കുമ്പോൾ, കുട്ടികളെ പരിചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വീണ് കിടക്കുന്ന ആൾക്കാരെ പരിചരിക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ ഒരു എലമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലല്ലോ. അപ്പോൾ അത് അത്തരം ആൾക്കാരെ ശുശ്രൂഷിക്കാനായിട്ട് അതൊരു ശുശ്രൂഷ രംഗത്തുള്ളവർ എന്ന നിലയിൽ നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്തായിരിക്കും?
5: നമ്മൾ ശരിക്കും നമ്മുടെ സിലബസും കരിക്കുലും ഒക്കെ കെയർ, കോമ്പിറ്റൻസ്, കമ്പാഷൻ ഇതിലൊക്കെ ബിൽറ്റപ്പ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പേഷ്യൻസിന് പേഷ്യൻറ്റ് സേഫ്റ്റി, കമ്മ്യൂണിക്കേഷൻ ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സിലബസ്. ഓഫ് കോഴ്സ് നമുക്ക് വിജ്ഞാനം, പലതരത്തിലുള്ള നോളജ് ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ പേഷ്യൻ്റ് റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് മൂവ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സുരക്ഷ അത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ജോബ് അല്ല, അതൊരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ്. എസ്പെഷ്യലി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും എമർജൻസി വാർഡിലും ഒക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാവട്ടെ, അവർക്കൊരിക്കലും ഇരിക്കാൻ പറ്റില്ല. അവർ എപ്പോഴും അവരുടെ ടോസിലാണ്. ഇന്നത്തെ നഴ്സിംഗ് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഭയങ്കരമായ ബേൺ ഔട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയുന്ന ആ അവസ്ഥയും അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അവരുടെ ഒരു ബേൺ ഔട്ട് കുറയ്ക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്സും അവർക്ക് തെറാപ്പിയും സെഷൻസും ഒക്കെ കൊടുത്ത് അവരെ ആ ജോലിയിൽ വീണ്ടും വീണ്ടും അവരെ സജീവമായി നിലനിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നതും, പേഷ്യൻസിനോട് അവർ ഇംപ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഒത്തിരി ക്ലാസ്സുകൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ്.

0: കിടപ്പുരോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ തന്നെ ആശുപത്രി പോയിട്ട് പല ഷിഫ്റ്റ് ആയിരിക്കും, നൈറ്റ് ഷിഫ്റ്റ്, ഉറക്കം ശരിയാവില്ല, റെസ്റ്റ് കിട്ടില്ല. ഒരു ദിവസത്തിന്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലെത്തി, വീട്ടിലെ പണിയും കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ നെക്സ്റ്റ് ഡേ അഗൈൻ പോകേണ്ടി വരുന്നു. ഇപ്പോൾ പല പ്രൈവറ്റ് ആശുപത്രിയിലും അർഹിക്കുന്ന രീതിയിലുള്ള വേതനം കിട്ടണമെന്നില്ല, അധ്വാന ഭാരം കൂടുതലായിരിക്കും, പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും, പിന്നെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ പലതരം വൈകാരികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ തന്നെയാണ്, കൂടുതൽ സ്ത്രീകളാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ ഈ സമൂഹത്തിന് മാഡം പറഞ്ഞ പോലെ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നുമില്ല. വേതനമെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഒരു യൂണിഫോമിറ്റി കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നഴ്സസിനൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്കൊരു നഴ്സസിന് വേണ്ടി കുറച്ച് ലേബർ ഓർഗനൈസേഷൻസ് ഒക്കെ സമരം ചെയ്തു. അപ്പം ഇവർക്കൊരു മിനിമം വേതനം എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കിയെങ്കിലും അവർ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന എഫേർട്ട്, അവർ 4 വർഷം പഠിക്കുന്ന ആ ഒരു ഏകദേശം നല്ല രീതിയിൽ മെഡിക്കൽ കണ്ടീഷൻസും അതിൻ്റെ നഴ്സിംഗ് മാനേജ്മെൻറ്റും ഒക്കെ പഠിച്ചിട്ടാണ് അവർ വരുന്നത്. ഇപ്പം പ്രൈവറ്റ് മേഖലയിലൊക്കെ തൊഴിൽ ചൂഷണം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ നല്ല രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്ലേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നഴ്സസ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലുണ്ട്. അതുപോലെയുള്ള എക്സ്പീരിയൻസും കഴിവുള്ളവരെ അവർ മാനേജറിയൽ സെക്ടറിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബേസിക് ആയിട്ട് ഒരു പഠനം കഴിഞ്ഞ് വരുന്ന ഒരു നോവൈസ് നഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മൊറയിൽ സംരക്ഷിക്കപ്പെടാനെങ്കിലും നല്ല ഒരു പേ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം എല്ലാവർക്കും വേണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം. തരക്കേടില്ലാത്തൊരു മിനിമം വേജസ് അവരുടെ ഹാർഡ് വർക്കും ലേബറും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്കത് ലഭ്യമാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.
0: അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് പോകുമ്പോൾ മാഡം പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന വളരെ വ്യത്യസ്തമാണ്. ഒരു വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്, വളരെ റെസ്റ്റ് കിട്ടുന്നുണ്ട്, വർക്ക് അവേഴ്സിനൊക്കെ വളരെയധികം കൃത്യതയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് അവർക്ക് അവിടെ ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ നിൽക്കേണ്ടി വരും, അതിന് പൈസ കിട്ടണമെന്നൊന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തത കൊണ്ടാണ്, അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ ഡിഫറൻസും പേ പാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വിദേശത്തോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ജോലിക്ക് അവസരങ്ങൾ കുറവല്ലല്ലോ, പക്ഷേ ആൾക്കാർ കൂടുതലും പുറം രാജ്യങ്ങളിലോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ പേയുടെ പ്രശ്നങ്ങളും ജോലി അന്തരീക്ഷത്തിലെ വ്യത്യാസങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കുമോ?
1: അതെ, ഉറപ്പാണ്. കാരണം നല്ല രീതിയിലുള്ള അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ ജോലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുള്ള രാജ്യത്താണ് ഇവരെല്ലാവരും കുടിയേറി പാർക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബാച്ചിൽ ഒരു 45 കുട്ടികൾ അന്ന് പാസ്ഔട്ടായെങ്കിൽ അതിനകത്ത് ഒരു ഏകദേശം 30 പേര് UK, US പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യണം. അപ്പോൾ അവരെല്ലാവരും ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവരെല്ലാം നഴ്സ് പ്രാക്ടീഷണേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, നഴ്സ് അനസ്തെറ്റിസ്റ്റുമാരുണ്ട്, അങ്ങനെ പല മേഖലയിലും റിസർച്ചേഴ്സ് ആയിട്ടുണ്ട്, ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. അവിടെ അവരർഹിക്കുന്ന പരിഗണന അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നഴ്സിംഗിന് ഏറ്റവും അധികം മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കേരളത്തിലാകട്ടെ അവരെ ശരിക്കും ഉപയോഗിക്കുന്നില്ല. ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു പ്രൊഫഷനാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഹെൽത്ത് റിക്വയർമെന്റ്സ് ഒരുപാടുണ്ട്. പക്ഷേ ഈ ഹെൽത്ത് കെയർ നീഡ്സ് മീറ്റ് ചെയ്യാൻ ഈ നഴ്സസിനെ ഫലവത്തായി നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം പുതിയ സ്ഥലങ്ങൾ തേടി പോകുന്നത്. പിന്നെ കുറച്ചുപേര് നാട് ഇഷ്ടപ്പെടുന്നവരും വീട്ടുകാരും ഒക്കെ ആയിട്ട് വളരെ ബൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ നാട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. എന്നാലും പൊതുവിൽ ഒരു മൈഗ്രേഷൻ സ്വപ്നം കാണുന്നവരാണ് പലരും.
0: നഴ്സസിനെ രൂപപ്പെടുത്തി വിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേരളം. പക്ഷേ മാഡം പറഞ്ഞ പോലെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അവർ നിൽക്കുന്നില്ല, കേരളത്തിന്റെ അന്തരീക്ഷം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കേരള സമൂഹത്തിൽ നഴ്സസിന് അംഗീകാരമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവരെ ഫലവത്തായി നമ്മുടെ നാട് ഇന്ത്യ തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെ ഒന്നുകൂടി ആലോചിക്കണം. ബിക്കോസ് നമ്മുടെ നഴ്സിംഗ് മാൻ പവർ ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളിൽ വലിയ റിസോഴ്സായി മാറുകയാണ്. അപ്പം നമ്മളവരെ ഫലവത്തായി ഉപയോഗിക്കാമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ജെറിയാട്രിക് കെയർ സർവീസസ്, ഇന്നും നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളിൽ നമുക്ക് ഫുൾ ടൈം എംപ്ലോയിഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജെറിയാട്രിക് നഴ്സ് കൺസൾട്ടൻ്റോ ജെറിയാട്രിക് നഴ്സ് സ്പെഷ്യലിസ്റ്റുകളോ ആയിട്ടുള്ള നഴ്സസിനെ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് അവരെ നിയമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വയോജന പരിപാലനം, എന്തായാലും നമ്മുടെ സ്റ്റേറ്റ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല അതായിരിക്കും ആരോഗ്യരംഗത്ത്. ബിക്കോസ് വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്, യങ് ജനറേഷൻ ഒരു നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഏജ് എക്സ്പെക്ടൻസി കൂടുതലാണ്. അപ്പം നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനം

0: പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഗാനമേളയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവരുമായി സംവദിക്കുമ്പോൾ എപ്പോഴും മോഹനരാഗത്തെ പറ്റി പറയാറുണ്ട്. അപ്പം മോഹനരാഗത്തിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ്. ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു എന്ന പാട്ട് ഇഷ്ടമാണ്. എന്ന സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലെ ഗാനമാണ്. കൈതപ്രം തന്നെ രചിച്ച് സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഗാനം വളരെ ഇഷ്ടമാണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
4: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
3: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
5: നമ്മൾ വിദേശത്തോട്ട് നഴ്സസിന്റെ മൈഗ്രേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ പല രാജ്യങ്ങളിലും നമ്മുടെ ഭാഷയല്ല. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ, പല ഭാഷാ പരീക്ഷകൾ പാസ്സാകേണ്ടി വരും. ഇപ്പം അന്താരാഷ്ട്ര ലൈസൻസിങ് വേണം, അല്ലെങ്കിൽ ഈ ഭാഷ പരീക്ഷകൾ പാസ്സാകുന്നത് വിദേശത്ത് പോകുന്നവർക്ക് പ്രധാന വെല്ലുവിളിയായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ പരിശീലന കാലയളവിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പിന്തുണ നൽകുന്നുണ്ടോ?
6: ഞങ്ങൾക്ക് 2025 കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ സംരംഭമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ സ്കിൽ പാർട്ണർഷിപ്പ് എന്ന പ്രോഗ്രാം. അത് ജർമ്മൻ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒരു കരാറ് ഒപ്പിടുകയും അതനുസരിച്ച് സ്കിൽ പാർട്ണർഷിപ്പാണ് ആ കരാറിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്. അതനുസരിച്ച് നഴ്സിംഗ് മേഖലയിൽ നിന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജർമ്മൻ ഭാഷ ഇവരെ പഠിപ്പിച്ച് ആദ്യം ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യും. അതിനുശേഷം ജർമ്മൻ ഭാഷ പഠിപ്പിക്കുക, ഏകദേശം 2 വർഷത്തോളം എടുക്കും ജർമ്മൻ ഭാഷ ഈ സിലബസിനോടൊപ്പം പഠിപ്പിച്ചു പോകാൻ. അപ്പോൾ അത് അവരുടെ ഒരു കോളേജിന്റെ പഠന സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ കോളേജുകളിൽ തന്നെ ജർമ്മൻ ഭാഷാ പഠനം നടത്തി, എല്ലാം പരിപൂർണമായിട്ടും ഫ്രീ ആണ്. അങ്ങനെ ഒരു പഠനം നടത്തി അവരെ ജർമ്മൻ ഭാഷ B2 ലെവലിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജർമ്മൻ കരിക്കുലവുമായിട്ട് നമ്മൾ ഒത്തു നോക്കിയപ്പോൾ ഏകദേശം ഒരു 400 മണിക്കൂറിന്റെ ഒരു ജെറിയാട്രിക് നഴ്സിംഗ് അവേഴ്സും കൂടി അവർക്ക് പ്രാക്ടിക്കൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ അവേഴ്സും കൂടി അവർക്ക് ലഭിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായും അവർ പാസ്ഔട്ട് ആവുന്ന സമയത്ത് അവർക്ക് 2 രജിസ്ട്രേഷനുകൾ, അതായത് ജർമ്മനിയിലും ഒരു രജിസ്റ്റേർഡ് നേഴ്സായി മാറും, ഇന്ത്യയിലെയും രജിസ്റ്റേർഡ് നേഴ്സായി മാറും. അങ്ങനെ ആ രീതിയിൽ എവിടെ വേണോ ജോലി ചെയ്യാനുള്ള, അതായത് അത് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യണമെന്ന് കമ്പൽസറി പറയുന്നില്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാം. അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ളൊരു പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമെറ്റാണ് അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെ കരാറൊപ്പിട്ടത്. അപ്പോൾ സിമെറ്റിൽ അത് തുടങ്ങിയിട്ടുണ്ട് ആ പ്രോഗ്രാം.
5: സിമെറ്റിലെ എത്ര കോളേജുകളാണ്?
6: 2 കോളേജുകളിലാണ്. സിമെറ്റിന് 12 കോളേജുകളുണ്ട് ഇന്ന്. അതിൽ തിരുവനന്തപുരത്തുള്ള 2 കോളേജിൽ, മുട്ടത്തറയിലും നെയ്യാറ്റിൻകരയിലുള്ള കോളേജിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതുവഴി നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുമായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി കരാർ ഒപ്പിടുന്നു, അതനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ഓരോ വർഷവും 50 കുട്ടികൾ വീതം അവിടെ പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത. ഈ കരാർ ഒരു 3 വർഷത്തേക്ക് തുടരും. അപ്പം നമ്മുടെ ഒരു 150 കുട്ടികൾക്ക് വരെ, പ്രൊവൈഡഡ് അവർ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ ക്ലിയർ ചെയ്ത് ഈ അഡീഷണൽ ജെറിയാട്രിക് നഴ്സിംഗ് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ എടുക്കാമെങ്കിൽ അവർക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മൈഗ്രേഷന് വേണ്ടി പോയി ചതിക്കുഴികളിൽ വീഴുന്നവരുണ്ട്. ഈ ഒരു പരിപാടി വളരെ എത്തിക്കലായിട്ടുള്ള ഒരു ലേബർ മൈഗ്രേഷനും കൂടിയാണ്. പിന്നെ സ്കിൽ പാർട്ണർഷിപ്പ് വഴി നമുക്കും അവിടുന്ന് അധ്യാപകർ ഇവിടെ വരും, ഇവിടുന്ന് 2 പേരെ അവർ യൂണിവേഴ്സിറ്റിയിൽ ട്രെയിനിങ് കൊടുക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമും കൂടെ സാധ്യമാകുന്ന തരത്തിൽ ഒരു പാർട്ണർഷിപ്പ് പ്രോഗ്രാമാണ് ഗ്ലോബൽ സ്കിൽ പാർട്ണർഷിപ്പ് എന്ന പ്രോഗ്രാം. അത് സിമെറ്റിന്റെ കോളേജിൽ തുടങ്ങിയപ്പോൾ ജർമ്മനിയിലുള്ള സാർലാൻഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് സിമെറ്റ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനി ഗവൺമെന്റ് കോളേജുകളിലേക്കും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെ ചെയ്യാനൊരു അനുവാദം സർക്കാർ ഉത്തരവുമായിട്ടുണ്ട്.
5: മുൻകാലങ്ങളെ അപേക്ഷിച്ച് നഴ്സിംഗ് മേഖലയിലെ ലിംഗസമത്വം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന പെൺകുട്ടികളാണ് നഴ്സിംഗ് ഫീൽഡിൽ പോകുന്നത്. ഒരു 50 പേരുള്ള കുട്ടികളുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും, കൂടുതലും പെൺകുട്ടികളായിരിക്കും. ഇപ്പൊ ഈ രംഗത്തേക്ക് ചില ഹോസ്പിറ്റൽസ് തന്നെ മെയിൽ നഴ്സിനെ പ്രിഫർ ചെയ്യില്ല. ഇപ്പൊ ചിലപ്പോൾ അവര് ആശാസ്യകരമല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പ്രതികരിക്കും.

0: ഹൈക്കുണ്ടാവും, പേ ഹൈക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പർപ്പസ്ഫുള്ളി മെയിൽ നഴ്സസിനെ മാറ്റി നിർത്തുന്നത്, അവരെ ഫീമെയിൽ നഴ്സസിനെ മാത്രം എടുക്കുന്നതായിട്ടുള്ള പ്രവണതയൊക്കെ കണ്ടുവരുന്നുണ്ടല്ലോ. ഈ ആൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നേരിടുന്ന സാമൂഹികമായ ഒരു കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ?
1: പൊതുവിൽ ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികൾക്ക് റിസർവേഷൻ ഉള്ള ഒരു കോഴ്സായിരുന്നു ബി എസ് സി നഴ്സിംഗ് കോഴ്സും ജനറൽ നഴ്സിംഗിലെ പണ്ടുകാലത്ത് ആൺകുട്ടികളെ ഉണ്ടായിരുന്നില്ല. പിന്നെ കാലം മാറി ആൺകുട്ടികളൊക്കെ വന്നു തുടങ്ങി. ബി എസ് സി നഴ്സിംഗ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ 6 പേരാണ് ബോയ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കൊരു 10-15 ആൺകുട്ടികളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിടയ്ക്ക് വീണ്ടും അത് എണ്ണം കുറഞ്ഞു. പക്ഷേ മെയിൽ നഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല റിസോഴ്സാണ് എന്ന് തന്നെയാണ്. എസ്പെഷ്യലി അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഐ സി യുവിൽ, അവിടെയൊക്കെ ഒരുപാട് അധ്വാനം വേണ്ട സ്ഥലങ്ങളിലൊക്കെ, ട്രോമ ഐ സി യുവിലൊക്കെ അല്ലെങ്കിൽ ട്രോമ കെയർ യൂണിറ്റിലൊക്കെ നമുക്ക് വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് മെയിൽ നഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോട് യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. അവരെ ഈ തൊഴിലിന്റെ ഒരു മഹത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൈപിടിച്ചുയർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിലൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. അത് ഇപ്പോഴും അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് ഇത് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷേ മെയിൽ നഴ്സസിന് എന്നും എല്ലാ സ്ഥലങ്ങളിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ പുറം രാജ്യങ്ങളിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നതായിട്ടും, അത് ശരിക്കും ഒരു റിയൽ റിസോഴ്സസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്തവരെ ഇതിലേക്ക് കൊണ്ടുവരണം.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്ന മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലെ പാട്ട് വളരെ ഇഷ്ടമാണ്.

സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9495569321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: കർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും അതും ഈ ഒരു അടുത്ത കാലത്ത് PMOS ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയഗളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തിവിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം ഒരു 10-15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളിയം എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-14 വയസ്സിൽ മെൻസസ് ആകുമ്പം ഏകദേശം 30-40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴെ

0: താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാവും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അല്ല അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുൻമുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്നാണ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന ദിവസമല്ല വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പം യൂട്രസിലൊരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലൊക്കെ ചെറിയൊരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ HP, അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാം ആണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ, കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ്

0: ദിവസമായിട്ട് ആദ്യത്തെ അഞ്ചാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ്വജനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് രണ്ടാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മുടെ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിലെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ഡങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ഡങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ഡാശയത്തിൻ്റെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ,

സമയം 4 മണി. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരിയിപ്പോകൾ. ധർമ്മദുരൈ എന്ന ചിത്രത്തിൽ സെന്തിൽദാസും സൂർമുഖിയും പാടിയ ഗാനമിതാ.

0: പൊക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: ഓ കാതൽ കൺമണി എന്ന ചിത്രത്തിൽ ശാശ തിരുപ്പതിയും സത്യപ്രകാശും പാടിയത്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊടി എന്ന ചിത്രത്തിൽ വിജയ് നരേൻ പാടിയത്.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഹരിഹരൻ, അജിത്, ഫെബി മണി എന്നിവർ പാടിയത് ചിത്രം വാലി.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടെ നിന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജിയോ തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: തിനൈപ്പൂക്കളിൽ ഇനി മാരി 2 എന്ന ചിത്രത്തിൽ ധനുഷും ദിയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഐ എന്ന ചിത്രത്തിൽ ഹരിചരണും ശ്രേയാ ഘോഷാലും പാടിയത്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: തിരൈപ്പൂക്കളിൽ ഇനി അനിരുദ്ധ് രവിചന്ദ്ര പാടിയ ഗാനം, ചിത്രം റോമിയോ ജൂലിയറ്റ്.

0: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ഇനി കേൾക്കാം റോജാക്കൂട്ടം എന്ന ചിത്രത്തിലെ ഗാനം.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: പൂവെല്ലാം ഉൻവാസം എന്ന ചിത്രത്തിൽ യേശുദാസും സാധന സർഗവും പാടി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തിരൈപ്പൂക്കളിൽ ഒരു ഗാനം കൂടി. പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രത്തിൽ ഹരിഹരനും സാധന സർഗവും പാടിയത്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി.

ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു കായിക സർവകലാശാല ഉണ്ടാക്കുന്നതിന് കേരള സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5 വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. വയോജനക്ഷേമം സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണെന്ന് മന്ത്രി ഇ.വി. അബ്ദുൽ ഗഫൂർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ 1 വാർഷികാഘോഷ പരിപാടി മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന വട്ടിപ്പലിശക്കാരിൽ നിന്നും സാധാരണക്കാരെ മോചിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. സമഗ്ര 2-ഘട്ട വായ്പാ വിതരണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗം പാലക്കാട് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം.

ആകാശവാണി ആനന്ദപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ബഡ്ഡി എന്ന ചിത്രത്തിനു വേണ്ടി നിവാസം സംഘവും ആലപിച്ചത്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
4: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
5: എന്നാ പറയാം?
7: 90 72 503 503.
8: പ്രദീപ് പള്ളൂത്തി ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ദമാർ പഠാർ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: വിനീത് ശ്രീനിവാസിന്റെ രചനയ്ക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. വൈക്കം വിജയലക്ഷ്മി ആലപിച്ചത് ചിത്രം ഒരു വടക്കൻ സെൽഫി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നിന്നേ എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
4: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
3: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
4: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
5: കെ ജെ യേശുദാസ്, എസ് ജാനകി എന്നിവർ ആലപിച്ചത് ചിത്രം ആദ്യത്തെ കൺമണി.
6: ശങ്കരമുത്തേ പത്തരമാറ്റേ ഒത്തിരി മുത്തം താ അച്ഛൻ

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
4: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
5: കൊല്ലം സുപ്രീം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
7: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ.
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: ഹരിനാരായണന്റെ രചനയ്ക്ക് MJ ചന്ദ്രന്റെ സംഗീതം. അർജുൻ കൃഷ്ണയും സംഘവും ആലപിച്ചത് ചിത്രം സൂഫിയും സുജാതയും.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
7: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ.
8: ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
6: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
8: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
9: വിധു പ്രതാപം സംഘവും ആലപിച്ച ഗാനം ചിത്രം പട്ടാളം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളാണ് ഗാന്ധിയെ ആകർഷിച്ചത്. മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനായി അതിൽ താൽപര്യമുള്ളവരുടെ ഒരു സംഘം ഗാന്ധി ഏർപ്പെടുത്തി. ഗീതയുടെ മൂലഗ്രന്ഥവും ഇംഗ്ലീഷ് പരിഭാഷയും ചില സുഹൃത്തുക്കൾ ഒന്നിച്ച് ദിവസേന വായിക്കുക പതിവായി തീർന്നു. നിത്യവും ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ മനഃപാഠമാക്കുവാനും ശ്രമിക്കും. അന്നന്ന് പഠിക്കേണ്ട ശ്ലോകം ഒരു കടലാസിലെഴുതി ചുമരിന്മേൽ പതിക്കും. ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സമയത്ത് ചെയ്തു തീർക്കണമെന്ന നിഷ്കർഷ ഗാന്ധിക്കുണ്ടായിരുന്നു. ഗീതാപാരായണം തന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനശക്തി ചെലുത്തി.

0: എത്തുന്നുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നിത്തുടങ്ങി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുഴങ്ങുന്ന സന്ദർഭങ്ങളിൽ മാർഗദർശനത്തിനായി ഗാന്ധി ഗീതയെ ആശ്രയിക്കുകയായിരുന്നു പതിവ്. അപരിഗ്രഹം, സമഭാവം തുടങ്ങിയ പദങ്ങൾ ഗാന്ധിയെ പ്രത്യേകം ആകർഷിച്ചു. മഹത്തായ ആദർശങ്ങളാണ് അവ ഉൾക്കൊള്ളുന്നത്. എങ്കിലും നിത്യജീവിതത്തിൽ അവയെ പ്രായോഗികമാക്കുന്നതെങ്ങനെ? അപരിഗ്രഹം തന്റേതായി യാതൊന്നുമില്ലാത്ത ഭാവം ആദർശമായി സ്വീകരിക്കുന്ന ഒരാൾ സ്വന്തം ചെലവും കുടുംബചെലവും കഴിക്കുന്നതെങ്ങനെ? ഈ വക ആലോചനകൾ ഗാന്ധിയെ ശല്യപ്പെടുത്തിയിരുന്ന അവസരത്തിലാണ് അപരിഗ്രഹം എന്ന പദത്തിന്റെ ആന്തരാർത്ഥം ഒരു പുതിയ വെളിച്ചത്തിൽ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നിയമപുസ്തകത്തിൽ ഉപയോഗിച്ചു കണ്ട ട്രസ്റ്റി എന്ന പദം ഗാന്ധിയുടെ ഓർമ്മയിൽ വന്നു. ആരാണ് ട്രസ്റ്റി? തന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും ഇരിക്കുന്ന സ്വത്ത് തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യത്തിനും ഗുണത്തിനു വേണ്ടി വിനിയോഗിക്കുന്നവനാണ് ട്രസ്റ്റി. താൻ ആ സമ്പത്തിന്റെ രക്ഷാകർത്താവ് മാത്രമാണ്. അതുപോലെ തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചും ഒരു രക്ഷാകർത്താവിന്റെ നിലപാട് സ്വീകരിച്ച് ആ സ്വത്ത് മറ്റുള്ളവരുടെ ആവശ്യത്തിനായി മാത്രം വിനിയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വീക്ഷണഗതിയിലുണ്ടായ ഈ മാറ്റം ഗാന്ധി സഹോദരനെ അറിയിച്ചു. അതുവരെ താൻ സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് ജ്യേഷ്ഠന് നൽകിയിരിക്കുന്നുവെന്നും മേലിൽ താൻ സമ്പാദിക്കാൻ പോകുന്നത് സമുദായത്തിനുള്ളതായിരിക്കുമെന്നും ഗാന്ധി അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ സ്വത്ത് തന്റെ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയണം. ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും മാത്രമല്ല, തന്റെ സഹായം അർഹിക്കുന്ന ഏവരും ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ചിന്താഗതി ലക്ഷ്മിദാസിൽ ഉളവാക്കിയ പ്രതികരണം ഗാന്ധിയെ വേദനപ്പെടുത്തി. താൻ ഇത്രയെല്ലാം പണം ചെലവാക്കി പഠിപ്പിച്ച സഹോദരൻ ഇപ്പോൾ തന്നെയും കുടുംബത്തെയും അവഗണിക്കുകയല്ലേയെന്ന് ലക്ഷ്മിദാസ് കുണ്ഠിതപ്പെട്ടു. ജ്യേഷ്ഠനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒന്നിലധികം പ്രാവശ്യം ഗാന്ധി ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഗാന്ധിയുടെ ചിന്താഗതി ശരിയായി ലക്ഷ്മിദാസ് മനസ്സിലാക്കിയത് പിന്നീടാണ്. സഹോദരനെ കാണുവാനായി തെക്കേ ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത് സാധിക്കുന്നതിനു മുമ്പ് അദ്ദേഹം കാലഗതി അടഞ്ഞു. തന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കുന്നതിന് ജ്യേഷ്ഠന് മരിക്കുന്നതിനു മുമ്പ് കഴിഞ്ഞുവല്ലോ എന്ന ആശ്വാസം ഗാന്ധിക്കുണ്ടായി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.

0: ആകാശവാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ആകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും പോഷക സമ്പുഷ്ടവുമായ ഒരു ഫലവർഗ വിളയാണല്ലോ ചക്ക. ചക്കയുടെ മൂല്യവും പ്രാധാന്യവും കണക്കിലെടുത്ത് 2018 കേരള സർക്കാർ ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ ഇനങ്ങളായ വരിക്ക, കൂഴ പോലെ തന്നെ പല വിദേശ ഇനങ്ങളും ഇപ്പോൾ പ്രചാരം നേടിവരുന്നു. കേരളത്തിന് അനുയോജ്യമായ വിദേശ പ്ലാവിനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഞാറ്റുവേലയിൽ കേൾക്കാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ PhD വിദ്യാർത്ഥിനിയായ കുമാരി നേഹ. നമസ്കാരം നേഹ.
1: നമസ്കാരം.
0: നമ്മുടെ നാടൻ ഇനങ്ങളെ കൂടാതെ തന്നെ ഇപ്പൊ ധാരാളം വിദേശ പ്ലാവിനങ്ങൾ പ്രചാരത്തിലുണ്ടല്ലോ. ഏതൊക്കെയാണ് ആ വിദേശ പ്ലാവിനങ്ങളെന്ന് പറയാമോ?
1: ഇന്ന് കേരളത്തിൽ ശ്രദ്ധ നേടിവരുന്ന വിദേശ പ്ലാവിനങ്ങൾ വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പരിചയപ്പെടുത്തിയവയാണ്. വിയറ്റ്നാമിൽ നിന്ന് വന്ന വിയറ്റ്നാം ഏർലി, വിയറ്റ്നാം സൂപ്പർ ഏർലി, വിയറ്റ്നാം റെഡ് എന്നീ ഇനങ്ങൾ മികച്ച വിളവും ഗുണനിലവാരവും കാരണം കർഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. മലേഷ്യയിൽ നിന്നുള്ള J33, ഡാങ് സൂര്യ, ഗംലസ് എന്നിവയും തായ്ലൻഡിൽ നിന്നുള്ള തായ്ലൻഡ് റെഡ്, തായ്ലൻഡ് പിങ്ക് എന്നിവയും പ്രധാനപ്പെട്ടവയാണ്. ഈ ഇനങ്ങൾ നഴ്സറികളിൽ പരീക്ഷിച്ചു നോക്കി കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും പിൽക്കാലത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ മികച്ചതായി കാണുകയും ചെയ്തവയാണ്.
0: ഈ പറഞ്ഞ വിദേശ ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവ നാടൻ ഇനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
1: നാടൻ പ്ലാവിനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ പ്ലാവിനങ്ങൾക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. മരങ്ങളുടെ ഉയരം താരതമ്യേന കുറവായതിനാൽ പരിപാലനവും വിളവെടുപ്പും എളുപ്പമാണ്. ഓരോ മരത്തിലും കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിനാൽ ഉൽപ്പാദനക്ഷമതയും കൂടുതലാണ്. കൂടാതെ ചുളയുടെ നിറം, രുചി, മധുരം എന്നിവ മികച്ചതായതിനാൽ വിപണിയിൽ ഇവയ്ക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്നു. ചില ഇനങ്ങൾക്ക് സൂക്ഷിപ്പുകാലവും കൂടുതലാണ്. വർഷത്തിൽ 2 തവണ വരെ കായ്ക്കുന്ന വിദേശ പ്ലാവിനങ്ങളുമുണ്ട്. കൂടാതെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് അഥവാ അതിസാന്ദ്രത കൃഷിരീതിക്ക് അനുയോജ്യമായ ഇനങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. ഉയർന്ന വിപണി മൂല്യവും കർഷകർക്ക് കൂടുതൽ വരുമാനവും നേടാനുള്ള സാധ്യതയും വിദേശ ഇനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.
0: മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇനങ്ങളെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അവയെപ്പറ്റി ഒന്ന് വിശദമായി പറയാമോ?
1: കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വിയറ്റ്നാം ഇനങ്ങളാണ് വിയറ്റ്നാം ഏർലിയും വിയറ്റ്നാം സൂപ്പർ ഏർലിയും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഇനങ്ങൾ സാധാരണ ഇനങ്ങളെ അപേക്ഷിച്ച് നേരത്തെ കായ്ഫലം തരുന്നവയാണ്. വിയറ്റ്നാം ഏർലി നട്ടുകഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ കഴിയും. എന്നാൽ വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന ഇനം അതിലും നേരത്തെ ഫലം തരുന്നതാണ്. നട്ടുകഴിഞ്ഞാൽ ആദ്യ വർഷം പൂ വിരിയുകയും 18ാം മാസം വിളവെടുക്കുകയും ചെയ്യാം. ഈ രണ്ടിനങ്ങൾക്കും ചുളകളുടെ വലിപ്പം ഏകദേശം സമമാണെങ്കിലും വിയറ്റ്നാം ഏർലിയേക്കാളും മധുരവും നിറവും കൂടുതലായി വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ കാണുന്നുണ്ട്. വിയറ്റ്നാം സൂപ്പർ ഏർലി ഇനത്തിൽ ഇടത്തരം വലിപ്പമുള്ള 5 മുതൽ 10 കിലോ വരെ ഭാരമുള്ള ചക്കപ്പഴത്തിൽ മഞ്ഞ നിറത്തിലുള്ള മധുരമേറിയ ചുളകളാണുള്ളത്. 1ാം വർഷം ശരാശരി 4 ചക്ക മാത്രമായിരിക്കും ഒരു പ്ലാവിൽ നിന്ന് വിളയുന്നതെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ വിളവ് ക്രമാനുസൃതമായി ഉയർന്നുകൊണ്ടേയിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും വിളവെടുക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ 5 വർഷത്തെ വളർച്ചയെത്തുമ്പോൾ 1 ഏക്കറിൽ നിന്നും 25 മുതൽ 45 ടൺ വരെ വിളവ് ലഭിക്കും. മലേഷ്യയിൽ നിന്ന് വന്നതും ആകർഷകമായ മഞ്ഞ നിറത്തിലുള്ള ചുളകളുള്ള ഒരിനമാണ് J33. കേരളത്തിൽ പ്രചാരം നേടിവരുന്ന ഈ ഇനത്തിന് ഹൃദ്യമായ വാസനയും തേൻ മധുരവുമാണ്. നന്നായി പഴുത്ത J33 പഴങ്ങൾക്ക് മറ്റിനങ്ങളെക്കാൾ 3-4 ദിവസം കൂടുതൽ സൂക്ഷിപ്പുകാലവുമുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയുമായി ചേർന്ന് വളരുന്ന ഈ ഇനത്തിന് പാകമായാൽ 15 കിലോയോളം ഭാരം ഉണ്ടാകും. കരോട്ടിനോയിഡ് അളവ് നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് J33 അധികമായി കാണുന്നു. മറ്റൊരു മലേഷ്യൻ ഇനമാണ് ഗംലസ്. ഗംലസ് പഴത്തിൽ വളരെ നേരിയ തോതിൽ കറയുണ്ടാവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും കറയില്ലാതെയും കാണപ്പെടാറുണ്ട്. തേനൂറും മധുരമുള്ള വെളുത്തതോ നേരിയ മഞ്ഞ നിറത്തിലോ ഉള്ള ചുളകളാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. 10 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാവാറുള്ള ഈ ഇനത്തിന് കറയുടെ അഭാവം കൊണ്ടുതന്നെ കൈകാര്യം ചെയ്യുക എളുപ്പമാണ്.

0: തായ്ലൻഡിൽ നിന്നും നാട്ടിലെത്തുകയും ആകർഷകമായ നിറവും രുചിയും കൊണ്ട് ശ്രദ്ധേയമായ ഒരിനമാണ് ഡാങ് സൂര്യ. ഈ ഇനത്തിന്റെ ചുളകൾക്ക് ഓറഞ്ച് കലർന്ന ഒരു ചുവപ്പ് നിറമാണ് ഉണ്ടാവുക. രുചിയേറിയ ഈ ഇനം 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം തരുകയും ഇവയ്ക്ക് മറ്റിനങ്ങളെ അപേക്ഷിച്ച് കറക്കുറവുമാണ്. പഴങ്ങൾക്ക് 10 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാകാം. കൂടാതെ പുറംതൊലിയും നടുവിലെ കാമ്പും താരതമ്യേന നേർത്തതാണ്. അതിനാൽ തന്നെ പഴത്തിന്റെ വലിയൊരു ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. ആന്റിഓക്സിഡന്റായ ലൈക്കോപ്പീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. പഴമായോ ചിപ്സ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും ഡാങ് സൂര്യ ഉപയോഗപ്പെടുത്താവുന്നതാണ്. തായ്ലൻഡിൽ നിന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരിനമാണ് തായ്ലൻഡ് റെഡ്. ഈ ഇനത്തിന്റെ പ്രധാന പ്രത്യേകത ചുവപ്പ് കലർന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ള ചുളകളാണ്. ചുളകൾക്ക് നല്ല മധുരവും ഉറച്ച ഘടനയും ആകർഷകമായ നിറവും ഉള്ളതിനാൽ ഈ ഇനത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. തായ്ലൻഡ് റെഡ് ഇനത്തിന്റെ പഴങ്ങൾക്ക് സാധാരണയായി 7 മുതൽ 15 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. കൃഷിരീതിയും പരിപാലനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകാം. കംബോഡിയയിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു ശ്രദ്ധേയമായ ഇനമാണ് കംബോഡിയൻ ഓറഞ്ച്. ഈ ഇനത്തിന്റെ ചുളകൾക്ക് മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറവും നല്ല മധുരവും ഹൃദ്യമായ മണവും കട്ടിയുള്ള ഘടനയുമുണ്ട്. പഴങ്ങൾക്ക് സാധാരണയായി 8 മുതൽ 12 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. കൂടാതെ ഈ ഇനത്തിന്റെ കായകൾ ചിപ്സും അച്ചാറും തയ്യാറാക്കുന്നതിനും വളരെ അനുയോജ്യമാണ്.
1: സാധാരണ തന്നെ പറയാറുണ്ട് നമ്മുടെ നാടൻ പ്ലാവിനങ്ങൾക്ക് കീടങ്ങളും രോഗങ്ങളുമൊക്കെ കുറവാണെന്ന്. അപ്പോൾ ഈ വിദേശ പ്ലാവിനങ്ങൾക്ക് ഏതെങ്കിലും കീടങ്ങളോ രോഗങ്ങളോ ബാധിക്കാറുണ്ടോ?
0: വിദേശ പ്ലാവിനങ്ങളിൽ അധികമായി രോഗങ്ങളോ കീടങ്ങളോ കണ്ടുവരാറില്ല. എന്നാൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു രോഗമാണ് ബ്രോൺസിംഗ് അഥവാ തുരുമ്പ് രോഗം. വിയറ്റ്നാം സൂപ്പർ എർലി പോലുള്ള വിയറ്റ്നാം ഇനങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. പാൻഡോയസ് റിവോർട്ടി എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ചക്കയുടെ ചുളകളിലും ചക്കച്ചവണിയിലും മഞ്ഞയും തവിട്ട് നിറവും കലർന്ന പുള്ളികളും വരകളും രൂപപ്പെടുന്നതാണ് പ്രധാന ലക്ഷണം. പുറമേ പഴത്തിന് വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ലെങ്കിലും ചുളയുടെ ഗുണനിലവാരം കുറയുകയും പഴം ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നു. രോഗബാധിതമായ പൂങ്കുലകളും കായകളും നശിപ്പിക്കുക, തോട്ടത്തിൽ ശുചിത്വം പാലിക്കുക, അധിക ഈർപ്പം ഒഴിവാക്കുക, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. വിദേശ പ്ലാവിനങ്ങളിൽ റൈസോപ്പസ് പഴച്ചീയൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവയും തണ്ടുതുരപ്പൻ, പഴയീച്ച തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണവും ഉണ്ടാകാം.
1: ഈ വിദേശ പ്ലാവിനങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ടോ?
0: നിലവിൽ വിദേശ പ്ലാവിനങ്ങൾക്കായി പ്രത്യേകം ശുപാർശ ചെയ്ത വളപ്രയോഗ രീതികൾ കേരളത്തിലോ ഇന്ത്യയിലോ നിലവിലില്ല. അതിനാൽ പൊതുവെ സാധാരണ പ്ലാവിനുള്ള അതേ വളപ്രയോഗ ശുപാർശകളാണ് ഇവയ്ക്കും പിന്തുടരുന്നത്. 1 വർഷം പ്രായമായ പ്ലാവിന് സാധാരണയായി ശുപാർശ ചെയ്യുന്ന NPK 150 ഗ്രാം നൈട്രജൻ, 80 ഗ്രാം ഫോസ്ഫറസ്, 100 ഗ്രാം പൊട്ടാഷ്യം എന്ന അളവിലാണ്. മൂപ്പെത്തിയ ശേഷം നാടൻ പ്ലാവിന്റെ NPK അനുപാതം തന്നെ ആസ്പദമാക്കി എന്നാൽ പല തവണകളായി കൊടുക്കുക. അതോടൊപ്പം ചാണകവളം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ പതിവായി നൽകുന്നത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചക്കയുടെ മധുരം, കായയുടെ വലിപ്പം, ഗുണമേന്മ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ പൊട്ടാഷ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതിനാൽ കായ രൂപപ്പെടുന്ന സമയത്ത് മതിയായ പൊട്ടാഷ് ലഭ്യമാക്കുന്നത് ഗുണകരമാണ്. ജലസേചനത്തോടൊപ്പം വളം നൽകുന്ന ഫെർട്ടിഗേഷൻ രീതിയും വർഷത്തിൽ 2-3 തവണയായി വളം വിഭജിച്ച് നൽകുന്ന രീതിയും വിദേശ ഇനങ്ങളിൽ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്.
1: അപ്പോൾ ഈ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷിക്ക് ഏത് തരത്തിലുള്ള നടീൽ വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്?
0: വിദേശ പ്ലാവിനങ്ങളുടെ കൃഷിക്കായി എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത നടീൽ വസ്തുക്കളോ അഥവാ ഒട്ടുതൈകളോ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. വിത്തിൽ നിന്ന് വളർത്തുന്ന തൈകൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ അതേപടി ലഭിക്കണമെന്നില്ല. എന്നാൽ ഒട്ടുതൈകൾ ഉപയോഗിക്കുമ്പോൾ ഇനത്തിന്റെ പ്രത്യേകതകൾ, നേരത്തെ കായ്ക്കുന്ന സ്വഭാവം, മികച്ച കായയുടെ ഗുണമേന്മ, ഉയർന്ന ഉൽപ്പാദനശേഷി എന്നിവയും നിലനിർത്താൻ സാധിക്കും. അതിനാൽ വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് ഗുണനിലവാരമുള്ളതും രോഗവിമുക്തവുമായ തൈകൾ വാങ്ങുന്നതാണ് നല്ലത്.
1: ഈ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷി കർഷകർക്ക് ആദായകരമാണോ?
0: നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വിദേശ ഇനങ്ങളിൽ കൂടുതലാണ്. അതിസാന്ദ്രത കൃഷിരീതി ഈ ഇനങ്ങളിൽ അവലംബിക്കാവുന്നതിനാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വരുമാനം നേടാൻ കർഷകർക്ക് സാധിക്കും. ഇതോടൊപ്പം ആകർഷകമായ നിറം, മികച്ച രുചി, കായയുടെ വലിപ്പം എന്നിവ കാരണം വിപണിയിൽ ഇവയ്ക്ക് കൂടുതൽ ആവശ്യക്കാരും മികച്ച വിലയും ലഭിക്കാറുണ്ട്. അതിനാൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുകയും ശാസ്ത്രീയമായ പരിപാലനം നൽകുകയും ചെയ്താൽ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല സാധ്യതയാണ്.

വിദേശ പ്ലാവിനങ്ങളെയും അവയുടെ കൃഷിരീതിയും കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ PhD വിദ്യാർത്ഥിനിയായ കുമാരി നേഹ.

ഇനി ഒരറിയിപ്പ്. ലോക നാളികേര ദിനമായ നാളെ നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാളികേര ദിനാചരണവും ദേശീയ അവാർഡ് വിതരണവും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 10:30 തിരുവനന്തപുരം മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ അവാർഡുകൾ വിതരണം ചെയ്യും. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ, റവന്യൂ മന്ത്രി ശ്രീ എ പി അനിൽകുമാർ, എംപിമാർ, എംഎൽഎമാർ, നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വനാതിർത്തി പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വതവും സമഗ്രവുമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന സമ്മേളനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിർമ്മാണ പ്രവൃത്തികളിലെ സുരക്ഷയിൽ വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. നിയമം, സാങ്കേതികവിദ്യ, മനുഷ്യാവകാശം എന്ന വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സെമിനാർ ഒറീസ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ അധ്യക്ഷനുമായ ജസ്റ്റിസ് S. മുരളീധർ വെള്ളിയാഴ്ച ഉദ്ഘാടനം.

ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ NCCയുടെ അടിസ്ഥാന സൌകര്യങ്ങളും പരിശീലന സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്കായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 6.56 കോടിയുടെ ഭരണാനുമതി നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി സ്ഥിരീകരിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നടന്ന 58-ാമത് സംസ്ഥാന ഷൂട്ടിംഗ് മത്സരങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 46 ഷൂട്ടർമാർ സൌത്ത് സോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. അറിയിപ്പ്: 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, സംയോജിത കൃഷി, സുസ്ഥിരമായ ഒരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, 6 വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതീയറിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം എം വി സതീശൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ രാജസദസ്സിലെ നർത്തകി എന്ന കവിത ആലാപനം എൻ ജെ ജോഷിലാൽ. ഉദയഗീതം ജി ശ്രീറാം ആലപിച്ച ശ്രീമൂകാംബിക അഷ്ടോത്തര ശതനാമാവലി. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 128. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, അഴകളവുകൾക്ക് അപ്പുറമുള്ള മനുഷ്യൻ, ചിത്രീകരണം രചന ആതിര വി ജെ. 12:40 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, മൈഗ്രെയിനും ഹോമിയോപ്പതിയും, ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:02 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം, 2:30 വൈകിട്ട് 4:00 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം, രാജേഷ് ഏവൂർ പങ്കുവയ്ക്കുന്ന മൂകാംബിക യാത്രാവിശേഷങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 6:40 സന്ധ്യാഗീതം കേൾക്കാം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ തിരുവാതിര എന്ന കഥ. 9:30 സംഗീതസുധ, എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതീയറിലെ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 25°C. ഇതോടെ കാലാവസ്ഥ അറിയിപ്പ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വെട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ആലപിച്ചത്. രചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
6: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
7: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
6: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
7: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
8: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയ്ക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജോൽസ്നയും സംഘവും ആലപിച്ച ഗാനം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഇവിടെ ഭഗവതി എവിടെയുള്ള?
5: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
4: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
5: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
4: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
3: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി KS ചിത്രയും സംഘവും ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റില്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 ദിവസത്തെ പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന

0: സ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അംഗണവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അംഗണവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
0: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA മാരും MP മാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേനാ യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്തുനിന്ന് ഇതുവരെ 12,000-ത്തോളം ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 പോയിന്റ് താഴ്ന്ന് 76,944 നിഫ്റ്റി 25 പോയിന്റ് നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 113,720 രൂപയും ഗ്രാമിന് 14,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടർന്നു കേൾക്കാം. അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി KJ യേശുദാസ് ആലപിച്ചത്. രചന S. രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ.

0: വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യ

0: അഭീകരണം എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നത് കൃഷിയോടൊപ്പം മൃഗസംരക്ഷണം, കോഴിവളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയ വിവിധ കാർഷിക സംരംഭങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു നടത്തുന്ന കൃഷി രീതിയാണ്. ഏകവിള കൃഷിയിൽ നിന്നുള്ള പോരായ്മകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയോജിത കൃഷി പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത്. ഗ്രാമീണ സമൂഹങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ കൃഷിയോടൊപ്പം പശു, ആട്, കോഴി തുടങ്ങിയവയെ വളർത്തിയിരുന്നു. കന്നുകാലികളുടെ ചാണകം വളമായും വിളകളുടെ അവശിഷ്ടങ്ങൾ കന്നുകാലികളുടെ തീറ്റയായും ഉപയോഗിച്ചിരുന്നു. കേരളം പോലുള്ള ചെറിയ കൃഷിയിടങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ തെങ്ങ്, പച്ചക്കറി, വാഴ, പശു, കോഴി, മത്സ്യം തുടങ്ങിയവ സംയോജിപ്പിച്ച മാതൃകകൾ ഏറെ പ്രചാരവും പ്രാധാന്യവും നേടി. വരുമാന വർധനവ്, തൊഴിൽ ലഭ്യത, മാലിന്യങ്ങളുടെ പുനരുപയോഗം, ഉൽപ്പാദന ചെലവ് കുറയ്ക്കൽ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കൽ തുടങ്ങി ധാരാളം പ്രയോജനങ്ങളുണ്ട് സംയോജിത കൃഷിക്ക്. സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. പറഞ്ഞുതരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോൺ ആണ്. ഡോക്ടർ ജേക്കബ് ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: സാർ, നമ്മുടെ ചർച്ചാ വിഷയം തന്നെ അധിക വരുമാനത്തിനു വേണ്ടി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത കൃഷി. സംയോജിത കൃഷി എന്ന് പറയുന്നത് എന്തുവാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
4: പണ്ട് കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകവിള അല്ലെങ്കിൽ ഒരു ഒറ്റ സംരംഭത്തിനെയാണ് ഈ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമായിരുന്നു കൃഷിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ നെൽകൃഷി മാത്രം, തെങ്ങ് കൃഷി മാത്രം, കമുക് കൃഷി മാത്രം, കാപ്പി മാത്രം. എന്നാൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലും ഇന്നൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് സംയോജിത കൃഷി. അത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയൊരു മാർഗമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു രീതിയായിട്ടും കാണുന്നു. സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിളകൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് തന്നെ വൃക്ഷങ്ങൾ, മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ, പശു, ആട്, കോഴി, മത്സ്യം, ഇവയെല്ലാം ആണെങ്കിൽ ഒരു യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഭൂമിയിൽ തന്നെ, കർഷകൻ്റെ ആ ഭൂമിയിൽ തന്നെ ഇതെല്ലാം അനുവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ കൂട്ടുകയാണ്, വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. അവിടെ തന്നെയുള്ള സ്രോതസ്സുകളാണെങ്കിൽ അല്പം കൂടെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പരിവർത്തനം ചെയ്യുവാൻ. മാത്രമല്ല, നമ്മുടെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ, ഒന്ന് ജൈവ കൃഷിയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ സംയോജിത കൃഷിയിൽ നമ്മൾ ഒരു വിളയിൽ നിന്ന് കിട്ടുന്ന ബയോവേസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റ് വിളകൾക്കാണെങ്കിൽ വളമായിട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽകൃഷി മാത്രമുള്ളപ്പോൾ അതിൽ നിന്ന് നെല്ലും കിട്ടുന്നു, വൈക്കോലും കിട്ടുന്നു. അതിനോടൊപ്പം പശു വരുമ്പോഴത്തേക്കും നമ്മൾ സംയോജനം എന്ന് പറയുന്നത് പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം വളമായിട്ടാണെങ്കിലും നെല്ലിന് കൊടുക്കുന്നു, നെല്ലിൽ നിന്ന് കിട്ടുന്ന വൈക്കോല് പശുവിന് തീറ്റയായിട്ട്. അപ്പോൾ ഇതിന് ഈ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അല്പം കൂടെ ചെലവ് ചുരുക്കി അവിടെ തന്നെ പുനഃചംക്രമണവും നമ്മളാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഉൽപ്പാദന സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ സംസ്കരണം ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വിളകളും മറ്റ് സംരംഭങ്ങളും വരുമ്പോഴത്തേക്കും പോഷക സെക്യൂരിറ്റി, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത നമ്മൾ അവിടെ കൊടുക്കുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സംയോജിത കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം.
3: ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരേ കൃഷി ചെയ്യുമ്പോൾ, ഒരേ വിള എടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കർഷകന് കിട്ടും. അപ്പോൾ അത് വിൽക്കുമ്പം എക്കണോമിക് റിട്ടേൺ അല്ലെങ്കിൽ മൂല്യം അധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ സംയോജിത ചെയ്യുമ്പോൾ എല്ലാം കുറച്ച് കുറച്ചല്ലേ ആവത്തുള്ളത്.
4: അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമുക്ക് പല വിളകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏക വിളയെ കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോൾ ഈ കർഷകൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഉദാഹരണത്തിന് കുരുമുളക് മാത്രം ചെയ്യുമ്പോൾ പണ്ട് വയനാടുണ്ടായ അതിൻ്റെ താങ്ങുമരത്തിനാണെങ്കിൽ ഒരു കീടം വന്നാണെങ്കിൽ ബാധിച്ച് താങ്ങുമരം എല്ലാം നശിച്ചു, അതോടൊപ്പം കുരുമുളകും നശിച്ചു. അദ്ദേഹത്തിന് അതിജീവിക്കാൻ ആ സമയത്ത് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു.

0: അദ്ദേഹത്തിന് വേറൊരു സ്രോതസ് പണത്തിൻ്റെ ഇല്ലായിരുന്നു. അതേപോലെ തെങ്ങിൽ, തെങ്ങിൽ നമ്മുടെ ഒന്ന് വിലയിടിവ് വരുമ്പോൾ അതോടൊപ്പം തന്നെ തെങ്ങിൽ മണ്ടരി വന്നപ്പോൾ വളരെയധികം നാശനഷ്ടമുണ്ടായി. അദ്ദേഹത്തിന് അതിജീവിക്കാൻ എന്നാൽ തെങ്ങിൻ്റെ ഇടയ്ക്ക് സ്ഥലമുണ്ട്, മറ്റ് വിളകളുണ്ടായിരുന്നെങ്കിൽ അത് ഇദ്ദേഹത്തിന് ഈ സാഹചര്യം തരണം ചെയ്യാനായിട്ടാണെങ്കിൽ സഹായിച്ചേനെ. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ഒരുപാട് ഉൽപ്പന്നങ്ങളാണെങ്കിൽ കിട്ടുകയാണ്. അവിടുത്തെ തന്നെ ജൈവ അവശിഷ്ടങ്ങൾ പുനഃചംക്രമിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെ പുറമേ നിന്നാണെങ്കിൽ ജൈവവളമോ അങ്ങനെ ഒന്നും വാങ്ങിച്ച് ഇതിനിടേണ്ടി വരുന്നില്ല, അവിടെ തന്നെ പുനഃചംക്രമണം ചെയ്യാൻ പറ്റും.
1: പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സംയോജിതമായ യൂസ് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ.
0: അതെ, ഇന്ത്യയിലെല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു ശരാശരി ഒരാളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവെന്ന് പറഞ്ഞാൽ 0.8 to 1 hectare വരെ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും എടുത്തു കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റഡ് അല്ലെങ്കിൽ തുണ്ടുതുണ്ട് ഭൂമികളാണ്, കൂടുതലും നാമമാത്ര കർഷകരാണ്. ചെറുകിട നാമമാത്ര കർഷകർ തന്നെ നോക്കുമ്പോൾ ഏകദേശം 98% വരുന്നു. അതിൽ 97% നാമമാത്ര അല്ലെ മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയും. അവരുടെ കൈവശമുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ 1 hectare താഴെയാണ്. കേരളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി കുറച്ച് വർഷം മുമ്പ് വരെ 50 cents ആയിരുന്നു ഒരാളുടെ കയ്യിൽ കേരളം മൊത്തത്തിലെടുക്കുമ്പോൾ ഉള്ള കൈവശമുള്ള ഭൂമി. ഇന്നെന്നാൽ അത് 33 cents ആയിട്ടാണെങ്കിൽ കുറഞ്ഞു, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ചെറിയൊരു ഭൂമിയിൽ ഒരു ഏകവിള മാത്രം ചെയ്യുന്നതിനെക്കാട്ടിയും പല വിളകൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാലാകാലങ്ങളായിട്ട് കാണുന്നത് പുരയിടത്ത് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലുള്ള കൃഷി പല വിളകളാണെങ്കിൽ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഇവിടത്തേക്ക്. ഈ ചെറിയ കൈവശഭൂമി വളരെ കുറവുള്ളിടത്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം വർഷങ്ങളായിട്ടാണെങ്കിൽ പുരയുടെ കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരു ഗവേഷണമായിരുന്നു നടത്തിയിരുന്നത്. അതുകൂടാതെ കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം ഒരു അഖിലേന്ത്യ പദ്ധതി തന്നെയുണ്ട്. ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ICR പദ്ധതിയാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നു. അത് കേരള കാർഷിക സർവകലാശാല കരമന സ്ഥിതീകരിക്കുന്ന ഈ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 2010 ഇത് ലോഞ്ച് ചെയ്തത്. കേരളത്തിലാണ് ലോഞ്ച് ചെയ്തത്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻ്ററായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കരമനയുള്ള സെൻ്ററിനെയാണ് തിരഞ്ഞെടുത്തത്. ഈ മാതൃകകൾ നമുക്ക് സംസ്ഥാന ആസൂത്രണ ബോർഡ്, കൃഷി വകുപ്പ്, സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ മുൻപാകെയാണെങ്കിൽ കർഷകരുടെ പാഠത്ത് ഗവേഷണ സ്ഥാപനത്തിൽ വെച്ചല്ല ചെയ്തിരിക്കുന്നത്, കർഷകരുടെ പാഠങ്ങളിൽ കേരളം ഒട്ടാകെ ചെയ്ത മാതൃകകളും സക്സസ് സ്റ്റോറീസും വിജയഗാഥകളാണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും.
1: ഫാം മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം സർ പറഞ്ഞില്ല, ഇതൊന്ന് വിശദീകരിക്കുമോ? അത് എങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്?
0: നമ്മൾ വികസിപ്പിച്ച് തുടങ്ങിയ സമയത്ത് 2010 നമ്മുടെ കേരളത്തിലെ ആവറേജ് ഹോൾഡിംഗ് സൈസ് അതായത് ഒരാളുടെ കൈവശമുള്ള ഭൂമി അതിൻ്റെ ശരാശരി അളവ് 50 cents ആയിരുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ 50 cents മാതൃകകളാണ് വികസിപ്പിച്ചെടുത്തത്. അത് തെങ്ങധിഷ്ഠിത മാതൃക, പിന്നെ നെല്ലധിഷ്ഠിത മാതൃക, വാഴ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയുണ്ട്, പിന്നെ പുരയുടെ കൃഷി വീട്ടുവളപ്പിലുള്ള കൃഷി അതിൻ്റെ ഒരു മാതൃകയാണെങ്കിലുണ്ട്. കാലകാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൈവശഭൂമിയുടെ അളവ് കുറയുന്നു, പട്ടണവൽക്കരണം കൂടുന്നു, അർബനൈസേഷൻ കൂടുന്നു. അപ്പോൾ പട്ടണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും 5 cents, 3 cents ഒക്കെ ഉള്ളൂ. അതിനനുയോജ്യമായ മാതൃകകളും നമ്മളാണെങ്കിൽ ഇവിടെ കരമന തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു മട്ടുപ്പാവ് തോട്ടം, ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ ടെറസ്, 3 cents സ്ഥലമേ ഉള്ളൂ. സംയോജിത മട്ടുപ്പാവ് തോട്ടമാണ്. കോഴിയുണ്ട്, അസോളയുണ്ട്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള മണ്ടരി കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഇവയെല്ലാം ആ ടെറസിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ 150 kg ആണ് നമ്മൾ ടാർഗറ്റ് പച്ചക്കറിയുടെ വെച്ചിരുന്നത്. കാരണം ഒരു 4-അംഗ കുടുംബത്തിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിരിക്കുന്നത് 350 kg പച്ചക്കറിയാണ് ഒരു വർഷം. അപ്പോൾ അത് നമുക്ക് ഈ ടെറസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, റീസർക്കുലേറ്ററി അക്വാ കൾച്ചർ, അതായത് മത്സ്യം കൂടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലും, പിന്നെ മുട്ടക്കോഴിയെ വളർത്തുന്നത്, ഇതെല്ലാം ആ കുറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ മാതൃകകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: പിന്നെ വേറെ സർ പറഞ്ഞില്ലായിരുന്ന തെങ്ങ് അധിഷ്ഠിത, പിന്നെ അതേമാതിരി പാഡി കൾട്ടിവേഷൻ ബേസ്ഡ്, ഇതിലൊക്കെ ഏതൊക്കെ ഘടകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്?
0: ഉദാഹരണത്തിന് നെല്ലധിഷ്ഠിത, പ്രത്യേകിച്ചും താഴ്ന്നു കിടക്കുന്ന ലോലാൻഡ് എന്ന് പറയുന്നത് കടൽ നിരപ്പ് മുതൽ 5.5 meters വരെ ഉയരമുള്ള സ്ഥലങ്ങളെയാണ് ലോലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടനാടുണ്ട്, പിന്നെ മൺറോ തുരുത്ത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നെൽപ്പാടത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ വികസിപ്പിച്ച മാതൃകയിൽ 50 cents ആദ്യത്തെ വിള നെല്ലാണ് എടുക്കുന്നത്. ഉമ ഇനമായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. രണ്ടാമത്തെ വിള അതായത് മുണ്ടകൻ, അവിടെയും നെല്ലാണ് എടുത്തിരുന്നത്. മൂന്നാമത്തെ വിള വരുമ്പോൾ, വേനൽക്കാലം വരുമ്പോൾ, ഈ 50 cents വീതിച്ചിട്ട് അതിൻ്റെ അകത്ത് വെണ്ട, ചോളം, അതോടൊപ്പം തന്നെ ഡെയ്ഞ്ച എന്ന് പറയുന്ന ഒരു പച്ചില വളം, അത് പുനഃചക്രമണം ചെയ്യാനായിട്ട് ഇവയാണ് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കുളമുണ്ട്, അതിൻ്റെ അകത്ത് കട്ല, റോഹു, ആസാം വാള, ഗിഫ്റ്റ്, ഇതേപോലത്തെ പല പല മത്സ്യങ്ങൾ ഓരോ വർഷവും നമ്മൾ വളർത്തുന്നു. ഈ കുളത്തിൻ്റെ മുകളിൽ തന്നെ സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ഒരു താറാവിൻ്റെ കൂട്. ചാരാ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തനതായിട്ടുള്ള കുട്ടനാടൻ താറാവാണ്. മുട്ട തരുന്നു, 150 മുട്ട വരെ ഒരു താറാവിൽ നിന്ന് നമുക്ക്

0: കിട്ടും. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വിൽക്കാം. ഈ മാതൃകകളിലെല്ലാം നമ്മൾ
1: മേളിലാവുമ്പോൾ അവശിഷ്ടങ്ങളെല്ലാം
0: കഷ്ടം വീണിട്ടാണെങ്കിൽ ഈ മത്സ്യത്തിന് വളരാനുള്ള പച്ചപ്പ് അതിനെയാണെങ്കിൽ അതിന്റെ വളർച്ചയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഈ കുളത്തിന്റെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ നെറ്റ് കെട്ടിയിട്ടാണെങ്കിൽ ഒരു ട്രെല്ലിസ് പോലെ ആക്കിയിട്ട് അതിൽ പച്ചക്കറിയാണെങ്കിൽ നെയ്ക്കുമ്പളങ്ങ മറ്റ് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പടർത്തി വിടുന്നുണ്ട്.
1: മീനിനും ഇച്ചിരി തണല് കിട്ടും,
0: തണല് കിട്ടും. നല്ല രീതിയിലുള്ള ഒരു ആദായകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ എല്ലാ മാതൃകകളിലും ഒരു മൊത്തം വരുമാനം 2 ലക്ഷത്തിൽ കൂടുതൽ ഈ 50 സെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേസമയം ഏകവിളയായിട്ട് മാത്രം ഇതേ സ്ഥലത്ത് എടുത്തിരുന്നെങ്കിൽ 1 ലക്ഷത്തിന് താഴെ ചിലതൊക്കെ 50,000 രൂപയുടെ താഴെ 50 സെന്റിൽ നിന്ന് ആണ് മൊത്തം വരുമാനമാണെങ്കിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 2 മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനം നമുക്ക് ഈ പറയുന്ന 50 സെന്റിൽ നിന്ന് തന്നെ ഈ പല പല സംരംഭങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ലഭിക്കാൻ സാധിക്കുന്നു.
1: അതേമാതിരി തെങ്ങിന്റെ സർവർ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു.
0: തെങ്ങിന്റെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും താഴ്ന്ന പ്രദേശങ്ങളിൽ തെങ്ങ് പണകളിലാണ് എടുത്തിരിക്കുന്നത്, ബണ്ടുകളിൽ. ഇതിന്റെ ഇടയ്ക്ക് ചാലുകളുണ്ട്. അപ്പോൾ തെങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടവേളകളായിട്ട് ഇഞ്ചി, മഞ്ഞൾ, പശുവിന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് ഇവയെല്ലാം വളർത്തിയിട്ടുണ്ട്. ഈ ട്രെഞ്ചിന്റെ അകത്ത് മത്സ്യം, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന് പറഞ്ഞ മത്സ്യമാണെങ്കിൽ ഈ ട്രെഞ്ചുകളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഇതുകൂടാതെ 2 പശുക്കളും ആണെങ്കിൽ ഉണ്ട്. ഇതും വളരെ ആദായകരമായിട്ടുള്ളൊരു മാതൃകയാണ്. പിന്നെ വാഴ, വാഴ പറഞ്ഞ വാഴയും ഇതുപോലെ പണകൾ എടുത്തിട്ട് വാഴയാണെങ്കിൽ നടുന്നു. വാഴയുടെ ഇടയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ കുറ്റിപ്പയർ, ചുറ്റിനും അതിരുകളിലെല്ലാം ആണെങ്കിൽ തീറ്റപ്പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നു. പിന്നെ ഈ ചാലുകളിൽ വീണ്ടും കരിമീന്, ആസാം വള പോലത്തെ മത്സ്യങ്ങളാണെങ്കിൽ നമ്മൾ വളർത്തുന്നു. പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം ഇതിനെല്ലാം വളമായിട്ടാണെങ്കിൽ കൊടുക്കുന്നു. മത്സ്യത്തിനെ പിടിച്ചു കഴിഞ്ഞ് ഈ ചാലുകളിലുള്ള ചെളി, അത് ഫലപുഷ്ടമുള്ള ചെളിയാണ്, അതെടുത്ത് വളമായിട്ടാണെങ്കിൽ മറ്റ് വിളകൾക്കെല്ലാം ആണെങ്കിൽ പുനഃസംഗ്രഹം ചെയ്യുന്നു. പിന്നെ വാഴ കുലയെടുത്തതിന് ശേഷം ഇതിൻ്റെ വാഴത്തട മുഴുവൻ, ഇതിൻ്റെ അകത്തൊരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റും ഉണ്ട്, ഇതിനെ മണ്ണിര കമ്പോസ്റ്റാക്കി ഈ കമ്പോസ്റ്റ് മുഴുവനും തിരിച്ച് വീണ്ടും ഈ വിളകൾക്കെല്ലാം വളമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇത് തമ്മിൽ ഉള്ളത്. ഇതും വളരെ ആദായകരമായിട്ടുള്ള ഒരു,
1: നമ്മുടെ ഫാമിലെ ഒരു സാധനവും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല,
0: ഇല്ല, ഒന്നും വേസ്റ്റ് ആയിട്ട് എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്.
1: അപ്പൊ ഇതിൽ സാർ പറഞ്ഞ മാതിരി താറാവും വളർത്തുന്നുണ്ട്, കോഴിയും ഉണ്ട്, ആടും ഉണ്ട്, പശുക്കളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടൻ ഇനങ്ങളാണോ യൂസ് ചെയ്യുന്നത്, അതോ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, കർഷകന്റെ ഇഷ്ടം മാതിരിയാണോ അത്?
0: കർഷകർ ചിലപ്പം ചിലയിടത്താണെങ്കിൽ പ്രകൃതി കൃഷി മാത്രം താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ദേശീയ നമ്മുടെ തന്നെ ഇവിടെ ഉണ്ട്, വെച്ചൂർ പശുണ്ട്, കാസർഗോഡൻ കുള്ളനുണ്ട്. നമ്മൾ കാസർഗോഡൻ കുള്ളൻ നമ്മളിവിടെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതൃകയിലെല്ലാം ക്രോസ് ബ്രെഡ്, ക്രോസ് ആയിട്ടുള്ള ജേഴ്സി അല്ലെങ്കിൽ ഹോൾസ്റ്റീൻ ഫ്രിഷൻ അതിൻ്റെയൊക്കെ ക്രോസ് ആണ്. താറാവ് നമ്മുടെ തനതായിട്ടുള്ള ചാരാ ചെമ്പല്ലി മുട്ടയിടുന്ന താറാവാണ് എടുത്തത്. അതല്ലാതെ വേറെ ബ്രോയിലർ താറാവുണ്ട്, വിഗോവ, അത് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ചാരാ ചെമ്പല്ലി. ഇതാവുമ്പോൾ പകൽ സമയത്ത് നമുക്ക് അതിനെ വിടാം. നെൽവയലിലൊക്കെ ആണെങ്കിൽ ചിനപ്പുകളൊക്കെ വന്നതിന് ശേഷം വിട്ടു കഴിഞ്ഞാൽ ഇത് ആ കളകളെയെല്ലാം ചവിട്ടിത്താക്കും. അതോടൊപ്പം എന്തെങ്കിലും കീടങ്ങളുടെ മുട്ടയോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണെങ്കിൽ ഭക്ഷിക്കും. പിന്നെ അതിൻ്റെ വിസർജനം വിളകൾക്കൊരു വളമായിട്ട് വേണമെങ്കിൽ മാറുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ നാടൻ താറാവ് ആണ് നമ്മൾ ഏറ്റവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ കോഴിയുടെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഗ്രാമലക്ഷ്മി, ഗ്രാമശ്രീ, വീട്ട് വളപ്പിൽ തന്നെ ചുറ്റിന് നടന്ന് പണ്ടത്തെ പോലെ മണ്ണിരയും മറ്റ് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന വേസ്റ്റിനെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന മുട്ടയിടുന്ന കോഴികളാണ്. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യാം.
1: ഇപ്പം സാർ, കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയാണ്. അപ്പം നമ്മുടെ ഈ സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അതിനെ ചേർക്കാനുള്ള രീതികളും ഡെവലപ്പ് ചെയ്ത് കാണുമല്ലോ?
0: ഉണ്ട്. കാരണം ഈ പറയുന്ന പല സംരംഭങ്ങൾ വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള എല്ലാം ഒരേ കാലാവസ്ഥയിൽ, ഒരു അതാ പറഞ്ഞ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് നശിക്കത്തില്ല. അപ്പോൾ ഈ നമ്മുടെ നാച്ചുറൽ കലാമിറ്റി വന്നതിന് ശേഷം, പ്രകൃതിക്ഷോഭം വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് ഇതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വിളകളുള്ളതും, കാരണം പല തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഉള്ള ക്രോപ്സ് ഉണ്ട്. അത് സംയോജിപ്പിച്ച ആളുകളാണ് അല്പം കൂടെ ആണെങ്കിൽ റെസീലിയൻ്റ് ആയിട്ടാണെങ്കിൽ വന്നത്. പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ കൂടുതൽ വെറൈറ്റീസ് സ്യൂട്ടഡ് ഫോർ ഈച്ച്, ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, ഓരോ കാർഷിക പാരിസ്ഥിതിക മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, അതിൻ്റെ ഗവേഷണമാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: കർഷകരുടെ ഇടയിൽ ഇതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഏത് ലെവലിലാണ് സാർ കണ്ടത്?
0: നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഞാൻ കർഷകരുടെ ഇടയിലും ഒരുപാട് നമ്മൾ ഫാർമേഴ്സ് ഫീൽഡിൽ ബന്ധപ്പെട്ടപ്പോൾ അവരും പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളിൽ നിന്നും, കാരണം നേരത്തെ ഉണ്ടായിരുന്ന സപ്പോസ് നമ്മളൊരു സ്പ്രേയർ കൊടുക്കുവാണ്, ഒരു പമ്പ് സെറ്റ് കൊടുക്കും, അത് കേടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അങ്ങ് തീർന്നു. ഇത് അങ്ങനല്ല. ഇത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രത്യേകിച്ചും കൃഷിയിൽ താല്പര്യം, ഇപ്പോൾ കൃഷിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ അതിൽ ഇടപെടുമ്പോൾ അവരതിൻ്റെ ഒരു ജീവിത മാർഗമായിട്ടാണെങ്കിൽ അവർ അതിനെ നിലനിർത്തുന്നു. കാരണം ഇതിലിപ്പോൾ ടെറസ് തന്നെ ഒരു മാതൃകാ തോട്ടം, അവിടെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അതേസമയം അവിടുന്ന് പച്ചക്കറി കിട്ടുന്ന മാത്രമല്ല വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ആണെങ്കിൽ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഭാവി തലമുറയ്ക്കും ആണെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്വീകാര്യമാണിത്.
1: ടെറസ്

0: ഫാമിംഗ് അല്ലെങ്കിൽ മട്ടുപാവ് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾ നമ്മൾ കുറച്ച് പോളിബാഗ്സ് ഒക്കെ വെച്ച് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് നടും. പക്ഷേ സാറ് സൂചിപ്പിച്ച മാതിരി നമ്മളതൊരു സംയോജിത കൃഷിയായിട്ട് ടെറസിൽ ചെയ്യുവാണെങ്കിൽ അതൊരു വെൽ പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും.
1: അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിൻ്റെ റീഡിങ് ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കരമനയിൽ ഒരു 8 ലെമ്പ കൃഷിയുടെ മാതൃകകൾ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ടെറസിൽ ഒരു 10 അല്ലെങ്കിൽ 10 ഗ്രോ ബാഗ് നിരത്തി വെക്കുവാണ്. എന്നാൽ ആ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ലെമ്പ കൃഷിയുടെ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് വരുമ്പം ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇതേ ഉൽപ്പാദനം കിട്ടും. അത് നമുക്ക് ടെറസിലായാലും വീട്ടുമുറ്റത്തും മണ്ണ്, കാരണം ഇപ്പം അർബൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത തറകളാണ്, മണ്ണില്ല, വെള്ളം താഴാനും ഇല്ല, അതുപോലെ നടാനുമുള്ള സ്ഥലമില്ല. എന്നാൽ ആളുകൾക്ക് കൃഷിയിൽ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ലെമ്പ കൃഷി, അതായത് ഒരു 15,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻ്റ് സ്കീംസായിട്ടും പലയിടത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം വെറും 150 മുതൽ 200 കിലോ വരെ ആയിരുന്നു പച്ചക്കറി നമുക്ക് കിട്ടിയിരുന്നത്. അതിനെ നമുക്ക് 350 വരെ ആക്കാൻ പറ്റിയ ഈ ലെമ്പ കൃഷിയും ഒക്കെ കൊണ്ടുവന്ന ഒരു പ്ലാൻഡ് രീതിയിലുള്ള ഒരു കലണ്ടർ വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻസും കാര്യമെല്ലാം, അതിനുള്ള പരിശീലനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പല കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. വളരെ സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ കരമനയുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ട്. അവർക്കത് നേരിട്ട് കാണാനും പറ്റും, കാരണം ആ ട്രെയിനിങ് ഹാളിന്റെ മുകളിലുള്ള ടെറസിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
0: പിന്നെ ഈ പരിശീലനത്തിന്റെ കാര്യം സാർ പറഞ്ഞില്ല, അപ്പോൾ ഈ കരമന സെന്ററിൽ പരിശീലനം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയോ അതോ സ്പെസിഫിക് ടൈംസ്?
1: നമ്മളിപ്പോൾ പുതിയൊരു ഇതനുസരിച്ചാണെങ്കിൽ പെയ്ഡ് ട്രെയിനിങ്സ്, ഫോർ എക്സാമ്പിൾ ഒരു 1 നമ്മളൊരു ട്രെയിനിങ് വെക്കുകയാണ്, നമ്മൾ അതിൻ്റെ അകത്ത് പേപ്പറിൽ ന്യൂസ് കൊടുക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന, ഇപ്പോൾ ഇന്ന് വരുന്ന രജിസ്റ്റർ ചെയ്യുന്ന 50 ഒരു ട്രെയിനിങ്, ചിലപ്പോൾ അത് 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ട്രെയിനിങ് ആയിരിക്കാം. അതിൻ്റെ പല മോഡ്യൂൾസ് ഉണ്ട്. നമ്മളതനുസരിച്ച് ഇപ്പം വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള കീടരോഗ നിയന്ത്രണം പച്ചക്കറികളിൽ, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വീടുകളിൽ, അതായത് ഹൗസ് ഹോൾഡ് വേസ്റ്റും അവിടുത്തെ മറ്റ് കരമാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ജൈവ അവശിഷ്ടങ്ങൾ പല ചെടിയിൽ നിന്ന് കിട്ടുന്നത്, ഇവയൊക്കെ എങ്ങനെയാണെങ്കിൽ വളമായിട്ട് മാറ്റാം, അതിൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അവരുടെ താല്പര്യം മനസ്സിലാക്കി ഇപ്പം മത്സ്യകൃഷി എങ്ങനെ വീട്ടിൽ സംയോജിപ്പിക്കാം, അതിന് വലിയ കുളമോ അതല്ലെങ്കിൽ വലിയ ടാങ്കോ ആവശ്യമില്ല, ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ എല്ലാ മാതൃകകളും അവിടെ ഉണ്ട്, നേരിട്ട് അവർക്ക്
0: കാണാം. അതെ, സംയോജിത കൃഷിയെപ്പറ്റി സാർ നല്ല വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് സാർ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള അഭിമുഖം കേട്ടല്ലോ. കരമനയിലുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 രൂപ മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 72,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമിൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ല വിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട്

0: 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിൻ്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഉത്തരം, മണ്ണിൽ കലർന്നിട്ടുള്ള കളവിത്തുകളുടെയും കീടരോഗാണുക്കളുടെയും നശീകരണത്തിനുള്ള ഒരു മാർഗമാണ് സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം. ഇതിനായി മണ്ണ് നനച്ചതിനു ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോൾ കളവിത്തുകളും കീടരോഗാണുക്കളും നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു മാർഗമാണിത്.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മാസം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
1: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർഡ്.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, കല്യാണി എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാസാഗർ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും എഫ് എസ് എസ് ഐ ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, ദേവാനന്ദ്, സുജാത എന്നിവർ ആലപിച്ചത് ചിത്രം രസികൻ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: കോഹിന്നൂർ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് ആലപിച്ചത്. രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മരമിളകും മൃഗമദലയമായി.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ദോസ്ത് എന്ന ചിത്രത്തിന് വേണ്ടി KJ യേശുദാസ്, KS ചിത്ര എന്നിവർ ആലപിച്ചത്. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 173 ജയന്തി ആഘോഷം നാളെ കൊല്ലം പന്മന ആശ്രമത്തിൽ നടക്കും. ജയന്തി സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത് ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30

0: രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈ ദി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: സന്തോഷ് വർമ്മയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. വിജയ് യേശുദാസ് ആലപിച്ചത് ചിത്രം താപ്പാന.

0: തീർത്ത് തീർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ഗ്ലാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ചിത്രം ഷാർജ ടു ഷാർജ.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ONV കുറിപ്പിന്റെ രചനയ്ക്ക് ശരത്തിന്റെ സംഗീതം, KJ യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം പവിത്രം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി രാവണപ്രഭു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീറാം, സ്വർണലത എന്നിവർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: അനന്തഭദ്രം എന്ന ചിത്രത്തിന് വേണ്ടി കലാഭവൻ മണി ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ ആലപിച്ചത്. രചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. മൃദംഗം ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ, പാഹി ശ്രീപദേ എന്ന കൃതി കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. മൃദംഗം ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി പാഹി ജഗജ്ജനനി എന്ന് തുടങ്ങുന്നു രാഗം. വാചസ്പതി ആദിതാളം.

ഇതുവരെ കേട്ടത് ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. മൃദംഗം ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം നിശാ സുരഭി. ജ്വാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, വസന്ത എന്നിവർ ആലപിച്ചത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

നിശാസുരഭിയിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഗാനരചന ONP കുറുപ്പ്, സംഗീതം ശ്രീനിവാസൻ.

നിശാസുരഭിയിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: നിശാസുരഭി പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത്.
1: ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജീർണത ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ചയും സ്വന്തം മക്കളെപ്പോലും സ്നേഹിക്കാതിരിക്കലുമാണ്. ആർക്കും ആരോടും സ്നേഹമോ ബന്ധമോ കടപ്പാടോ ഇല്ലെന്നുള്ള അവസ്ഥയാണുള്ളത്. കുടുംബബന്ധങ്ങളുടെ ശിഥിലതയ്ക്കും സാമൂഹിക അധപ്പതനത്തിനും ഇത് കാരണമാകുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചു കൂട്ടാൻ വ്യഗ്രത കാട്ടുന്ന മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, സ്നേഹവും കരുതലും ഇല്ലെങ്കിലും സമ്പാദിച്ചു വച്ചാൽ എല്ലാമായെന്നാണ് അവർ കരുതുന്നത്. മറുഭാഗത്ത് മക്കളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത മാതാപിതാക്കളാണുള്ളത്. മക്കൾക്ക് വേണമെങ്കിൽ പഠിക്കട്ടെ, അവർക്ക് വേണ്ടത് അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന നിസ്സംഗതയിൽ കഴിയുന്നവരാണ് ഈ കൂട്ടർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം സുഖസൗകര്യങ്ങൾ തേടിപ്പോകുന്നവർ. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മക്കളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. തങ്ങളെ ആർക്കും വേണ്ട, തങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല തുടങ്ങിയ ചിന്തകൾ സൃഷ്ടിക്കുന്ന വേദനയിൽ നിന്ന് മുക്തരാകാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീരുന്നു. അവർ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും മാത്രമല്ല സമൂഹത്തെപ്പോലും വെറുക്കുകയും എല്ലാവരെയും ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു. ഇത്തരക്കാരിൽ ശാരീരിക വളർച്ചയ്ക്കൊപ്പം പകയും വിദ്വേഷവും വളർന്നുകൊണ്ടിരിക്കും. ശരിയായ പോഷകാഹാരം ലഭിക്കാതെയും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ കിട്ടാതെയും വിദ്യാഭ്യാസം ലഭിക്കാതെയും മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന അവർ സമൂഹത്തെ മുഴുവൻ ശത്രുക്കളായി കാണുന്നു. തങ്ങളെ വേണ്ടാത്ത ഈ ലോകം മുഴുവൻ നശിച്ചു കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫലമോ, അവർ വീടിനും നാടിനും സമൂഹത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നു. അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരും വിധ്വംസ പ്രവർത്തകരുമായി തീരുന്നു. ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരലവും തോന്നുകയില്ല. മനുഷ്യവർഗം മുഴുവൻ നശിച്ച് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മക്കളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയാത്ത മാതാപിതാക്കളുടെ സ്വാർത്ഥതയിലും സുഖലോലുപതയിലും അധിഷ്ഠിതമായ ജീവിതവും യാന്ത്രികമായി നടക്കുന്ന സാമൂഹിക മാറ്റവും വരുത്തിവെക്കുന്ന കൊടിയ വിപത്താണിത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് സർവനാശമായിരിക്കും ഫലം. മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന കുട്ടികൾ സമൂഹത്തിനാകെ ഭീഷണിയും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തവരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക. ജന്മം കൊടുത്താൽ അവരെ സ്നേഹിക്കാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുമുള്ള ഉത്തരവാദിത്വവും കരുണയും കരുതലും കാണിക്കണം. മക്കൾക്ക് ഊഷ്മളമായ പരിചരണത്തിൻ്റെ തൂവൽ സ്പർശം ആദ്യം ലഭിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. നല്ല അച്ഛനമ്മമാരും ആദർശ അധ്യാപകരും ഉണ്ടെങ്കിലേ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.

0: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9 ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ കേൾക്കാം.
1: സൂരജ് സഹാരേ ബിതേ ജോ

0: വിവിധ ഭാരതി പർ.
1: വിവിധ ഭാരതി കാ യേ കാര്യക്രം ഹേ രംഗ് തരംഗ്.

दुनिया और हम दोनों सच्चे, इसको दे इल्ज़ाम।